0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. You're listening to Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. നമ്മുടെ ഈ ഒരു ടാഗ് ലൈൻ എല്ലാ ലിസ്ണേഴ്സും എടുത്ത് പറയാറുണ്ട്. ഹോം എന്ന് ടൈപ്പ് ചെയ്തു നാട്ടിലത്തെ വീട്ടിലെ നമ്പറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിൽ വിളിക്കുന്നവരുണ്ട്. സ്റ്റേഷനിൽ നാട്ടിൽ വിളിച്ചപ്പോൾ സ്റ്റേഷനിലേക്ക് കോള് വന്നവരുണ്ട്. സോ ഹോം എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് ഇന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു. കുടുംബം, ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഭൂമിയിലേക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്വർഗം തന്നെയാണ്. അതിനായിട്ട് അതിനെ നമ്മൾ സൃഷ്ടിക്കുന്നതും അത് സ്വർഗമാക്കണോ അല്ല വേറെ വല്ലതും ആക്കണോ എന്നുള്ള, ഞാൻ നെഗറ്റീവ് വേർഡ്സ് ഒന്നും രാവിലെ പറയുന്നില്ല, അതും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കുടുംബം എന്ന തുല്യമായ ആ സ്വർഗത്തെ ഏറ്റവും മനോഹരമാക്കേണ്ട കടമ അത് നമ്മിൽ മാത്രം നിക്ഷിപ്തമാണ് അല്ലേ? പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഒരേ ചിന്തയായിരിക്കില്ല, ഒരേ മനസ്സുമല്ല, ഒരേ കാഴ്ചപ്പാടുമല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്താഗതിക്കൊപ്പം മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് വാശി പിടിക്കുന്നിടത്താണ് ഈ ക്ലാഷസും ആർഗ്യുമെന്റ്സ് ഒക്കെ വരുന്നത്. വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുമ്പോൾ ഒരുപാടധികം തിരിച്ചു കിട്ടാനുണ്ടാകും എന്നുള്ളൊരു തത്വം മനസ്സിൽ കരുതുക. പിന്നെ മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്നൊന്നും വാശി പിടിക്കരുത്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അംഗീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. കാരണം പലപ്പോഴും നമ്മൾ ഈ ചേർത്ത് പിടിക്കാൻ എന്റേത് എന്റേത് മാത്രം എന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ വാശിയും വൈരാഗ്യം വരുന്നത്. ഒരല്പം ഫ്രീഡം, ഒരു ശുദ്ധവായു എല്ലാവർക്കും ശ്വസിക്കേണ്ടതാണ്. ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുമ്പോൾ മാത്രമേ സ്നേഹത്തിന് പോലും ചിലപ്പോൾ തിളക്കമുള്ളതാകുള്ളൂ. ലെറ്റ് സ്റ്റാർട്ട് ഹിയർ ടുഡേയ്സ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നല്ല സന്തോഷം തരുന്ന ഒരു വാർത്തയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാകും, ഈവൻ വീഡിയോസ് ഒക്കെ അതിന്റെ പലതും കണ്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായിട്ട് അജ്മാൻ മാറിയിരിക്കുന്നു. വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ചെറിയൊരു സ്ഥലം, വളരെ വളരെ ചെറിയ, നമ്മുടെ നാടിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുതായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് സ്നേഹവും സുരക്ഷിതത്വവും കിട്ടുന്നുവെങ്കിൽ, അത് ലോകത്തിന്റെ നെറുകയിൽ വരുന്നുവെങ്കിൽ എത്ര അഭിമാനകരമായിട്ട് നമുക്ക് പറയാമല്ലേ. യു എയിലെ ഒരു അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് വേണമെങ്കിലും നമുക്ക് പറയാം. അജ്മാൻ എന്നത് ഏറ്റവും സുരക്ഷിതമായ സിറ്റി, നഗരമായി മാറിയിരിക്കുന്നു. ഈ വർഷത്തെ നംബിയോ സെക്യൂരിറ്റി സൂചിക, അല്ലെങ്കിൽ ആ ഒരു ഒരു റേറ്റിംഗ് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായിട്ട് നമ്മുടെ കൊച്ച് അജ്മാൻ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ആദ്യത്തെ 6 സ്ഥാനങ്ങളും ഗൾഫ് നഗരങ്ങൾ തന്നെയാണ് കൈയടക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾക്ക് ഒരു പക്ഷേ എല്ലാം വളരെ ദേഷ്യം തോന്നും, ആളുകളുടെ പെരുമാറ്റം ഇഷ്ടാവില്ല, ഈവൻ വർത്തമാനം പോലും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് തുടങ്ങും നമ്മുടെ ചിന്തകൾ മാറി തുടങ്ങാൻ. ആ ഒരു കാറ്റിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് പലപ്പോഴും നാട്ടിലേക്ക് വിമാനം ഇറങ്ങുന്നവർക്ക് തോന്നിയേക്കാം, എനിക്കും തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഓട്ടോയിൽ കയറുമ്പോൾ പോലും ധാർഷ്ട്യത്തോടെ അവർ സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കുന്നത് ചുരുക്കമായിട്ടേ കണ്ടിട്ടുള്ള ഉണ്ടാവാം, ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മുടെ പരിസരങ്ങളും നമ്മുടെ സഹവർത്തിത്വവും ഒക്കെ സുരക്ഷിതമായി നമ്മൾ വീക്ഷിച്ചുകൊണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു റിസപ്ഷൻ പലപ്പോഴും കിട്ടാതെ പോകാറുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കൊണ്ടാണ് പുരോഗതിയിലേക്ക് കാൽവെക്കാൻ പറ്റുന്നത്. ആ ഒരു സിമ്പിൾ തത്വമാണ് ഇവിടെയും ആപ്ലിക്കബിൾ എന്ന് തോന്നിയിട്ടുണ്ട്. മാറ്റത്തിന്റെ ശക്തി അതുല്യമായി മാറുന്ന ഒരു സമയം കൂടിയാണ്. ഓരോ മാറ്റവും ഒരു പുതിയ തുടക്കത്തിന്റെയും നമ്മുടെ വളർച്ചയുടെയും പ്രതീകമായിട്ട് നമുക്ക് കാണാം. ജീവിതത്തിൽ തന്നെ നമ്മെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മാറ്റത്തിന് വഴി തുറക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്താഗതിയെയും നമ്മുടെ മനോഭാവത്തെയും അത് പുതുക്കിയെടുക്കും, അപ്ഡേറ്റഡ് ആകുമെന്ന് പറയാറില്ലേ. തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേഷൻ പലപ്പോഴും നമ്മൾ മിസ് ചെയ്തു പോകും. മേ ബി നമ്മൾ നമ്മുടെ ശാസ്ത്രലോകം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ബാക്കി കാര്യങ്ങളെല്ലാം കുതിക്കുന്നുണ്ടെങ്കിലും സെൽഫ് അപ്ഡേഷൻസ് പലപ്പോഴും ബിഹേവിയറിലാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത്. പഴയതിനെ വിട്ട് പുതുമയെ സ്വീകരിക്കാനുള്ള ധൈര്യമാണ് മാറ്റത്തിന് ആധാരം. അത് നമ്മൾ പാലിക്കുക തന്നെ വേണം.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പലപ്പോഴും ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ മനസ്സ് ചിലപ്പോ പറഞ്ഞേക്കാം, ഓഹ് ഒന്നും ഒരുപോലെ ഒരേ റുട്ടീനിലാണല്ലോ, എപ്പോഴാ ഒരു മാറ്റം വരുന്നുണ്ടത് മനസ്സിൽ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം. ഉള്ളിന്റെ ഉള്ളിലൊരു ചെറിയൊരു തീപ്പൊരി, അതാണയാതെ സൂക്ഷിക്കേണ്ടത് എത്ര ആവശ്യകതയാണെന്നറിയാമോ? എസ്പെഷ്യലി ഒരു ഡേ തുടങ്ങുന്ന സമയം. ഈ രാവിലെ ഒരു മോട്ടിവേഷണൽ ഒരു ടോക്ക് അല്ലെങ്കിൽ എന്റെ ടിപ്സ് ഒക്കെ തരാൻ പറ്റുന്നത് ആക്ച്വലി ഇറ്റ്സ് ഫോർ മൈസെൽഫ് ഓൾസോ. ഞാൻ എന്നോട് തന്നെ പറയുന്ന ചില കാര്യങ്ങളാണ്. എല്ലാവരും കേൾക്കേണ്ട ഒരു ചെറിയ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു തരട്ടെ. ലെറ്റ്സ് ലിസൺ ടു ദിസ്.
2: നമ്മുടെ ഉള്ളിലെ ഫയർ എന്നുള്ള സാധനം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിനിപ്പോ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ചുറ്റുമുള്ള ആർക്കും അതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് ലീസ്റ്റ് ബോധേർഡ് ആയിരിക്കാം. ഇത് നമ്മളുടെ ഡ്രീമാണ്, നമ്മളുടെ ഫയറാണ്. അപ്പൊ അത് കെടാതെ സൂക്ഷിക്കാൻ, അത് കെടാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം നമ്മള് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഒരു നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ആണെങ്കിലും ഒരു ഒരു ഒരു ഒരു ഒരു പൊടി തീപ്പൊരി അവിടെ വേണം. അതിനിങ്ങനെ എങ്ങനെ നമ്മളിങ്ങനെ
3: അതൊക്കെ എടുത്തിട്ട്
2: എടുത്താതെ ഇങ്ങനെ കൊണ്ടുപോകാം, ഭയങ്കര ടാസ്ക്കാണ്. ടു ബി ഓണസ്റ്റ്, ഭയങ്കര ടാസ്ക്കാണ്. പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമ്മൾ മാത്രമാണ് നമ്മളെ ഇത് എന്നുള്ളത് തീരുമാനിക്കുക. അയ്യോ എനിക്ക് അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, അവരെന്താ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത്, അങ്ങനെയൊന്നും ചിന്തിച്ചാൽ നടപ്പിലാവില്ല. അപ്പൊ നമ്മള് ഫെഡപ്പാവും, അവിടുന്ന് എണീറ്റ് വരണം, ഫെഡപ്പാവ് എണീറ്റ് വരാം. ഇങ്ങനെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് എന്തിലെങ്കിലൊക്കെ എത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്.
1: ചെറിയൊരു വാക്ക് പോലും, ചെറിയൊരു നോക്ക് പോലും, ഒരു നിമിഷം പോലും നമ്മുടെ ഉള്ളിൽ ആ തീപ്പൊരി കെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കേണ്ടത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. യുവർ ഹാപ്പിനെസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ലേ, അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അത് സ്വന്തം ഹസ്ബൻഡായാലും അല്ലെങ്കിൽ വൈഫിനോടായാലും മക്കളോടായാലും കമ്മിറ്റ്മെന്റ്, നമ്മൾ സെൽഫ് ലവ് എന്നുള്ളത് ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ലേഡി ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നൊരു രാവിലെ ഒരു ഉന്മേഷം തോന്നിയില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ലിസ്ണർ, അദ്ദേഹത്തിന് പോലും ഒരു വാക്ക്, ഒരു ചെറിയ നോക്ക്, ഇതെല്ലാം മറ്റൊരാളുടെ മനസ്സിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും എന്നുള്ളൊരു തോട്ട് ഉണ്ടാവണം. അതുകൊണ്ട് നാം നമ്മുടെ ചുറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കാണുകയും പറയാനും മടിക്കാതിരിക്കുകയും വേണം. പ്രശംസിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ടു ഗിവ് അപ്രിസിയേഷൻ. ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസത്തെ നമ്മുടെ ഉണർവിനെ സ്വാധീനിക്കും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യങ്ങളാണ്. സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ, വരുന്നതെല്ലാം വരട്ടെ, പോകുന്നതെല്ലാം പോകട്ടെ. ആ ചിരിക്കാനുള്ളത് തുറന്നു തന്നെ ചിരിക്കുക, കാത്തിരിക്കാനുള്ളത് കാത്തിരുന്നു തന്നെ കൊതി തീർക്കുക, വിട്ടുകൊടുക്കാനുള്ളത് വിട്ടുകൊടുക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക, ദ പ്രസന്റ് മൊമെന്റ് ലിവിംഗ്. അതിനെ കവച്ചു വെക്കാൻ, അതിനെ കടത്തിവെട്ടാൻ മറ്റൊന്നിനുമാകില്ല, കാരണം ഈ സമയവും കടന്നു പോകാനുള്ളതാണ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച കേന്ദ്രം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടിൽ കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറായേക്കും എന്നാണ് റിപ്പോർട്ട്. രാജിക്ക് പിന്നാലെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഓഫീസിൽ രാവിലെ യോഗം ചേരും. അയോധ്യ രാമക്ഷേത്രക്കുള്ള E20 പെട്രോൾ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്ന സൂചനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത സുഹൃത്തുക്കളെ ഇന്ന് വിളിച്ച മോദിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധന്റെ നേതൃത്വത്തിൽ തന്നെ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷാ പരിഷ്കരണമാണ് പ്രധാന ലക്ഷ്യം. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യയിലെ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്ന് അമിത്ഷാ എക്സിലൂടെ അറിയിച്ചു. CJP സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇന്ന്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നിലവിൽ 3 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ. കഴിഞ്ഞ തവണ ഹർജി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കവെ കോടതിയുടെ സമയം കളയരുതെന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ കേസിനെ സംബന്ധിച്ച് അർഹമായ വിശദാംശങ്ങൾ അഭിഭാഷകൻ സമയത്ത് കോടതിയെ ധരിപ്പിച്ചിരുന്നില്ല എന്ന വിശദീകരണമാണ് പിന്നീട് ചീഫ് ജസ്റ്റിസ് നൽകിയത്. 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചതായി റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് RAF മേധാവി വീഴ്ച സമ്മതിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. എയിംസിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയ കേരളം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പട്ടിക നൽകിയിരുന്നു. എയിംസിന് അനുമതി ലഭ്യമാക്കണമെന്ന് മുൻപ് കെ മുരളീധരൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ആവശ്യന്യായമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പ്രതികരിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ബോർഡംഗം അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായി 13 രാത്രിയാണ് US ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നത്. വെള്ളിയാഴ്ച രാത്രിയോടെ US ആക്രമണങ്ങൾ നിർത്തിവച്ചു. യുഎസിന്റെ ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ. തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് US ആക്രമണം നിർത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ US ആക്രമണം നിർത്തിവെയ്ക്കാൻ കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമമെന്ന് റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. യുദ്ധം വ്യാപിച്ചാൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടേണ്ടി വരുമെന്നും ഇത് മിഡിൽ ഈസ്റ്റുള്ള US സൈനികരെയും സഖ്യകക്ഷികളെയും അപകടത്തിലാക്കുമെന്നും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ട്രംപിനെ അറിയിച്ചു. എന്നാൽ ആയുധശേഖരത്തിൽ ക്ഷാമം നേരിടുന്നു എന്ന വാർത്ത ട്രംപ് തള്ളിയിരിക്കുകയാണ്. ഹോർമസ് കടലിടുക്കിലെ എണ്ണക്കപ്പൽ മൈനിൽ തട്ടി തകർന്നതായി ഇറാൻ. ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ച കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ മീരാഭായ് ചാനുവിന്. വനിതകളുടെ 48 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 190 കിലോ ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് താരത്തിന്റെ മെഡൽ നേട്ടം. ക്ലീൻ ആൻഡ് ജെക്കിൽ 105 തുടർച്ചയായി മൂന്നാം കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത്. സ്നാച്ച് റൌണ്ടിൽ 85 കിലോ, അങ്ങനെ ആകെ 190 കിലോ. കോമൺവെൽത്ത് ഗെയിംസിൽ ഓസ്ട്രേലിയ 1st, ഇംഗ്ലണ്ട് 2nd, സ്കോട്ട്ലൻഡ് 3rd, ഇന്ത്യ 8th തുടരുകയാണ്. സിംബാബ്വേക്കെതിരായ T20 പരമ്പര തൂത്തുവാരി ഇന്ത്യ. ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന 3rd മത്സരത്തിൽ 35 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസിനെതിരെ ബാറ്റിംഗ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസാണ് നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് തുണയായത്. വിശദവാർത്ത 8 മണിക്ക്.

0: होम एफएम न्यूज वॉज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजा दुबई अबू धाबी एंड अलेन सिंस 1982
1: टाइम चेक
0: ब्रॉट यू बाय ओजोन कार्गो
2: गुड मॉर्निंग स्टूडियो क्लॉक ലിപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Humidity കൂടുതലുള്ള ദിവസമാണ് ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ ഈർപ്പം 66%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസൽ റോഡ് ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
3: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: കേട്ടിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു തിങ്കളാഴ്ച, ജൂലൈ 27. അങ്ങനെ ഈ ഒരു മാസത്തിന്റെ അവസാനവും അതുപോലെ തന്നെ നല്ലൊരു തിങ്കളാഴ്ചയായിട്ടുള്ള ഒരു തുടക്കം കൂടെയാണ്. എന്നാലും സൂൺ നമ്മൾ ജൂലൈയോട് വീണ്ടും പറഞ്ഞ് നമ്മൾ ഓണത്തിന്റെ മാസമായ ഓഗസ്റ്റിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നു. നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ലൈവും കാണാൻ പറ്റും നിങ്ങൾക്കൊക്കെ. ഹോം 92.2 ഓഫ് എം ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും മിനി പത്മയും അവിടെ ഉണ്ടാവുന്നതാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ജൂലൈ മാസം ഇങ്ങനെ കണ്ണടച്ചവർക്കും ആദ്യത്തെ ഒരാഴ്ച പോയില്ല. അപ്പൊ ഞാൻ വിളിച്ചത് എന്തൊരു മാസമാണ് ഇതെങ്കിൽ പോകുന്നില്ലല്ലോ, ഓണത്തിന് കുറെ കാത്തിരിക്കേണ്ടി വരുന്നു. പക്ഷെ ടപ്പയെന്ന് പറഞ്ഞ് പോയി. കഴിഞ്ഞ ആഴ്ച ഒരുപാട് സങ്കടങ്ങൾ കൊണ്ടാണ് നമ്മൾ പോയത്. ഈ ആഴ്ച ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. വളരെ വളരെ നമുക്ക് ആകസ്മികതകൾ സമ്മാനിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ നടത്തിയ വലിയൊരു സമരം വിജയിച്ചിരിക്കുന്ന നല്ല വാർത്തകൾ വരുന്നു. ജെൻസികളെ സമരത്തിന് മില്യൻസിന്റെ പിന്തുണ, ജെൻ ആൽഫയുടെ പിന്തുണയൊക്കെ നൽകുന്ന ഒരു നല്ല കാലഘട്ടത്തിലേക്ക് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സമരം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് നീങ്ങുന്ന രീതിയിൽ ഇന്ന് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ ഇന്ന് അതേ വിഷയം നമ്മുടെ സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ, നമ്മുടെ ഇന്ത്യയുടെ ഡെമോക്രസിയിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമുക്ക് രാഷ്ട്രീയപരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ എടുത്ത ആ ഒരു തീരുമാനം, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വേണമെങ്കിൽ കുറച്ചു നാൾ കൂടി അങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് നമ്മുടെ ഭാവി തലമുറയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരും ആ സമരത്തെ നല്ല രീതിയിൽ അഡ്രസ് ചെയ്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പുറത്താക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നല്ലതാണ്,
0: ഈ ഓൾഡ് സ്കൂൾ പൊളിറ്റിക്സ് ഒന്നും ഇനിയും നടപ്പിലാവില്ല കേട്ടോ. നിങ്ങൾ, ഞാൻ അതിന് ഏറ്റവും ശ്രദ്ധിച്ച എവിടെ പറയാം, അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ലൈവ് വന്നിരുന്നു. ലൈവ് വന്ന സമയത്തെ പോലും കീറി മുറിച്ചാണ് ഇവര് ഡീറ്റെയിൽ പരിശോധിച്ചത്. അതിനകത്ത് കണ്ണില് നോക്കിയിട്ട് അദ്ദേഹം ടെലിപ്രോംപ്റ്റർ വെച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം വരെ അവർ വിടവിട്ടു.
1: അതായത് നമ്മുടെ ദേശീയ പതാക വെച്ചിരുന്ന, അതായത് ആ ഒരു ഇമേജ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു. നമുക്ക് എപ്പോഴും നമ്മൾ അടുത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, എപ്പോഴും എപ്പോഴും സെൽഫി വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമ്മളോട് ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ് മാറിയിട്ടുള്ള ഒരു സംസാര രീതിയാണ്. അപ്പൊ അതിനൊക്കെ പിള്ളേർ ഡീകോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും സമാധാനമുണ്ട്. നമ്മുടെ പശ്ചിമേഷ്യ നോക്കുമ്പോൾ അതിലും വലിയ സമാധാനമുണ്ട്. രണ്ട് പേരും യുദ്ധം നിർത്തി, പ്രശ്നങ്ങൾ നിർത്തി തൽക്കാലത്തേക്ക്. അത് മിസൈലുകളുടെ ലോഞ്ചർ ഇല്ലാത്തതുകൊണ്ടും അതിന്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടൊന്നും യു എസിന്റെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായമായിട്ട് വരുമ്പോഴും അങ്ങനെയൊന്നും അല്ല, ഒരു സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് ഒരു സംഭവമുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നമെന്ന് നമ്മളെ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ രാഷ്ട്രപതി, കുട്ടികളെ ഒരുപാട് ഇഷ്ടമായ, വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന, ഒരു കടലോര ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ വരെ സ്വപ്നം കണ്ട ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ടല്ലോ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ, നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്, കാരണം നിങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ അമ്മയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യം ബാക്കിയുണ്ടോ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരു APJ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, എനിക്കൊന്ന് ഇത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം പറയുന്ന, ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക, കാരണം ഇന്ന് നിങ്ങളോടൊപ്പമുള്ള നാളെയും നിങ്ങളുടെ കൂടെ നടക്കാൻ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് നടന്നിട്ടും നിങ്ങൾ ശീലിക്കണം. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല, എന്നാൽ നമുക്ക് എല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണെന്ന് മറന്നു പോകരുത്. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നമാണ്, രണ്ട് പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹമാണ്, പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് ലക്ഷ്യമാണെന്ന് മറന്നു പോകാതിരിക്കണം എന്ന് പറഞ്ഞതുപോലെ, ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്നറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മ ദിവസത്തിൽ നമുക്ക് ഇന്ന് വാർത്തകളിലേക്ക് കടക്കാം അല്ലേ.
0: തീർച്ചയായിട്ടും. നമ്മുടെ ഡൽഹിയിലെ നമ്മുടെ സമരത്തിന് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ച 7 റൗണ്ട് പെല്ലറ്റ് ഉപയോഗിച്ച് എന്തായിരുന്നു സംഭവം? 6 ജവാന്മാർക്ക്, ജവാന്മാർ തിരിച്ച് യൂസ് ചെയ്തെന്നാണോ?
1: ഇല്ലില്ല, കുട്ടികൾക്ക് നേരെയാണ് പെല്ലറ്റ് ആക്രമണം ഉണ്ടായത്. അതും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണന. അങ്ങനെയൊക്കെ പെല്ലറ്റ് ഉപയോഗിക്കാൻ വെള്ളം ഉപയോഗിക്കാൻ പാടുണ്ടോ കുഞ്ഞുങ്ങൾക്ക് നേരെ എന്നത്. മേത്ത് മുഴുവൻ തറച്ചിട്ട് ആ കുട്ടികളും യുവാക്കളൊക്കെ ആശുപത്രി കിടക്കുന്ന വിശ്വാസമൊക്കെ കണ്ട് പാടില്ല എന്നാണ് നിയമം. അതായത് അത്രയും വലിയൊരു സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട, ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സംഭവം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നേരെ ഉപയോഗിക്കാൻ പാടുണ്ടോ?
0: അത് മാത്രമല്ല, അവർ ഉപയോഗിച്ച് ടിയർ ഗ്യാസ് ഒക്കെ തന്നെ എക്സ്പയർ ആയതാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്.
1: പക്ഷെ ഞാൻ ആ സമരത്തിന്റെ രീതി നോക്കായിരുന്നു. നമ്മുടെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എനിക്കൊന്ന് സ്വാതന്ത്ര്യ സമരത്തിന് നോൺ വയലൻസിനെ കുറിച്ച് ഒരു കവിള തടിച്ചാൽ മറ്റു കവിളും കാണിച്ചു കൊടുക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഗാന്ധിജിയാണ്, ബാപ്പുജിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അതേപോലത്തെ ചിന്തയിലേക്ക് നമ്മുടെ ജെൻസികൾ വന്നത്. പൂച്ചെണ്ട് കൊടുത്തിട്ട് റോസാപ്പൂവാണ് പോലീസുകാർ കൊടുക്കുന്നത്, വെള്ളമാണ് കൊടുക്കുന്നത്. അതുപോലെ ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ അവർക്ക് അധിക്ഷേപിച്ചു എന്ന് തോന്നിയ ഒരു റിപ്പോർട്ടറുടെ അടുത്ത് അദ്ദേഹത്തിനോട് മാപ്പ് പറയുക, അദ്ദേഹത്തിന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതായത് ജെൻസികൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ അത് കഴിയുമ്പോൾ നമ്മളത് പുറത്തു കൊടുക്കുക, അവരോട് മാപ്പ് ചോദിക്കുന്നതിൽ ഒരു തെറ്റും വേണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ ആഘോഷം തെരുവുകളൊക്കെ ക്ലീൻ ആക്കുന്ന രീതി, ഓരോ സമരം കഴിയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ കേരള അടക്കമുള്ള പല പല സ്റ്റേറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒഴുകി എത്തിയ മനുഷ്യർക്കൊക്കെ എങ്ങനെ ഒരു സമരം ചെയ്യണം, നോൺ വയലൻസ് ആയിട്ട് ഒരു സമരം എങ്ങനെ മുന്നോട്ട് പോകാം, ആ ഒരു ടിയർ ഗ്യാസോ പെല്ലറ്റോ ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ഈ സമരം ശരിക്കും പറഞ്ഞ ലോകത്തിന് മുന്നിൽ ഒരു വലിയ മാതൃകയാണ്. ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി സമൂഹം നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടൊരു സമരം ചെയ്യുന്നു. ആ സമരം അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. പാട്ടുപാടി, ഡാൻസ് ചെയ്ത്, കബഡി കളിച്ച്, ഐ പി എൽ കളിച്ച്, അതുപോലെ ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെ ഒരു ഒരു സമരത്തിന്റെ ഒരു ഒരു ആ ഒരു ഗൗരവം കുറച്ചിട്ട് എന്ന ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ കുഞ്ഞുങ്ങൾ നേടിയെടുത്ത ആ വിജയത്തിന് പലരും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ മാതൃകയാക്കേണ്ടതാണ്. എന്തുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി നമ്മൾ ഒരു പാർട്ടീനെ വല്ലാതെ പുകഴ്ത്തുകയോ അവരെ വല്ലാതെ ഇതാക്കുകയോ ചെയ്യുന്നതല്ല, പക്ഷെ അവരത് പിന്നെ വിഭാവനം ചെയ്യുമ്പോൾ എങ്ങനെ ഈ സമരം നടക്കണം, ഇത് ഏത് രീതി പോകണം, അതിനോട് ആ വന്നു ചേർന്ന കുട്ടികൾ ജെൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ രക്ഷ, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അഭിനന്ദനം കൊടുക്കേണ്ടത് മില്ലേനിയൻസിലാണ്, കാരണം അവരുടെ മക്കളാണല്ലോ ഈ ജെൻസികളായിട്ട് മിക്കവാറും വരുന്നത്. അപ്പം അവർ പഠിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ് ചെയ്ത രീതിക്ക് കൂടി അവർ അച്ഛനമ്മമാർ കൂടി നമ്മൾ കൈയടി കൊടുക്കണം. നമ്മൾ പലപ്പോഴും മൊബൈലായിട്ട് എടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിൽ ഞാൻ സമരത്തിന് പോവാന്ന് പറയുമ്പോൾ പല രക്ഷിതാക്കളും സമ്മതിക്കണമെന്നില്ല, ഇതൊന്നും ആലോചിച്ചൊക്കെ കൂട്ടത്തോടെ ബീഹാറിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഡൽഹിയിലേക്ക് ഒഴുകി എത്തിയ ഒരു വലിയ ജനക്കൂട്ടം കാണിച്ചു കൊടുത്തത്, വിദ്യാർത്ഥികൾ കാണിച്ചു കൊടുത്തത് എങ്ങനെ ഒരു സമരം നല്ല രീതിയിൽ ചെയ്യാം, എങ്ങനെ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമരം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാം എന്ന്.
0: എന്തായാലും നമ്മൾ പുതിയ സമരമുറകളൊക്കെ കാണുന്ന പുതിയ ജനറേഷൻ ഉണരുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ തന്നെ കണ്ടോണ്ടിരുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബസ്സില്ല, ഓടാനിരിക്കുന്ന യാത്രക്കാർക്ക്, യാത്രക്കാർ ഇനി ഓടേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഓടാനിരിക്കുന്ന 2050 ബസ്സുകളുടെ കാലാവധി തീരുന്നു, വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് കേരള സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു, കാശില്ലാത്ത ഒരു വിഷയമാണ്. കാരണം ഖജനാവ് അതുപോലെ ഖാലിയായിരുന്നെന്ന് തോന്നുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ അവരുടെ പുതിയ പദ്ധതികളൊക്കെ തന്നെ എങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് പോകുന്നതെന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്.
1: ഈ ഖജനാവ് ഖാലി എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട്, കാരണം എപ്പോഴും ഒരു ഡെഫിസിറ്റിൽ പോകുന്ന ഒരു സർക്കാരിൽ എപ്പോഴും ഖജനാവ് ഖാലിയായിരിക്കും, പക്ഷെ കൃത്യമായിട്ട് ഒരു എമൗണ്ട് അവിടെ ഉണ്ടാവും എപ്പോഴും സർക്കാരിന് മുന്നോട്ട് പോകാൻ വേണ്ടി, പക്ഷെ അധിക കാര്യങ്ങൾക്കൊന്നും ചെലവുണ്ടാ പണം നീക്കി വെക്കാനില്ല എന്നതാണ്. പിണറായി സർക്കാരുള്ള സമയത്തും കേന്ദ്രമായിട്ടുള്ള എപ്പോഴും തമ്മിലുള്ള ഒരു ഒരു തർക്കം എന്ന് പറഞ്ഞാൽ പണാവശ്യത്തിന് തരുന്നില്ല, പണം ആവശ്യത്തിന് തരുന്നില്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് എത്ര പണം കിട്ടി, എത്ര പണം കിട്ടിയില്ല എന്നാണ്. ഇപ്പൊ ബി ഡി സതീശൻ സർക്കാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഇല്ല എന്നതാണ്. ഇനി ഈ പണം കണ്ടെത്താനുള്ള പല വഴികളാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിനിടയിലാണ് പ്രിയദർശിനി ബസ്സുകളിൽ അങ്ങോട്ട് പണം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കൊടുക്കേണ്ടി വരും, അത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. എന്തായാലും അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കേരളത്തിൽ സ്വന്തം സഹകരണ വിമാന കമ്പനിക്ക് ചിറക് മുളയ്ക്കുന്നു, ഏപ്രിലിൽ സർവീസ് തുടങ്ങിയേക്കും എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓരോ വാർത്ത വരുമ്പോഴും നമുക്ക് പ്രതീക്ഷയാണ്. സഹകരണ മേഖലയിൽ കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനിക്ക് ചിറക് വരികയാണ്. കേരള സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് സഹകരണ സംഘം ലിമിറ്റഡ് എന്നാകും കമ്പനിയുടെ പേര്. രജിസ്ട്രേഷന്റെ നടപടി വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് അറിയുന്നു. സർക്കാർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഏപ്രിൽ മാസത്തോടെ സർവീസ് തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന സഹകാരിയും കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനുമായ CN വിജയകൃഷ്ണൻ പറയുന്നു. അപ്പൊ കാര്യമായിട്ട് സഹകരണ മേഖലയിൽ ഒരു കോപ്പറേറ്റീവ് വിമാന കമ്പനി വരാൻ വേണ്ടി പോകുന്നു എന്നതാണ് വാർത്ത.
0: അല്ല, അത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, അത് ഇന്ത്യയിൽ എയർക്രാഫ്റ്റ് നിർമ്മാണത്തിന് വേണ്ടി അദാനി ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്, അതിന് ചെലവുകൾ വൻ ചുരുക്കി കൊടുക്കണമെന്നുള്ള ഒരു അനുമതിക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാർത്തകളും കൂടെ നമ്മൾ വായിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ. അല്ല, നല്ലത് എല്ലാം നല്ലതാണെങ്കിൽ, ജനങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലത് തന്നെയാണ്. കാരണം അതിലേക്ക് നമുക്ക് കുറച്ച് ടിക്കറ്റ് റേറ്റ് കുറച്ച് കിട്ടുമോ, ഗൾഫിലേക്കുള്ള പ്രവാസികൾക്ക് കുറച്ച് കുറച്ച് കിട്ടുമോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലാണ് നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത്.
1: പക്ഷേ പറഞ്ഞല്ലോ, ഈ ചെലവ് കൂടുന്നതിന്റെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി വന്നിട്ടുണ്ട്. ഭരണം മാറിയെങ്കിലും കേരള സർക്കാർ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അടുത്ത ബജറ്റിൽ കർശനമായിട്ടുള്ള ചെലവ് ചുരുക്കൽ വേണ്ടി വരുമെന്നും വകുപ്പുകൾക്ക് അയച്ച സർക്കുലറിൽ തന്നെ പറയുന്നുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ബജറ്റ് തയ്യാറാക്കാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് പറയുന്നത്. ശമ്പളം ഒഴികെയുള്ള പദ്ധതി ഇതര ചെലവുകൾക്ക് ഈ വർഷത്തെ അതേ നിരക്കുകൾ തന്നെയായിരിക്കും. വേറെ ഒരു ചെലവും തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം മോശം കാര്യങ്ങൾ നടക്കുന്നത്. അതിനിടെ ഒരു ഡയറി വിവാദം വന്നിട്ടുണ്ട്. ഈ വർഷം തുടക്കത്തിൽ LDF ഒരു സർക്കാർ ഡയറി പുറത്തിറക്കിയിരുന്നു. വീണ്ടും ഡയറി തയ്യാറാക്കുന്നതിനാൽ അച്ചടിക്കുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കും, പകരം ഡിജിറ്റൽ ഡയറി ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകും. ഭരണാധികാരികളുടെയും ഓഫീസുകളുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ അടങ്ങിയ 300 പേജുള്ള ഡയറി പൊതുഭരണ വകുപ്പാണ് പുറത്തിറക്കുന്നത്. ഇതിലും വലിയ പണം വേണ്ടിവരും. അപ്പൊ അത് കുറച്ച് ഡിജിറ്റൽ ആക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യം
0: വന്നിട്ടുണ്ട്.
1: പക്ഷേ ഇതൊരു വാർത്ത പറയാൻ പോയിരുന്നില്ല.
0: ഞാൻ പറയാൻ വന്നത് ഈ ഡിജിറ്റലിന്റെ കാര്യം കൂടെ പറഞ്ഞു, അതുകൂടെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിന് മോട്ടോർ വെഹിക്കിൾ ഇപ്പം സ്മാർട്ട് ഫോണിൽ ലേണേഴ്സ് എടുക്കാൻ പറ്റുന്ന കാര്യത്തിലൊക്കെ പോയേക്കുന്നത്. കാരണം എന്താണെന്ന്, കമ്പ്യൂട്ടറിന്റെ ക്ഷമതയെന്ന്, നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ക്ഷമത വന്നിട്ട് അത് സ്മാർട്ട് ഫോണിൽ ഒരാൾ ലേണേഴ്സിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്ന് ആലോചിച്ച്, പിന്നെ തീർച്ചയായിട്ടും അല്ല, അതൊരു സെന്ററിൽ വന്നിട്ട് അവർ പഠിച്ചു എഴുതേണ്ട ഒരു സംഭവമാണ്. അത് അവർ അവിടെ വന്നിട്ട് അവരുടെ ഫോൺ ഉപയോഗിച്ച് എഴുതുക എന്ന് പറയുന്നത് അങ്ങനല്ലല്ലോ. സ്മാർട്ട് ഫോണിന്റെ അവർ യൂസ് ചെയ്യോ അതും ഒന്നുമല്ല പ്രശ്നം. നമ്മൾ വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റണം. അതിനുള്ള എല്ലാവിധ റിസോഴ്സുകളും നമ്മുടെ നാട്ടിലുണ്ട്.
1: ശരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ കുറ്റിപ്പുറത്ത് നടന്ന ഒരു ബസ് അപകടം ഉണ്ടായിരുന്നു കേട്ടോ. അത് വന്ന് നിൽക്കുന്നതും അപ്പൊ ഇതിന് ന്യായീകരിച്ചുകൊണ്ട് പലരും ഇങ്ങനെ പറയുന്നത്, സ്ഥിരമായിട്ട് ആ റൂട്ടിലൂടുന്ന ഒരു സ്വകാര്യ ബസ്സാണ് അത് വരുന്നതും. ഇപ്പൊ നമ്മുടെ ദേശീയപാതയുടെ ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മനസ്സിലാക്കിയ വ്യക്തി തന്നെ. മഴയുണ്ട്, പക്ഷേ അമിത വേഗം തന്നെയായിരുന്നു, അറിയുന്ന റോഡായിരുന്നു. എന്നിട്ട് ആ ബസ് മറയുന്ന ആ ദൃശ്യമൊക്കെ കണ്ടു നമുക്ക് പേടിയാവും. കാരണം തല കുത്തനെ അതിങ്ങനെ കരണം മറിയാന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ മറിഞ്ഞ് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആലോചിക്കായിരുന്നു, നമ്മുടെ നാട്ടിലിപ്പോ എന്ത് സ്പീഡ് ബ്രേക്കർ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്ത് ഗതാഗത നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ശിക്ഷ കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാലും, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും അപകടത്തിന്റെ വാർത്ത ഇപ്പൊ സോഷ്യൽ മീഡിയ നമുക്ക് തുറക്കാൻ ചിലപ്പോൾ പേടിയാണ്. കാരണം ഒരു വാർണിംഗ് പോലും ഇല്ലാതെയാണല്ലോ ദൃശ്യങ്ങൾ.
0: CCTV ഉള്ളതുകൊണ്ട് നമുക്ക് എക്സാക്ട് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് എന്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഓയിൽ ലീക്കുകൾ, പഴയ വണ്ടികൾ ഉള്ളതുകൊണ്ട് ഓയിൽ ലീക്ക് ഉണ്ടാവും. അപ്പൊ ഈ വെള്ളവും ഇതും കൂടെ ആദ്യത്തെ മഴയ്ക്ക് പ്രത്യേകിച്ച് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കുമല്ലോ. അതും നമ്മൾ അവിടെ കാണുന്നുണ്ട്. റോഡൊക്കെ പല സാഹചര്യത്തിലായിരിക്കും കിടക്കുന്നത്. എന്തായാലും ഞാൻ ഇപ്പോഴും വന്നിട്ടുണ്ട്, 5 ജില്ലകൾക്ക് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിലും മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് അവർ ചിന്തിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ വേഗത പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാം.
1: ഇവിടുന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ റോഡിന്റെ പരിചയമൊന്നും കുറവായിരിക്കും. കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ട് അവധിക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ
0: എന്താ പറയുക, നമ്മുടെ ഇവിടെ നമുക്ക് പലപ്പോഴും അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങാനും വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ നമ്മുടെ സൈൻ ബോർഡിൽ സ്പീഡ് ലിമിറ്റ് കുറച്ചെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. അത്തരത്തിലുള്ള ടെക്നോളജികളിലേക്കൊക്കെ നമ്മൾ മാറണം അല്ലേ. നമ്മൾ സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു രാജ്യത്തിന്റെ പുരോഗമനക്ക് എന്ന് പറഞ്ഞാൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡാണ്. ആ റോഡ് വികസനം ഫസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും സ്പീഡാവും. ഈ കറങ്ങുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ വേണ്ടതാണ്.
1: നമ്മൾ
0: എന്റെ അമ്മവിന്റെ ഫ്രണ്ട് എന്നെ ചൈവയാണ്. അവിടെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ടാ
1: വികസിക്കുന്നത്,
0: ഒരു സൈഡ് വികസിക്കുന്നുള്ളു, അപ്പുറത്തെ സൈഡ് താന്ന് കിടക്കുക.
1: പക്ഷെ ചിലർ വികസിക്കുന്നുണ്ടാവുമല്ലോ, റോഡ് വികസിക്കാത്തുള്ളു. എന്നാൽ വീണയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. T. Veena 1.37 ലക്ഷം എക്സാലോജി കേസിൽ ED കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത് 29 കോടി രൂപയുടെ സ്വത്താണെന്നാണ് പറയുന്നത്. CMR എക്സാലോജിക് പണമിടപാട് കേസിൽ ED കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത് 29 കോടിയുടെ സ്വത്ത്. 3 കമ്പനികളുടേത് ഉൾപ്പെടെ 12 പ്രതികളുടെ സ്വത്തായിട്ടാണ് ഈ 29 കോടി വരുന്നത്. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇവയെല്ലാം ബാങ്ക് നിക്ഷേപങ്ങളാണ്. ആദ്യഘട്ടത്തിലെ കണ്ടുകെട്ടലിന് ശേഷം പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് നടക്കും. CMR കമ്പനി 15 വർഷം കൊണ്ട് 182 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളും മരവിപ്പിച്ച തുകയും അടക്കം കൊടുത്തിട്ടുണ്ട്. NS ശശിധരൻ കർത്ത അദ്ദേഹം 11 കോടിക്ക് മുകളിൽ, ശരൺ എസ് കർത്ത മകനാണ് 2 കോടി, ജയാസ് കർത്ത ഭാര്യയാണ് 5 കോടി, അനിൽ ആനന്ദപണിക്കർ ഡയറക്ടറാണ് 4 കോടിക്ക് മുകളിൽ, ഷിബി ശശിധരൻ 1 കോടിക്ക് മുകളിൽ, T. Veena മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മകൾ 1.3 ലക്ഷം ആണ് ഇതിൽ കൊടുക്കുന്നത്. ഡയറക്ടർ എക്സാലോജിക് സൊല്യൂഷൻ. അങ്ങനെ ആകെ 29 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് ED പറയുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നേപ്പാളിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പേരാണ് ഇപ്പൊ കേരളത്തിൽ, പാലക്കാട് തമിഴ്നാട് അതിർത്തിയില് വൻകിട ഡയറി ഫാമുകളിൽ ജോലിക്ക് എത്തുന്ന ഭൂരിഭാഗം ആളുകളും നേപ്പാളികളാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് നേപ്പാളിൽ നിന്ന് ജോലി അന്വേഷിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കും വരുന്നുണ്ടെന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട്.
1: പെൺകുട്ടികളൊക്കെ അധികവും ഈ റെസ്റ്റോറന്റ് മേഖലയിൽ അധികം കാണാറുണ്ട്. ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ്, നമ്മളെ കാണുമ്പോഴും സെർവ് ചെയ്യുമ്പോഴും അല്ലാത്ത രീതിയിലൊക്കെ നല്ല രീതിയിലാണ് നേപ്പാളികളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം, ഒരു മര്യാദ, ആതിഥ്യ മര്യാദ ഒക്കെ ഉണ്ടല്ലോ. അത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ആ ഹോട്ടൽ ബിസിനസ്സിൽ, റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നല്ലതായിരിക്കും.
0: അത് മാത്രമല്ല, നമുക്ക് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന വേജസ് കൂടിയത് കൊണ്ട് തന്നെ പലരും ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ നിൽക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്.
1: അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം അവനവന്റെ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കും.
0: നല്ല ഏറ്റവും വേണ്ട, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണല്ലോ. എന്താണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്ഷാമമായിട്ട് വന്നേക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ തസ്തികളാണ്. ഏകദേശം 200 ഒഴിവുകളാണ് ഇപ്പോഴും കിടക്കുന്നത്. രോഗങ്ങൾ പടരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ലാത്തതുകൊണ്ട് പലയിടങ്ങളിലും ഇൻസ്പെക്ഷനും സെർച്ചിനും ഒക്കെ പോകാനായിട്ടും ആളില്ല എന്നുള്ളൊരു വാർത്ത ഇതിപ്പോ ഒന്നല്ല കേട്ടോ, ഞാൻ ഒരു 1.5 മുന്നേ ഇത് ഞാൻ വായിച്ചതാ, അത് ഇന്നും തുടരുന്നുണ്ട് ഈ വാർത്ത.
1: ശരിക്കും ഈ വാർത്ത കേട്ടപ്പോഴാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഇന്ന് രാവിലെ ഞാൻ ഈ വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഓഫീസിലേക്ക് വന്നത്. ഈ വാർത്തയ്ക്ക് ഒരു മറുപുറം കൂടി ഉണ്ട്. അതായത് എന്നോട് ചേർത്ത് വെക്കണം, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു സ്ത്രീയാണ്, അവർക്ക് പിന്നെ അതായത് സർക്കാർ വക സിമ്മോ മൊബൈൽ ഫോണോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവരുടെ ജോലി ബാക്കി എല്ലാവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതടക്കം കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് ഇതൊന്നും കൊടുക്കാഞ്ഞിട്ട് ഇവർ ഇവരുടെ സ്വന്തം നിലയിലുള്ള മൊബൈൽ ഫോൺ വിളിച്ചിട്ട് ആരെ വിളിച്ചു, അത് വയനാട്ടിലേക്ക് ഒരു നമ്പർ മാറിയിട്ട് വയനാട്ടിലേക്കാണ് പോയത്. ആ ചെറുപ്പക്കാരൻ പിന്നെ ഈ സ്ത്രീയെ നിരന്തരം ഇവർ വിളിച്ച് പറയുന്നുണ്ട്, സോറി ഞാനിങ്ങനെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ എനിക്ക് നമ്പർ മാറിപ്പോയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, പല അനാശാസ്യ ഗ്രൂപ്പുകളിലേക്കും ഈ ഉദ്യോഗസ്ഥരുടെ ഈ നമ്പർ അങ്ങോട്ട് കൊടുത്തു. ഇവർ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിലുള്ള അധികം അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇപ്പോൾ പോലീസ് അതിൽ ആക്ഷൻ എടുത്തു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരാൾ അവർ അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു, അവരതല്ലെന്ന് പറഞ്ഞു, അബദ്ധത്തിൽ വന്നതാണെന്ന് പറഞ്ഞു, ഇതൊക്കെ ചെയ്തിട്ടും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും അതങ്ങനെ നടക്കുകയാണ് ഒരു സ്ത്രീക്കെതിരെ. അപ്പോൾ ഒന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള സിം കാർഡും പല സൗകര്യങ്ങളും ഉണ്ട്, അതും കൊടുക്കുക, അതിൻ്റെ മൊബൈൽ ഫോണൊക്കെ കൊടുക്കുക, ഇതൊരു വൺ ടൈം കൊടുത്താൽ മതിയല്ലോ. ആ രീതിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ അവരനുഭവിക്കുന്നത് എന്നിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് അവർക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴാണ് നീതി കിട്ടാന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ പല കാര്യങ്ങൾക്കും കുറച്ചുകൂടെ നമ്മൾ സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ളൊരു കാര്യം, അതിന്റെ ഫൈൻ എമൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പേഴ്സണൽ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യത്തിലേക്ക് വരെ എത്തുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇത് തന്നെയല്ലേ, വേറെ ആരാണേലും ഒരു നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും അവരെ ശല്യപ്പെടുത്തുക.
1: ചിലപ്പോൾ ഒന്നുകൂടെ അവർക്ക് ക്രോസ് ചെക്കാനോ ഒന്നുകൂടെ വിളിച്ചു ചില ആൾക്കാർ, അപ്പോഴും നമ്മൾ പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കും. അതിന് പകരം പല പല ഗ്രൂപ്പുകളിലേക്ക് ആ നമ്പറൊക്കെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു രോഗം തന്നെയാണത്. നമ്മുടെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും ചില വിഷയങ്ങളെന്ന് പറയുന്നുണ്ട്. അയോധ്യ എഥനോൾ വിഷയങ്ങൾ പാർലമെന്റിലേക്ക് വിട്ടൊഴിയാതെ വിവാദങ്ങൾ, അടുത്ത ലക്ഷ്യം ഗഡ്കരിയോ, ഒരു വിക്കറ്റ് പോയി ഇനി അടുത്ത വിക്കറ്റുകൾ പോകും എന്ന രീതിയിലുള്ള സംസാരങ്ങളും വരുന്നുണ്ട്. വിദ്യാർത്ഥി സമരത്തിലെ പ്രധാന ആവശ്യമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഇനി കേന്ദ്ര സർക്കാരിനെതിരെ ഒഴിയുക, അയോധ്യ സംഭാവനക്കുള്ള എല്ലാവരും പറഞ്ഞിരുന്നു. ഈ വിദ്യാർത്ഥി പിന്നെ പ്രതിഷേധത്തിന്റെ മറവിൽ അയോധ്യ സംഭാവനക്കുള്ളേക്ക് മറന്നു പോയോന്ന്. അതുകൂടാതെ പെട്രോൾ ഈ എഥനോൾ വിഷയം നമ്മൾ മുമ്പ് സംസാരിച്ച ഓർമ്മയില്ലേ അക്ഷയ്, പെട്രോൾ എഥനോളിന്റെ വിഷയം അതൊക്കെ ഇന്ന് പിന്നെ നമ്മുടെ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരായിട്ടുള്ള നടപടിയും മാപ്പു പറയലുമാകും ഇന്ന് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉയർത്തുകയെങ്കിലും അയോധ്യ വിഷയവും മെല്ലെ മെല്ലെ ഉയർന്നു വരും. CJP നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് E20 ജനതാ പാർട്ടി എന്ന പേരിൽ എക്സിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ പുതിയ കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് എക്സിൽ 20,000 ഇൻസ്റ്റയിൽ 30,000 പേർ EJP പിന്തുണയ്ക്കുന്നു. അങ്ങനെ CJP പിന്നാലെ അടുത്ത ഒരു മന്ത്രി അല്ലെങ്കിൽ അടുത്ത ഒരു അഴിമതിക്കെതിരെ ഒരു വിഭാഗം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ രണ്ടും കൽപ്പിച്ചത് തന്നെയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു നേട്ടമാണ് നമുക്ക് കോമൺവെൽത്തിൽ കിട്ടിയേക്കുന്നത്. മീരാഭായ് ചാനുവിന്റെ ആക്ച്വലി 2 അദ്ദേഹം കഴിച്ചിട്ടെന്നുള്ളതാണ് പറയുന്നത്. 48 kg വിഭാഗത്തിലാണ് വെയിറ്റ് ലിഫ്റ്റിംഗ്.
1: 190 ആണ് ലിഫ്റ്റ് ചെയ്തത്.
0: തീർച്ചയായിട്ടും അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഫയൊക്കെ ഇത്രയും കൊണ്ടാടിയിട്ടുണ്ട്. ഈ വാർത്തകളൊന്നും ആരും ഒരു സ്റ്റേറ്റസ് പോലും ആരും ഒന്ന് ഷെയർ ചെയ്ത് പോലും നമ്മൾ കാണുന്നില്ല. പത്രങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ കോമൺവെൽത്തിൽ നമ്മുടെ നാട്ടിലെ ഓരോ അത്ലറ്റും അവർ നേടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന സംഭവങ്ങൾ.
1: മീരാചാനുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, വെള്ളി നേടിയ ഒരു ഋഷികാന്ത് ഉണ്ട്, കൂലിപ്പണിക്കാരനാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, വലിയ രീതിയിൽ പഠിക്കണം വളരണം എന്നൊക്കെ ആകുമ്പോൾ വീട്ടിലെ സാഹചര്യം, സഹോദരങ്ങളെ പഠിപ്പിക്കണം, ഇങ്ങനെ അതൊക്കെ ഇട്ട് കൂലിപ്പണി എടുത്തിട്ട് ശുചീകരണ തൊഴിലാളിയായിട്ട് പണി എടുത്തിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്ന അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ആ ദേശീയ ഗാനം ഒന്നുകൂടി അവിടെ മുഴങ്ങി കേൾക്കാൻ ഇടയാക്കിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഋഷികാന്ത്. ഒരു മെലിഞ്ഞൊരു പാവൊരു ചെറുപ്പക്കാരൻ. രാവിലെ ഇങ്ങനെ ആ വിഷ്വൽസ് ഒക്കെ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഇവരെ അല്ലേ ഏറ്റവും നല്ല ആരോഗ്യം കൊടുത്ത് ഏറ്റവും നന്നായിട്ട് പരിപോഷിപ്പിച്ചിട്ട് ഇന്ത്യ കൊണ്ടുവരേണ്ടത്. അവർ കൂലിപ്പണിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ യശസ് കാക്കുന്ന വെള്ളി തിളക്കത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയ മീരാ ചന്ദ്രനെ പോലെ തന്നെ നമ്മൾ ഇന്ന് ആഘോഷിക്കേണ്ട വ്യക്തിയാണ് ഋഷി കാന്ത്.
0: തീർച്ചയായിട്ടും ഈ രാം ചരണിന്റെ ഈ പെഡി എന്ന് പറയുന്ന ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ മനസ്സിലാവും ആദ്യമൊക്കെ കുറച്ചൊക്കെ ഇച്ചിരി ഓവറാണ്, പക്ഷെ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ത്യ കളിക്കാനായിട്ട് ആദ്യം പോയി കോമൺ ആയിട്ട് സെലക്ട് ചെയ്യുമല്ലോ, ആ സെലക്ട് ചെയ്തവരൊക്കെ പരാജയപ്പെട്ട് ഇന്ത്യ തോറ്റു. അന്നേരമാണ് ഇവർ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല കളിക്കാർ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണെന്ന്. അപ്പൊ അവിടെ വേണം പ്രോപ്പറായിട്ട് ഒരു സെലക്ഷൻ വെച്ചിട്ട് ഇന്ത്യയുടെ ലെവലിലേക്ക് കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്, വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞ ഓരോ വ്യക്തിത്വങ്ങളും.
1: ശരിക്കും ഇനി നമ്മള് സംസാരിക്കാൻ പോണ വാർത്ത ഒന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് പെട്ടെന്ന്
0: വേൾഡ് ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ചൈനയിൽ ഒരു ഷിപ്പ് അപകടം ഉണ്ടായിരുന്നു. ഹ്യൂജ് റെസ്ക്യൂ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകൾ ഞാൻ രാവിലെ കണ്ടിരുന്ന ഒരു ഇന്റർനാഷണൽ വാർത്തയായിരുന്നു കേട്ടോ.
1: അതിനിടയിൽ ആ മന്ത്രിയുടെ മകള് സമരത്തിൽ പങ്കെടുത്തതിനെ കുറിച്ചിട്ട് ഒരു വാർത്ത വന്നിരുന്നു. മന്ത്രിയുടെ മകൾ പാർട്ടി സമരത്തിൽ പങ്കെടുത്തതിന് അച്ഛനെ ട്രോളണ്ട, സംരക്ഷിച്ച ഹിമന്ത ബിശ്വ ശർമ്മ. ഇത് ഹിമാചലിൽ നിന്നുള്ള ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്റെ ക്യാബിനറ്റിലെ ഒരാളുടെ മകളാണ് അസം മന്ത്രി കേശവ് മഹാന്തയുടെ. ഹിമാചലല്ല, അസമിലാണ് ഈ സംഭവം. അപ്പൊ ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞേക്കുന്നത് മുതിർന്നു കഴിഞ്ഞാൽ മക്കൾക്ക് സ്വന്തമായ കാഴ്ചപ്പാടുണ്ടാകും. മകൾ അച്ഛന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പിന്തുടരണമെന്നില്ലാത്തതിനാൽ തന്റെ ക്യാബിനറ്റ് അംഗത്തെ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. വളരെ കൃത്യമായിട്ടൊരു പോയിന്റാണ് അല്ലെ പറയുന്നത്. ഇവര് ബിജെപിയുടെ രാഷ്ട്രീയം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും മക്കൾക്കതാവാം. അതുപോലെ ഇത് കാണുന്നതും കേൾക്കുന്നവരോടൊരു ഇതാണ്, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളെ വിമർശിക്കാം, സുപ്രീം കോടതി ഉത്തരവിനെയൊക്കെ വിമർശിക്കാം, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കുറച്ചുകൂടി നല്ലതായ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചിലർ ഉപയോഗിച്ച ഭാഷയും പരാമർശങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ബഹുമാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കണം. അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ സർക്കാരിനോടോ എതിരായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് നിങ്ങൾക്ക് വിയോജിക്കാം, പക്ഷെ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം. നിയമ നടപടിക്കിടയാക്കും. അത് അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് നിങ്ങളെ പിടിച്ച് ജയിലിടുന്നൊന്നുമല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു പദമുണ്ട്, അത് വലിയൊരു ബഹുമാനമുള്ള പദമാണ്. നമ്മൾക്ക് എന്ത് ആശയപരമായിട്ട് എതിർപ്പുണ്ടെങ്കിലും ഒരിക്കലും പ്രധാനമന്ത്രി പദത്തെയോ ആ വ്യക്തിയെയോ ആക്ഷേപിക്കുന്ന, കളിയാക്കുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളീ ഉണ്ടാക്കിയെടുത്ത, നമ്മുടെ കുട്ടികളെ ഉണ്ടാക്കിയെടുത്ത വിജയത്തിന്റെയൊക്കെ മാറ്റു കുറയുകയാണ്. ഇതിനെ കുറെ പേര് ഹൈജാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഇത് കാണാൻ വേണ്ടിയിട്ട് പോയവരുണ്ട്. എല്ലാം നല്ലതായിരിക്കും, പക്ഷെ ദയവ് ചെയ്തിട്ട് ബഹുമാനക്കുറവുള്ള ഒരു പദപ്രയോഗവും, ബഹുമാനം നിങ്ങൾ കുറച്ചോ ഇല്ലയോ എന്നില്ല, അധിക്ഷേപ പരാമർശങ്ങൾ, ഒരാളുടെ പ്രായത്തെ കളിയാക്കുന്ന രീതിയിൽ, ഒരാളുടെ ലാംഗ്വേജിനെ കളിയാക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പോകരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം അതത്ര നല്ലതല്ല. നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷന് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് വിമർശിക്കാം, നമ്മളെ ജെൻസികൾ നന്നായിട്ടാണ് അവർ ആരെങ്കിലും ചീത്ത വിളിച്ചോ, അവരുടെ മുദ്രാവാക്യത്തിൽ അവർ എന്തെങ്കിലും ഒരു മോശം പരാമർശം നടത്തിയോ, ഇത് അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മളെപ്പോലുള്ള മില്ലേനിയൻസ് ആ ഭാഗത്തുള്ളവർ അങ്ങനെ പോവരുതെന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഈ സമയത്ത് പറയാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയായിരുന്നു. യു എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുന്നത്, പുതിയ പുതിയ റോഡുകൾ നമ്മുടെ യു എയുടെ നിരത്തിലേക്ക് നമുക്ക് കാണാൻ, ഒരുപാട് റോഡുകൾ, റോഡിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന റോഡുകളൊക്കെ തന്നെ നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയും കൂടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഡേറ്റ്സ് ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുണ്ട്, വിളവെടുപ്പിന്റെ മാസം കൂടെയാണ്.
1: ഡേറ്റ്സ് ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മൾ പറയും എന്തിനാ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്ര ചൂടെന്ന് പറയാം. അപ്പൊ ഈന്തപ്പഴം പഴുക്കാൻ വേണ്ടി ഇങ്ങനെ പഴുക്കണ്ട, കുറച്ച് അങ്ങനെ പഴുക്കാം, അത് ചൂട് സഹിക്കുന്നതിന് ഒരു പരിധി. ഇന്ന് രാവിലെ 6 മണി നേരത്ത് പുറത്തുനിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു മഴയാണോ, കാരണം ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മഴക്കോള് പോലെ. പക്ഷെ ഒരു 2 മിനിറ്റിനുള്ളിൽ മനസ്സിലായി മഴയല്ല, ഇത് അവനാണ്. ഇങ്ങനെ ആ ചൂട് കാറ്റ്, നമ്മൾ കാറ്റില്ല ഇങ്ങനെ ചൂടത്ത് നമ്മളിങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫീലാണ്. അപ്പം ഇങ്ങനെ എന്തിനാണ് ഈന്തപ്പഴമേ ഞങ്ങൾ പരീക്ഷിക്കുന്നത്? ഈ സ്വർണ്ണ കളറാവാനും പിന്നെ കറുത്ത ആ കളറിലേക്ക് മാറാനും വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ചൂട് വരണ്ട എന്നാണ് പറഞ്ഞത് കുറെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയാണ്. നമ്മുടെ ഈ നാട്ടിൽ ചൂടും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ യുഎയുടെ അവസ്ഥ എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ
0: ഇവിടെ മഴയില്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും ഇത്രയും നന്നായിട്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ വേറൊരു സൈഡ്. എല്ലാത്തിനും ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെന്ന് പറയുന്ന പോലെ അതാണ് ഇവിടെ ഭംഗി.
1: പിന്നെ അതുപോലെ അത് ഉണ്ടാക്കുന്ന സമയത്ത് അഴിമതിയും ഇല്ല. ഇത് ഉണ്ടാക്കുന്നത് ഒരു 50 കൊല്ലത്തിന് അപ്പുറത്തെ തലമുറയ്ക്ക് ഓടിക്കാൻ
0: വേണ്ടിയാണ്.
1: അഴിമതിയില്ല, അത് ചേർക്കുന്ന പിന്നെ എന്താ പറയാ സംഭവങ്ങളിൽ ഒന്നും സിമെന്റ് കട്ട കല്ല് ഒന്നും കുറയുന്നില്ല. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ യുഎഇ മികച്ചതായിട്ട് ഇരിക്കുന്നത്. എന്തായാലും കാലാവസ്ഥ ഈ ചൂട് ഇത്തിരി ഒന്ന് കുറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു. പോലീസിന്റെ നീക്കം മണത്തറിഞ്ഞു കുഴിച്ചിട്ട മൊബൈൽ ഫോൺ നിർണായക തുമ്പായി. അന്വേഷണ മികവിൽ നമ്മുടെ കേരള പോലീസ് കോൺഗ്രസ് വീണ്ടും മുന്നിലെത്തുന്ന ഒരു വാർത്തയും കൂടിയുണ്ട്. 3 കോടി രൂപ നൽകിയാൽ മന്ത്രി പദവി നൽകാമെന്ന് പറഞ്ഞ് വിദ്യാ ബാലകൃഷ്ണൻ എം എൽ എ വിളിച്ചില്ലേ, അതിൽ ആ ശ്രമം പാളിയത് തലനാരിഴയ്ക്കാണ്. പണം നൽകാമെന്ന് അറിയിച്ച് പ്രതികളെ കോഴിക്കോട്ട് എത്തിച്ച് പിടികൂടാൻ പോലീസ് തന്ത്രം മെനഞ്ഞു. പ്രതിയെ പിടികൂടാൻ July 6 മുതൽ 12 വരെ പോലീസ് ഒരുക്കിയ ഓപ്പറേഷൻ എന്ന് പ്രതികൾ പോലീസിനെ നീക്കറിഞ്ഞതോടെ തെളിവുകൾ നശിപ്പിച്ചു. എന്നാൽ മറ്റു വഴിയിലൂടെ പോലീസ് പ്രതികളിലേക്ക് എത്തി, അത് ഈ ഫോണ് കുഴിച്ചിട്ടിരുന്നു, ആ ഫോണിനെ കിട്ടി എന്നാണ് പറയുന്നത്. 5 ദിവസം നിരീക്ഷിച്ചു ഈ പോലീസ് ഫോൺ അടക്കം എവിടെയാണുള്ളതെന്ന്. അങ്ങനെ ഫോൺ മാറ്റി അത് കുഴിച്ചിട്ടിരുന്ന് ആ പ്രതികളെ കൊണ്ട് തന്നെ അത് എടുപ്പിച്ച്. അതാണ് നമ്മുടെ കേരള പോലീസ് എന്നാണ് പറയുന്നത്. ന്യായമായിട്ടുള്ള ചോദ്യം കപ്പത്തണ്ടാണ്, അതിങ്ങനെ വരാൻ വേണ്ടിയിട്ട്. എന്തായാലും എത്ര ബുദ്ധി ഉണ്ടെങ്കിലും പറഞ്ഞ പോലെയാണ് വല്ലാത്തൊരു ചെയ്തായി പോയി ചെയ്തത്. അതും ആരൊക്കെയാണ് 3 കോടി കൊടുത്തു കഴിഞ്ഞാല് മന്ത്രി പദവിയൊക്കെ വാഗ്ദാനം ചെയ്യാന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പറ്റിക്കാനും കേരളത്തിന്റെ പോലീസിനെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പറ്റിക്കാൻ
0: പറ്റില്ല. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമി നാഥനില്ലാത്ത കളരി പോലെ ആയി കിടക്കുകയാണ് കേരളത്തില്. അതിന് ഒരുപാട് ചടങ്ങുകളൊക്കെ തന്നെ മുടങ്ങുന്നുണ്ട്, ഒരുപാട് എനിക്ക് തോന്നുന്നു മേളകളും ഒക്കെ തന്നെ നടത്തേണ്ടതാണ്. ഇതൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അതും ഒരു അവതാളത്തിലായിട്ടുള്ള ഒരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്.
1: യെസ്, എന്നെ നമുക്ക് മലയാള പത്രങ്ങളെ തലക്കെട്ട് പെട്ടെന്നൊന്ന് നോക്കി പോവാം. പരീക്ഷാ പരിഷ്കാരങ്ങൾക്ക് ഉന്നതതല സമിതി ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ വന്നതാണ്. നന്ദൻ നിലക്കിനെ നയിക്കുമെന്ന വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പൊ കേന്ദ്രം ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ എടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ സുവർണ മീര, ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ ആദ്യ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. കുറ്റിപ്പുറം അപകടത്തിന്റെ ആ വാർത്തയും ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസും ടെസ്റ്റിന്റെ എണ്ണം കൂട്ടി എന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള വാർത്ത. തിരുത്തിന് CPM കടമ്പ ഏറെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത. മറ്റൊന്ന് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്താണെന്നറിയോ? അക്ഷയ്, ലഹരി ഇടപാട് അധ്യാപികമാരെ പിരിച്ചുവിട്ടു എന്ന് ആലോചിച്ചൊക്കെ. അധ്യാപകർ വിവരം അല്ലെങ്കിൽ അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. കോഴിക്കോട് നിന്നാണ് വാർത്ത. ADMA, നമ്മളത് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ലല്ലോ. MDMA ഉൾപ്പെടെയുള്ള ലഹരി ഇടപാടിൽ കണ്ണികളായിട്ടുള്ള പേരാമ്പ്ര BRCയിലെ 2 താൽക്കാലിക അധ്യാപികമാരെ പിരിച്ചുവിടാൻ SSK സംസ്ഥാന പ്രോജക്ട് ഡയറക്ടർ. അപ്പൊ അധ്യാപകർ കുഞ്ഞുങ്ങൾ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നവര് ഇതിന്റെ തന്നെ ഇടനിലക്കാരായി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു സങ്കടമല്ലേ.
0: നമ്മുടെ പണ്ട് ഈ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ചെക്കൻ എന്തെങ്കിലും കഴിക്കും, ഇല്ലേ ജീരകം കഴിക്കാത്ത സമയത്ത് മാത്രം
1: കള്ളുടിക്കോ, ഇല്ല കള്ളുടിക്കില്ല, സിഗരറ്റ് കളിക്കുമ്പോ മാത്രം പറഞ്ഞു. ആ രീതിയിലുള്ള കേസാണ് അധ്യാപകർ ചെയ്യുന്നത്. വേറെ ആര് ചെയ്താലും
0: ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും നമ്മൾ പിള്ളേരത് പിടിക്കും. അത് വാഴ സിനിമ ഉണ്ടാവും, എന്തൊക്കെയുണ്ട് അതെല്ലാം പിള്ളേരും പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് നിങ്ങളാണ് അവർക്ക് മോഡൽ ആവേണ്ടത്. അല്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ടീച്ചർ കാണില്ലേ, നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ച ആ ടീച്ചർ എന്ത് നല്ലതാണ്, ആ ടീച്ചർ എന്ത് നല്ലതായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് റോൾ മോഡലാണ് വലുതായിട്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് നിങ്ങളാണ് അവർക്ക് മോഡൽ ആവേണ്ടത്. അല്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ടീച്ചർ കാണില്ലേ, നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ച ആ ടീച്ചർ എന്ത് നല്ലതാണ്, ആ ടീച്ചർ എന്ത് നല്ലതായിട്ടാണ്.

0: എല്ലാവർക്കും കിട്ടിയെന്ന് ഉറപ്പ്. എനിക്ക് എനിക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ
1: കരുതിയിട്ടൊന്നുമില്ല.
0: അങ്ങോട്ടേക്ക് പോവാ പൊക്കം കുറഞ്ഞതുകൊണ്ട് മുന്നിലേക്കുള്ള പാതകൾ കഠിനമായിരുന്നു. അങ്ങനെ
1: അതിനാണ്
0: സാധ്യത. പക്ഷെ മുന്നിലേക്ക് എത്താൻ പറ്റാതെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ, കാരണം ഇത് വലിയ വലിയ കുട്ടികളാണ്, ഞാൻ പൊതുവേ പൊക്കം കുറഞ്ഞ ഒരാളാണ് ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അങ്ങനെ ഫ്രണ്ടിൽ എത്താനുള്ള ആ ബുദ്ധിമുട്ട് കാരണം ഞാൻ നിന്നതാണെന്ന് സിസ്റ്റർക്ക് മനസ്സിലായില്ല. സിസ്റ്റർ അതിനെ വ്യാഖ്യാനിച്ചു. പക്ഷെ നല്ലൊരു സന്ദേശം, ഇപ്പോഴും ഒരു ഫുഡ് കാണുമ്പോ എനിക്ക് കൈ ഇങ്ങനെ കഴിക്കണം എന്നില്ല തോന്നുമ്പോ സിസ്റ്റർ പറഞ്ഞ ആ കാര്യം മനസ്സിലായി. കാരണം സിസ്റ്റർ നമുക്ക് തന്ന ഒരു കോംപ്ലിമെന്റ് ആണ്, ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യമാണ്. മറ്റുള്ളവർക്ക് കിട്ടിയോ നമ്മൾ എന്നിട്ട് കഴിച്ചുകൂടാ. പിന്നെ ഫുഡിന്റെ മുന്നിൽ എപ്പോഴും എപ്പോഴൊരു മിതത്വം പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും വരും. കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോഴും അയ്യോ അല്ല, സിസ്റ്റർ തന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതുപോലെ നല്ല ടീച്ചേഴ്സ് തന്നെയാണ് നമ്മളെ വാർത്തെടുക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ 2026 വളരെ ചുരുക്കമാണ്. നമുക്ക് നല്ല ദിവസങ്ങൾ നമുക്ക്
0: ഫെബ്രുവരി തൊട്ടിട്ട് നമ്മൾ ഓരോ ടെൻഷനിലൂടെ പോകാറുണ്ട്. ജനുവരി തുടങ്ങിയപ്പോൾ ആ ടെൻഷൻ, ഫെബ്രുവരി വന്നപ്പോ യുദ്ധത്തിന്റെ ടെൻഷൻ, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച വരെ അത് പോയി. അതിനിടയിൽ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ പ്രശ്നം, ആ പ്രശ്നം, പുതിയ മന്ത്രിസഭ മാറുന്ന, അങ്ങനെ എല്ലാം കൂടി ഓരോരോ ഇതായിരുന്നു. പക്ഷെ ഇന്ന് കുറെ കാലത്തിന് ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത് ഒരു ചിരിയുണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാവരുടെ മുഖത്തേക്ക് ആ ചിരിയും സന്തോഷവും
1: നിലനിൽക്കട്ടെ. നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വരുന്ന മണിക്കൂറിൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ബ്യൂട്ടിഫുൾ സോങ്ങിലൊക്കെ തന്നെ പോകുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ബിഗ് ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നമ്മളെ കേൾക്കുന്നവർക്കും ബ്യൂട്ടിഫുൾ സോങ്, എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM.

0: Trending song of the hour.
1: Home FM presents Tamil song of the hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
0: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: തമിഴ് പാട്ട് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാഫിക് നോക്കിയിട്ട് വരാം. നമ്മുടെ റോഡുകളിൽ എനിക്ക് തോന്നുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഇച്ചിരി ട്രാഫിക് കൂടിയിട്ടുണ്ട്. രാവിലെ നല്ല ഫ്രീ ആയിരുന്നു കേട്ടോ, ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും ഇല്ലാതെ രണ്ട് ആക്സിഡൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഷാർജ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു, കാരണം ബാക്കിയുള്ള റോഡുകളൊക്കെ തന്നെ എൻറ്റയർലി ഫ്രീ ആണ്. എന്താണെന്ന് അറിയില്ല, തിങ്കളാഴ്ച നല്ല തിരക്കുറവായിട്ടുള്ള രീതിയിലാണ് ഇത്രയും സമയം വരെ കാണുന്നത്, ഇനി അങ്ങോട്ട് അറിയില്ല. അത് നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് കണ്ടു നോക്കാം. പക്ഷേ യൂഷ്വലി ഉള്ള ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കാണുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലാണോ അതോ എമിറേറ്റ്സ് റോഡിൽ കുറച്ചുകൂടെ ടുവേഴ്സ് ജബലലിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓക്കെ രണ്ട് ആക്സിഡൻ്റ് ആണ് കേട്ടോ, അടുപ്പിച്ചടുപ്പിച്ചായിട്ട്. അപ്പോൾ അവിടെ തന്നെ ഇച്ചിരി കഞ്ചഷനും കാര്യങ്ങളും ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, എമിറേറ്റ്സ് റോഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയയുക. ഓർക്കുക, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയയ്ക്കുക.
0: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: All right, enjoy this beautiful Tamil song in Home 92.2 FM.

ആക്രമണം അവസാനിപ്പിച്ച യു എസ് പ്രത്യാക്രമണം നിർത്തുന്നുവെന്ന് ഇറാനും. വിദ്യാഭ്യാസ രംഗത്ത് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച കേന്ദ്ര സർക്കാർ. പരീക്ഷാ ക്രമക്കേട് ബില്ലിനെ പ്രതിപക്ഷം പിന്തുണച്ചേക്കും. പെല്ലറ്റ് ആക്രമണത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധ ഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മ ഉൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള ബിൽ പാർലമെന്റിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടിൽ കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുമെന്നാണ് റിപ്പോർട്ട്. രാജിക്ക് പിന്നാലെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഓഫീസിൽ അല്പസമയത്തിനകം യോഗം ചേരും. അയോധ്യ രാമക്ഷേത്രക്കുള്ള E20 പെട്രോൾ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നു എന്ന സൂചനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സുഹൃത്തുക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്തെ പരീക്ഷ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേഖനിയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷ പരിഷ്കരണമാകും ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യയിലെ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. CJP സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇന്ന്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നിലവിൽ 3 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. കഴിഞ്ഞ തവണ ഈ ഹർജി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കവേ കോടതിയുടെ സമയം കളയരുതെന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ കേസിനെ സംബന്ധിച്ചുള്ള അർഹമായ വിശദാംശങ്ങൾ അഭിഭാഷകൻ ആ സമയത്ത് കോടതിയെ ധരിപ്പിച്ചിരുന്നില്ല എന്ന വിശദീകരണമാണ് പിന്നീട് ചീഫ് ജസ്റ്റിസ് നൽകിയത്. 20-ാം തീയതി നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ മേധാവി സമ്മതിച്ചതായി റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് RAF മേധാവി വീഴ്ച സമ്മതിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. CJPയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. CRPF അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച RAF ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. ഇയാളെ CP മേഖലയിലാണ് വിന്യസിച്ചിരുന്നത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിലാണ് 3-അംഗ സംഘം. സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മുതിർന്ന 3 IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി SIT പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. എയിംസിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കി കേരളം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പട്ടിക നൽകിയിരുന്നു. എയിംസിന് അനുമതി ലഭ്യമാക്കണമെന്ന് മുൻപ് കെ മുരളീധരൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യന്യായമെന്നായിരുന്നു കേന്ദ്രമന്ത്രി JP നദ്ദ പ്രതികരിച്ചിരുന്നത്. CPMന് പിന്നാലെ കോൺഗ്രസിനെയും കടന്നാക്രമിച്ച ജി സുധാകരൻ MLA. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വേദിയിലിരുത്തി ആലപ്പുഴയിലെ കോൺഗ്രസ് CPM അവിശുദ്ധ ബന്ധം ആരോപിച്ചായിരുന്നു സുധാകരന്റെ വിമർശനം. തനിക്കെതിരായ പ്രതിഷേധം CPM നടത്തിയാൽ നേതാക്കളുടെ കർണത്തടിക്കേണ്ടി വന്നേനെയെന്നും സുധാകരൻ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിന്റെ ആത്മഹത്യ. അധ്യാപകൻ റാമിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. പുതിയ അന്വേഷണ സംഘം ഇന്ന് ചുമതല ഏറ്റെടുക്കും.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, ബോർഡംഗം അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലാണ് ഉള്ളത്. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. കേസിലെ പ്രതികളായ മരുതോങ്കര സ്വദേശി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് ഉടൻ കോടതിയെ സമീപിക്കും. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ മറ്റ് അധ്യാപകർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും ഇതോടൊപ്പം പരിശോധിക്കുന്നുണ്ട്. കാസ്പിയൻ കടലിൽ പുതിയ പോർമുഖം ഇറാനിൽ ആക്രമണം നിർത്തിയെന്ന് US. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ US ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായി 13 രാത്രി US ഇറാനിൽ ഉടനീളം ബോംബാക്രമണം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെ US ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. US ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാനും വ്യക്തമാക്കി. തങ്ങളുടെ പക്കലുള്ള ആയുധ ശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് US ആക്രമണം നിർത്തിയതെന്നും അതിനിടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാനിലെ US ആക്രമണം നിർത്തിവെക്കാൻ കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമം എന്ന റിപ്പോർട്ട് തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം വ്യാപിച്ചാൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടേണ്ടി വരുമെന്നും ഇത് മധ്യപൂർവേഷ്യയിലുള്ള US സൈനികരെയും സഖ്യകക്ഷികളെയും അപകടത്തിലാക്കുമെന്ന് വൈസ് പ്രസിഡന്റ് JD Vance ട്രംപിനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ആയുധശേഖരത്തിൽ ക്ഷാമം നേരിടുന്നുവെന്ന വാർത്തയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പൽ മൈനിൽ തട്ടി തകർന്നുവെന്ന് ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ച കപ്പലാണ് തകർന്നത്. ഹിസ്ബുള്ളയെ പ്രകീർത്തിച്ച ഇറാന്റെ പരമോന്നത നേതാവ് മുത്തബ ഖാംനെയ്, ഇസ്രായേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്കാവുന്നുണ്ടെന്ന് ഖാംനെയ്. ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുന്നത് തന്ത്രപരമായ കടമയായി ടെഹ്റാൻ കണക്കാക്കുമെന്ന് ഖാംനെയ്. US യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് കരാറിലും ലബ്നോന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിരുപാധികമായും അവസാനിപ്പിക്കുക എന്നത് നിബന്ധനയായി മുന്നോട്ട് വയ്ക്കുമെന്നും മുത്തബ ഖാംനെയ് എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ മീരാഭായ് ചാനുവിന്. വനിതകളുടെ 48 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 190 കിലോ ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് താരത്തിന്റെ മെഡൽ നേട്ടം. ക്ലീൻ ആൻഡ് ജെർക്കിൽ 105 കിലോ വിജയകരമായി ഉയർത്തി താരം തുടർച്ചയായി 3rd കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. സ്നാച്ച് റൌണ്ടിൽ 85 കിലോ ഉയർത്തി ആകെ 190 കിലോ. കോമൺവെൽത്ത് ഗെയിംസിൽ ഓസ്ട്രേലിയ മുന്നിൽ തന്നെയാണ് ഒന്നാമത്. ഇംഗ്ലണ്ട് 2, സ്കോട്ട്ലൻഡ് 3, ഇന്ത്യ 8 സ്ഥാനത്ത് തുടരുകയാണ്. സിംബാബ്വെക്കെതിരായി T20 പരമ്പര തൂത്തുവാരി ഇന്ത്യ. ഹരാരെ സ്പോർട്സ് ക്ലബിൽ നടന്ന 3rd മത്സരത്തിൽ 35 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ വൈഭവ് സൂര്യവംശിയുടെ മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസാണ് നേടിയത്. ഊത്മേത്ത അലസായൽ റോഡ് വികസനം 3 വരി മേൽപ്പാത തുറന്ന് ദുബായ് RTA. അൽഖൈൽ റോഡിൽ നിന്ന് അൽവസൽ ക്ലബ് സ്ട്രീറ്റ് വഴി അലസായൽ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന 3 വരികളുള്ള മേൽപ്പാലമാണ് തുറന്നത്. മണിക്കൂറിൽ 3500ലധികം വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് റോഡ് പദ്ധതി. ശക്തി തിയേറ്റേഴ്സ് അബുദാബി ഏർപ്പെടുത്തിയ 40th അബുദാബി ശക്തി അവാർഡ് പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകിവരുന്ന അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരത്തിന് നിലമ്പൂർ ആയിഷയെ തെരഞ്ഞെടുത്തു. അടുത്ത വാർത്ത 9 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 8:09.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 57%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ.
0: Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
3: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ബ്യൂട്ടിഫുൾ സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കിവിടെ ഒരു ബർത്ത്ഡേ വിഷ് കിട്ടിയിട്ടുണ്ട്. മുസമിലിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ വിഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മുസമിൽ വെരി ബിഗ് ഗുഡ് മോർണിംഗ്, ഇന്ന് വെരി ബിഗ് ബിഗ് ഹാപ്പി ബർത്ത്ഡേ നേർന്നു കൊള്ളുന്നു. മുസമിലിന് വേണ്ടിയിട്ട് ഞാൻ ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗംഭീര വർഷമായിട്ട് മുസമിൽ. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ഫ്രം എൻ്റെ ഫാമിലി ഓഫ് ഹോം 92.2 FM.

ആലോചിച്ചേക്ക്, മോഹിനിയാട്ട സിനിമയിലെ ഒരു പാട്ട്, ആ മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയുടെ നമുക്ക് പശ്ചാത്തലം പറയും, പക്ഷെ അതിനകത്തും ഇത്രയും വെറൈറ്റി ഒരു പാട്ട് കൊണ്ടുവന്നതിൽ അത് അതിന്റെ നമ്മളതിന്റെ സംഗീത സംവിധാനം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ്. ജൂലൈ 27 തിങ്കളാഴ്ചയാണ് നിൽക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നമുക്ക് ജൂലൈ അവസാനിക്കാനായിട്ട്. അപ്പം എന്താണേലും എല്ലാവർക്കും ഒരു ഗംഭീര വീക്ക് ഹെഡ് ആവട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. നമ്മുടെ ഡേറ്റ്സ് ഫെസ്റ്റിവലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഗംഭീര ഫെസ്റ്റിവലാണ്. ഈ എന്താ പറയണേ, നമ്മുടെ ഈ ഒരു രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് ഇത് നമ്മൾ കണ്ടില്ലാതെ എന്താ പോവാന്ന് പറയുന്നത് ഒരു വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. പക്ഷേ ജൂലൈ 26 വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റിപ്പോർട്ട് പറയുന്നത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ അൽഖലാത്ത് അൽ റിമാൽ എന്ന് പറയുന്ന നമ്മുടെ ദുബായ് അലൈൻ റോഡിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് തന്നെ വലിയ കോമ്പറ്റീഷൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഇതുവരെ, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആ വീഡിയോ കണ്ടത്, നമ്മൾ ഇതുവരെ നമ്മൾ എന്താ പറയണേ കാണാത്ത തരത്തിലുള്ള ഹ്യൂജ് ഡേറ്റ്സ്, അതിൻ്റെ ഒരു ബഞ്ച് ഓഫ് ഡേറ്റ്സ് ആയിട്ട് തന്നെ വേണം അവിടെ കൊണ്ട് പ്രദർശിപ്പിക്കാൻ. അതിന് ഞാൻ നമ്മൾ എങ്ങും തന്നെ ഇത് കണ്ടിട്ടില്ല. അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെന്ന് നോക്കാന്നുണ്ടെങ്കിൽ അത്രയും വലിയ, അതായത് ഒരാളെ കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഒരു ഡേറ്റ്സിൻ്റെ ഈ ആ ഒരു ഒരു ബഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും അതൊക്കെ തന്നെ അവിടെ പ്രദർശിപ്പിച്ച് നമ്മൾ പറഞ്ഞത് ഈ 5000 ഫാമിലീസിന് ഓൾറെഡി ഇവർ ഡേറ്റ്സ് ഫ്രീ ആയിട്ട് ഫ്രഷ് ഡേറ്റ്സ് ബോക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ രാജ്യത്തിൻ്റെ ഡേറ്റ്സിനെ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ 15 പേര് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 15 ഡേറ്റ് പാം ട്രീസ് പ്രദർശിപ്പിക്കുന്നവരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതും അതിനകത്ത് ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണേലും ഒരുപാട് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ജസ്റ്റ് കഴിഞ്ഞു പക്ഷേ എന്നുള്ളതാണ്. അത് ഫ്രീ എൻട്രി ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പോയിട്ടുള്ളവരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. പക്ഷെ ഗംഭീര ഫെസ്റ്റിവലായിരുന്നു അവിടെ നടന്നത് കേട്ടോ. ഇനി പലയിടത്തും വേറെ വേറെ ഡേറ്റ് ഫെസ്റ്റിവൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പോകും. നമ്മൾ സാധാ ഒരു ഈന്തപ്പഴം എന്ന് പറയുന്ന ചുമ്മാ അങ്ങ് കളയുന്നതിനെക്കാട്ടിലും ആ ഡേറ്റ്സ് ഈ രാജ്യത്ത് അതിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. പാം ട്രീസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പിന്നെ ഈ ലോകത്തിൽ തന്നെ പല വെറൈറ്റി ഓഫ് ഡേറ്റ്സ് ഉണ്ട്. ഇതൊന്നും നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. നമ്മൾ ആകെപ്പാടെ കഴിക്കുന്ന 2-3 വെറൈറ്റി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അങ്ങനെയല്ല. ഡേറ്റ് ഫെസ്റ്റിവലിന് പോയി കഴിഞ്ഞാൽ ഹ്യൂജ് വെറൈറ്റി ഓഫ് ഡേറ്റ്സ് കാണാൻ പറ്റും, അവരുടെ ട്രഡീഷൻ കാണാൻ പറ്റും. അപ്പം എന്താണേലും ഇത് ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറേയധികം ഡേറ്റ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പോയി അത് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. നമുക്ക് കണ്ടിരിക്കാമല്ലോ, ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ, നമുക്കൊരു നോളജ് ഇല്ല. അത്രയും വലിയ ബഞ്ച് ഓഫ് ഡേറ്റ്സ് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കഴിഞ്ഞ ദിവസം. അതാണ് ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചപ്പോൾ. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. You are listening to Sand Dunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഞാൻ മുന്നേ എമിറേറ്റ്സ് റോഡിൽ അവിടെ ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കാർ അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിഞ്ഞിട്ടുണ്ട്. അല്ലെ എല്ലാ സീസ് എക്സിറ്റിന്റെ അവിടെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എമിറേറ്റ്സ് റോഡിന്റെ ആ ഒരു എനിക്ക് കറക്റ്റ് എക്സിറ്റ് നമ്പർ അറിയത്തില്ല. LIS എക്സിറ്റിന്റെ അവിടെയാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അത് ടുവേർഡ്സ് എവിടെയായിട്ടാണ് അത്? ജബലലി കഴിഞ്ഞിട്ടാണ് അത് പോകുന്നത് ആ റോഡ്. എനിക്കതുകൊണ്ട് ഒന്ന് വ്യക്തമാക്കണേ, കറക്റ്റ് എക്സിറ്റ് എവിടെയാണെന്ന്. ആർക്കെങ്കിലും അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഡിവിയേഷൻ എടുക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു കഞ്ചഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാവുന്നതാണ്. ബാക്കി റോഡുകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഇല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡ് സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട് ടുവേർഡ്സ് ദുബായിൽ. പക്ഷേ എന്നാലും കാര്യമായിട്ടുള്ള കഞ്ചഷൻ എന്ന് പറയത്തക്ക രീതിയിലൊന്നും തന്നെയില്ല കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. തങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് പേര് പറയാൻ പറ്റാഞ്ഞ്. അപ്പോൾ എന്തായാലും റിപ്പോർട്ട് ഇതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് തരാനാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ടെക്നോളജി അപ്ഡേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഗാജറ്റ് ഫ്രീക്സ് ആയിട്ടുള്ളവർ ദുബായിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരുപാട് ഈ ലോകത്തിലുള്ള എല്ലാ ഗാജറ്റ്സും നമുക്കിവിടെ ഒരു കുടക്കീഴിൽ എന്ന പോലെ നമുക്ക് ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കാനെങ്കിലും സാധിക്കും. കാരണം മറ്റ് പല ഇടങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കാണണമെന്നില്ല. ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ ഈ നെറ്റ്വർക്കിൻ്റെ സ്പീഡിൽ തന്നെ UAE ഏറ്റവും പുതിയൊരു കാൽവെപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയൊരു ഫോണുമാണ് Huawei ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. 5.5G കണക്ടിവിറ്റി സ്പീഡാണ് ഇതിന് വരുന്നത്. ഇത് വിച്ച് മീൻസ് ഈ ഒരു ഫോണ് Huawei പ്യൂറ 90s സീരീസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ പേര് വരുന്നത് 5.5G ആണ് ഇതിൻ്റെ ടെക്നോളജി കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ഫാസ്റ്റ് ഡൗൺലോഡിങ് സ്പീഡും അതുപോലെ തന്നെ ഈവൻ റേഞ്ച് കുറഞ്ഞ സ്ഥലത്ത് പോലും ഹൈ പെർഫോമൻസ് തരാനായിട്ട് ഇതിന് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിന് ഏകദേശം ഡൗൺലോഡിങ് സ്പീഡ് പറഞ്ഞാൽ 3.2 GBPS ആണ്. നമ്മൾ ഓർക്കുന്നുണ്ടോ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഇൻ്റർനെറ്റ് കണക്ഷൻസ് വന്നു തുടങ്ങുന്ന സമയം, അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഏഷ്യാനെറ്റ് അവരുടെ കുറഞ്ഞ സ്ഥലത്ത് പോലും ഹൈ പെർഫോമൻസ് തരാനായിട്ട് ഇതിന് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിന് ഏകദേശം ഡൗൺലോഡിങ് സ്പീഡ് പറഞ്ഞാൽ 3.2 GBPS ആണ്. നമ്മൾ ഓർക്കുന്നുണ്ടോ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഇൻ്റർനെറ്റ്

0: വേണം. നമുക്കൊരു പ്യുവർ ഫോൺ എവിടെയാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഈവൻ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോലും ഡൗൺലോഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ കണക്ടിവിറ്റി ആണെങ്കിലും ഇതൊക്കെ തന്നെ എനിക്കതൊരു കാന്തശക്തി പോലെ ഇത് റേഞ്ചിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണെന്ന് തോന്നുന്നു. കാരണം ഇത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഏകദേശം ഇതിൻ്റെ ക്യാമറ ഡിസൈൻ നമ്മുടെ ഐഫോണിൻ്റെ പോലെയാണ്, പക്ഷേ ഒരു ക്യാമറ ഇച്ചിരി വലുതാണ്. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. എന്താണേലും ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണൂടെയാണ് കേട്ടോ. കാരണം ഞാൻ പല റിവ്യൂസിൻ്റെ റിവ്യൂവിൽ ഞാൻ ഈ ഒരു ഫോൺ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്നേരം ഒന്നും ഇതെന്താണ് സ്പെഷ്യാലിറ്റി എന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊരു ആർട്ടിക്കിളായിട്ട് വന്ന സമയത്താണ്, പ്രത്യേകിച്ച് യു എയിലെ കണക്ടിവിറ്റിയെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഇത്. ഇതിൻ്റെ 90 സീരീസ് അതിൻ്റെ പഴയത് വന്നിരുന്ന 80 സീരീസിൽ വരുന്ന ഫോണിനൊക്കെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 1700 ആണ്. 90 സീരീസിൻ്റെ വില എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്താണേലും ഈ കണക്ടിവിറ്റിക്ക് പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കണക്ഷന് വ്യത്യാസമുണ്ട്. ചില വീടുകളിൽ പ്രത്യേകിച്ച് എന്താ പറയുന്നത് 2-3 ഫ്ലാറ്റിൻ്റെ ഇടയിൽ നിൽക്കുന്ന വീടൊക്കെ ആണെങ്കിൽ ഇച്ചിരി കണക്ടിവിറ്റിക്കൊക്കെ ചിലപ്പോൾ ഒക്കെ പ്രശ്നം. എൻ്റെ 2-3 ഫ്രണ്ട്സിന് അങ്ങനെ പ്രശ്നം വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വിളിക്കുമ്പോൾ ഒന്നും കിട്ടില്ല, പിന്നെ നമ്മൾ നെറ്റ് വഴി വിളിക്കണം, അതിപ്പോൾ ബോട്ടിംഗ് വഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വിളിച്ചെങ്കിലാണ് അവരെ കിട്ടുന്നത്. അപ്പം അത്തരത്തിലുള്ളവർക്കൊക്കെ തന്നെയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് 70s ഉണ്ട്, 80s ഉണ്ട്, ഇതിപ്പോൾ 90s ആണോ, 90s ലാണ് ഈ 5.5 GB വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പുതിയൊരു അപ്ഗ്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ റാദർ ദാൻ ഈ ടിപ്പിക്കൽ ഐഫോൺ അല്ലെങ്കിൽ സാംസങ് ഫോണിൻ്റെ ഒരു പോസ് കൊടുത്ത് വേറൊരു സംഭവം നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹുവാവയുടെ 90 സീരീസ്, ഇത് ഗംഭീര ഒരു ഫോൺ തന്നെയാണ്. ട്രൈ ഔട്ട് ചെയ്ത് പോകുക. പല മോൾസിലൊക്കെ ഒരുപക്ഷെ ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു ട്രൈ കൊടുക്കുക. എന്തായാലും ഒരു ഗ്രേറ്റ് ഫോണാണ് ടെക്നോളജി വൈസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ.
1: ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
2: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
1: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
2: നോക്കി. നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്.
1: ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: അല്ല,
1: നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
5: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050 860 9611.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude E Rehasyam. Ini Mungalkum Swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ട.
11: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ടടാ,
14: വണ്ടി നേരെ അന്ത്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അന്ത്രാസിലേ ഉള്ളൂ.
11: അമ്മാണ്, എന്നാ വേഗം പോ അന്ത്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
15: അണ്ണ ശ്രദ്ധിക്ക.
16: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പെല്ലറ്റ് ആക്രമണത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. CRPF അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച RAF ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. ഇയാളെ CP മേഖലയിലായിരുന്നു വിന്യസിച്ചിരുന്നത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് മേധാവി വീഴ്ച സമ്മതിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധ ഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയത്. പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള ബിൽ പാർലമെന്റിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടിൽ കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകും. രാജിക്ക് പിന്നാലെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ രാവിലെ യോഗം ചേർന്ന് തീരുമാനിച്ചു. അയോധ്യ രാമക്ഷേത്രക്കുള്ള E20 പെട്രോൾ അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ആലോചിക്കും. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുവെന്ന സൂചനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സുഹൃത്തുക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ് മോദിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേക്കിനിയുടെ നേതൃത്വത്തിൽ തന്നെ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷാ പരിഷ്കരണം പ്രധാന ലക്ഷ്യം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യയിലെ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. CJP സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി. നിലവിൽ 3 ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ. കഴിഞ്ഞ തവണ ഈ ഹർജി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കവേ കോടതിയുടെ സമയം കളയരുതെന്ന ജസ്റ്റിസിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ കേസ് സംബന്ധിച്ച് അർഹമായ വിശദാംശങ്ങൾ അഭിഭാഷകൻ ആ സമയത്ത് കോടതിയെ ധരിപ്പിച്ചിരുന്നില്ല എന്ന വിശദീകരണമാണ് പിന്നീട് ചീഫ് ജസ്റ്റിസ് നൽകിയത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിലാണ് 3 അംഗ സംഘം. സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മുതിർന്ന 3 IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി SIT പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയദർശിനി ബസ്സിലെ ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ തടയുന്നതും കയ്യേറ്റം ചെയ്യുന്നതും അംഗീകരിക്കാനാകില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കടുത്ത നിയമ നടപടി ഉണ്ടാകും. സ്ത്രീകൾക്കുള്ള 0 ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകി കണ്ടക്ടർമാർ പണം തട്ടുന്നുണ്ടോ എന്നറിയാൻ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി. അഞ്ചരക്കടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിന്റെ ആത്മഹത്യ. അധ്യാപകൻ റാമിനായുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇന്ന്. പുതിയ അന്വേഷണ സംഘം ഇന്ന് ചുമതലയേറ്റെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡംഗം A അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 2 ആഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ US ഇറാനും അവസാനിപ്പിച്ചു. യുഎസ് ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി യുഎസ് ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെയാണ് യുഎസ് ആക്രമണങ്ങൾ നിർത്തിവച്ചത്. യുഎസിന്റെ ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ. തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് യുഎസ് ആക്രമണം നിർത്തിയതെന്നും റിപ്പോർട്ടുകൾ. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ മീരാഭായ് ചാനുവിന്. വനിതകളുടെ 48 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 190 കിലോ ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മെഡൽ നേട്ടം. ക്ലീൻ ആൻഡ് ജേക്കിൽ 105 കിലോ ഉയർത്തി വിജയകരമായി. തുടർച്ചയായ 3rd കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. സ്നാച്ച് റൗണ്ടിൽ 85 കിലോ ഉയർത്തിയാണ് 190 കിലോ ഉയർത്തിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഓസ്ട്രേലിയ 1rd സ്ഥാനത്ത് തുടരുന്നു. ഇംഗ്ലണ്ട് 2nd, സ്കോട്ട്ലൻഡ് 3rd, ഇന്ത്യയുടെ സ്ഥാനം 8th. ഊത് മേത്ത അലസായൽ റോഡ് വികസനം. 3 മേൽപ്പാലം തുറന്ന ദുബായ് ആർടി. അൽഖൈൽ റോഡിൽ നിന്ന് അൽവാസൽ ക്ലബ് സ്ട്രീറ്റ് വഴി അലസായൽ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന 3 മേൽപ്പാലമാണ് തുറന്നത്. മണിക്കൂറിൽ 3500 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് റോഡ് പദ്ധതി. അടുത്ത വാർത്ത 10 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 49%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
3: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.

0: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. Good morning once again. എല്ലാവർക്കും തിങ്കളാഴ്ചയാണ്, ഓഫീസിലേക്കൊക്കെ പോകേണ്ട ദിവസമാണ്. എല്ലാവർക്കും അറിയാലോ അല്ലേ ഓഫീസിലൊക്കെ പോകേണ്ടതാണെന്ന്. ഇന്ന് ഓഫീസിൽ ഒരുപാട് പേർക്ക് മീറ്റിംഗ്സ് ഉണ്ടാവാം, എന്തായാലും മന്ത്രിന്റെ ക്ലോസിംഗ് കുറേയധികം ആളുകൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാവരും ഇന്ന് ചൂടോടുള്ള ഒരു തിങ്കളാഴ്ച എനക്കാണ്. ഈ ഒരു വീക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം കഴിയുകയാണ്. അപ്പോൾ എന്താണേലും അതിൻ്റെ എല്ലാവിധ തകൃതിയായിട്ട് നടക്കട്ടെ, നല്ല നല്ല സെയിൽ ക്ലോസിംഗ് ഒക്കെ എല്ലാവർക്കും നടക്കട്ടെ. നമ്മുടെ മാർക്കറ്റൊക്കെ നല്ലതായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അപ്പോൾ എന്താണേലും എല്ലാവർക്കും വിഷസ് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ എന്താണേലും വൺസ് അഗൈൻ ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. നമ്മുടെ ദുബായിൽ ഈ പെറ്റ് ലവേഴ്സ് എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റെസിഡൻസിന് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെറ്റിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഷെൽട്ടേഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ്ലി വരുന്നത് നമ്മുടെ അൽവർസാനിലുള്ള നമ്മുടെ ബേർഡ്സ് ആൻഡ് ആനിമൽ പെറ്റ് മാർക്കറ്റിലാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ ആനിമൽസിനെ ഈ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നേക്കുന്നതിനെയോ അല്ലെങ്കിൽ സ്ട്രൈ ആയിട്ട് നടക്കുന്നതിനെയോ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അവർ കൊണ്ടുവന്ന് അവിടെ കംപ്ലീറ്റ് വാക്സിനേഷനും അതുപോലെ തന്നെ എന്തൊക്കെയാണോ മെഡിക്കൽ ലൈൻ ആവശ്യമുള്ളത് ഈവൻ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് പോലും അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ വാട്സാനിൽ ഈ പെറ്റ് ഷെൽട്ടറിലാണ് ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത്, അതിന് അതുപോലെ തന്നെ ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതിൻ്റെ പാസ്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, മെഡിക്കൽ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ നോക്കിയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമുക്കിപ്പോൾ അവിടെ വർസാനിലെ മാർക്കറ്റിലുള്ളത്. അപ്പോൾ എന്താണേലും ഇതിൻ്റെ ഗ്രൂമിങ് സർവീസും ട്രീറ്റ്മെൻറ്റും റീഹാബിലിറ്റേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ടൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, നമുക്ക് ആളുകൾക്ക് എങ്ങനെ വേണേലും നമുക്ക് കയറി നോക്കി ഇനി അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആവശ്യത്തിലേറെ സമയം ആ പെറ്റുമായിട്ട് നമുക്ക് അവിടെ ചിലവഴിക്കാം. നമുക്ക് നോക്കാം നമ്മുടെ ബിഹേവിയറായിട്ടും അതിൻ്റെ ബിഹേവിയറായിട്ടും നമുക്കും ഒക്കെ ചേരാൻ പറ്റുന്നതാണോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പറയുന്നതാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റി സൈൻ ഒരു വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ വാക്സിനേഷനും വേണ്ടിയിട്ട്. അത് അവിടത്തേക്കാണ് കേട്ടോ, അവിടെ ഉള്ള ഡോഗ്സിൻ്റെയും പെറ്റ്സിൻ്റെയും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെയിനിൽ കാണുന്ന പല ക്യാറ്റ്സിനെയും മനുഷ്യർ തന്നെ, അതായത് മുനിസിപ്പാലിറ്റി തന്നെ അതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വാക്സിനേറ്റഡ് ഒക്കെ ചെയ്തിട്ട് അതിനെ തിരിച്ച് സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുവിടുന്ന ഒരു പദ്ധതി അവരവിടെ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗംഭീര ഒരു പ്രോസസ്സാണ് അല്ലെ, അത് എന്തോരം നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. സത്യം പറഞ്ഞാൽ പലർക്കും ഇത് മോഡലാക്കാൻ പറ്റുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. ഒരുപാട് എന്താ പറയുന്നത് അഡോപ്റ്റ് ചെയ്ത നല്ല ഡോഗ്സ്, പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന വിദ്യയുടെ വീട്ടിൽ 3 ഡോഗുണ്ട്, ആ 3 അഡോപ്റ്റഡ് ഡോഗ്സ് ആണ്. അപ്പം എന്താണെങ്കിലും നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ അത് അതിൻ്റെ സ്ഥലത്ത് നിന്ന് അത് നല്ല രീതിയിൽ അത് വളർന്നോളൂ. നമ്മളൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം ഈ മേടിക്കുന്ന ഓരോരുത്തരുടെ തന്നെയാണ്. കാരണം പിന്നെ അതിനെ നമുക്ക് തിരിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണേലും തിങ്ക് വൈസ്ലി, ഓൺലൈനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും അവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: നമ്മുടെ സ്നേഹ സദ്യ, ഈ വട്ടത്തെ ഓണത്തിന്റെ ആദ്യത്തെ സദ്യ നമ്മൾ ഹോം 92.2 FM-ലൂടെ ആവട്ടെ എന്നാണ് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എൻറ്റയർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ ഒരുക്കിയേക്കുന്നത്. ദുബായിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റാണ് വൺ ഓഫ് ദ ഫേമസ് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്. അതും ഓണസദ്യ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പൊസിഷൻ അപ് ടു 1, 2, 3 ഇത് മാറി മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാലും ആദ്യത്തെ രണ്ട് പൊസിഷനിൽ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കഥക് റെസ്റ്റോറൻറ്റ്, ജുമേറയിലുള്ള അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വട്ടത്തെ ഫൈൻ ഡൈൻ ഓണസദ്യ, ആദ്യത്തെ ഓണസദ്യ നമ്മൾ കൂടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് കഥക് റെസ്റ്റോറൻറ്റ് ഹോം 92.2 FM-ലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. ദുബായിയുടെ വളർച്ചയിലെ പിന്നിൽ നിന്നേക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അത് പല രീതിയിലുണ്ട്, മെഡിക്കൽ രംഗത്തുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട്. അങ്ങനെ ഏതൊക്കെയാണോ നിങ്ങൾക്കറിയാവുന്നത്, നിങ്ങൾക്ക് അത്തരത്തിലൊരു വ്യക്തി അറിയാമെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന ഒരു ബുർജ് ഖലീഫയുടെയോ ബുർജ് അൽ അറബിനെ കൺസ്ട്രക്ഷനിൽ നിന്നിട്ടുണ്ടാവാം. വർഷങ്ങളായിട്ട് ദുബായിൽ മലയാളികൾക്ക്, പ്രവാസികൾക്ക്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാവാം, ഒരു നേഴ്സാവാം, ഒരു അറ്റൻഡറാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസ് ബോയ് ആവാം, ആരും ആവാം. പക്ഷേ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരെ സജസ്റ്റ് ചെയ്യാന്നുള്ളത്. കാരണം അത്തരത്തിലുള്ള അവരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ തവണത്തെ കഥക് റെസ്റ്റോറൻറ്റിലെ ഈ ഒരു ഫൈൻ ഡൈൻ ഓൺ സദ്യ അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിരുന്നു. ഒരു പക്ഷേ നമ്മളൊക്കെ നാട്ടിൽ ഓണത്തിന് പോകുന്നവരുണ്ടാവും, ഇനി ഓണത്തിന് പോയില്ലെങ്കിൽ ഇവിടെ കുടുംബമായിട്ട് നമ്മുടെ റിലേറ്റീവ്സായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ ഓണസദ്യ കൂടുന്നവരുണ്ടാവും. പക്ഷേ എന്നാൽ ഒരു വിഭാഗം കുറേയധികം ആളുകൾ എന്താ പറയുന്നത്, ഓണസദ്യ കൂടാതെ ആ ദിവസവും ഓഫീസിൽ ജോലി എടുക്കുന്നവരുണ്ടാവാം. മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ സജസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഓണസദ്യ സ്പേസ്, ആ ഒരു വ്യക്തി ആരെയാണോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആ വ്യക്തിയുടെ പേര്, സ്പേസ് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ, ഇത്രയും മാത്രം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായ 0585829220 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് വിട്ടുതന്നേക്ക്. നിങ്ങളുടെ ഉത്തരവാദിത്തം റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ വേഗം തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിളായിട്ട് ആളുകളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിലും റെക്കമെൻഡ് ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ ആ മെസ്സേജ് അയച്ചിടുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എന്നാൽ വേഗമാട്ടെ, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ മെസ്സേജ് ആവാം ഇത്തവണ ആ ഒരു വ്യക്തിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ പോകുന്നത്.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ട്രാഫിക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. സ്പെഷ്യലി ഷാർജ ഏരിയയിൽ മലിഹ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ അല്ലിത്തേ ടോളിലുള്ള ഒരു ആക്സിഡന്റ് കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ട്രാഫിക് ഇന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ്. എല്ലാ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ്. കമ്മിങ് ടു ദുബായ് റോഡ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഷാർജയിലെ ട്രാഫിക് മാത്രമേ ഉള്ളൂ. വിഷയം എന്താണെങ്കിലും ദുബായിലുള്ളവർക്കും അജ്മാൻ, റാസൽ ഖൈമ, ഉമൽ ക്വീൻ, നമ്മുടെ ടുവേർഡ്സ് അബുദാബി ഡയറക്ഷൻ ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. ഷാർജ ഏരിയയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ. അത് ഇന്നർ റൂട്ട്സിൽ ഉൾപ്പെടെയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ബെയ്റൂട്ട് സ്ട്രീറ്റിലും ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രം തന്നാൽ മതി വണ്ടി ഓടിക്കാത്ത സമയത്ത്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
4: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
5: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: കഴിഞ്ഞ ദിവസം എത്ര പേര് കണ്ടു എന്നറിയില്ല, നമ്മുടെ നാട്ടില് ഈ സ്പോർട്സ് കൗൺസിലെ ആളുകൾ പുകഴ്ത്തി വെച്ചിരുന്ന കുറേയധികം ഷൂകള്, സോക്സുകള്, ജേഴ്സികള്, ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വെളിയിലെടുത്ത് ഒരു കാര്യം. അത് പറ്റി വെളിയിലെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് എന്തോ വേറെ പ്ലാനിങ്ങിലാണോ എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് സീ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുമ്പം ഇനി ഇങ്ങനെ ഇതല്ല, പക്ഷേ അതങ്ങനെയാണ് പറയുന്നതെങ്കിലും സി ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ഇത്രയും നാളായിട്ട് കൊടുത്തില്ല. ഒരു നമ്മുടെ നാട്ടിലെ സ്പോർട്സ് നമ്മളിപ്പോഴും പറയുന്ന കാര്യം, ഇന്ന് രാവിലെ കൂടെ നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ വേണ്ട വിധേന ഒരു എന്താ പറയുക, അത്ലറ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിനകത്ത് ഗെയിംസ് സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള വിഭാഗത്തിന് നമ്മൾ അത്ര വലിയ ഒരു കാര്യമായിട്ടുള്ളൊരു കാര്യം കൊടുക്കണില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് ഈ ഇത്രയും നാൾ നമ്മളറിയാം ഭുവനേശ്വറിൽ നടന്നേക്കുന്ന ആ ഒരു മത്സരത്തിൽ ഒരു മാറാൻ പോലും ജേഴ്സി ഇല്ലാതെയാണ് അവിടുത്തെ ഒരു അത്ലറ്റ് അവിടെ കളിക്കാൻ പോയത്. ആ സാഹചര്യത്തിലാണ് ഇത്രയും അധികം സാധനങ്ങൾ, ഷൂസും അതുപോലെ തന്നെ ബാക്കി ഗാഡ്ജറ്റ്സും ഒക്കെ തന്നെ അവർ ഇങ്ങനെ പുകഴ്ത്തി വെച്ചിട്ടുള്ളൊരു സംഭവം ന്യൂസുകളിലൊക്കെ തന്നെയാണ് പുറത്ത് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാറ്റെങ്കിൽ ഒരു ഏതോ ഒരു അവരുടെ സ്പോർട്സ് കൗൺസിൽ ഡിവിഷനിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ചെന്ന സമയത്താണ് ഇത് പിടിക്കപ്പെടുന്നത്. ഇത് കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ, അത് ഒരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ആ ഒരു ന്യൂസിൽ കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച്

0: പ്രൊഡക്ട്സ് മാത്രം, ബാക്കി എല്ലാം തന്നെ അവരുടെ സ്റ്റോക്കിൽ ഇനി ഇരിക്കുക. പക്ഷെ ഇതെന്തുകൊണ്ട് ഇത് ഒന്നൊന്നര കൊല്ലം അല്ലെ രണ്ട് കൊല്ലമായിട്ട് ഇത് ഇതുവരെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊരു വലിയൊരു ചോദ്യം. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക ഒരു കാര്യമാണ്, കാരണം നമ്മളെപ്പോലെയുള്ളവർ, യങ്സ്റ്റേഴ്സായിട്ടുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക, ഇനി വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾ, ഇവരൊക്കെ പോകുന്ന സമയത്ത് ഒരു അവർക്ക് വേണ്ട കാര്യമാണ്, ഇത് സർക്കാർ കൊടുത്തേക്കുന്ന ഫണ്ടാണ്, ആ ഫണ്ടിൽ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ട്, എന്നിട്ടത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ചില പണ്ട് നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ നമ്മളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവിടെ അടച്ചിങ്ങോട്ട് വെക്കും, എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് എടുക്കുമ്പോൾ അത് മുഴുവൻ പൂത്ത് പോയിട്ടുണ്ടാവും. ഇതുപോലെയാണ്, ഇതിനെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു നമ്മളൊരു നല്ലൊരു സോക്സും നല്ലൊരു ടീഷർട്ടും അല്ലെ നല്ലൊരു സ്വെറ്റ് ജാക്കറ്റും ഒക്കെ ഇട്ട് നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്ന് ആലോചിക്കാം, നമ്മൾ ലോക നിലവാരത്തിലേക്ക് നമ്മൾ ഉയരേണ്ടവരല്ലേ. അപ്പം എന്താണേലും ഇത് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു അഴിച്ചുപണി ഇതിനകത്ത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഏത് എവിടെയാണെങ്കിലും അഴിച്ചുപണി എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ തന്നെ. ഇനിയിപ്പം ഞാൻ ഇത് പറഞ്ഞത് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ പുറകിൽ വരരുത്. എവിടെയാണോ നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണോ അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അപ്പം എന്താണ് ഈ ഒരു ന്യൂസ് പുറത്തു വന്ന സമയത്ത് ഞാൻ എന്നെ ഒരുപാട് ചിന്തിച്ച ഒരു കാര്യമാണ് ഈ ഒന്നൊന്നര കൊല്ലം അല്ലെ ഈ രണ്ട് കൊല്ലം ഇവരെന്തിനാണ് ഇതിങ്ങനെ പൂഴ്ത്തി വെച്ചേ എന്നുള്ളൊരു കാര്യം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഉച്ചവരെ നിർത്തിവെച്ച പാർലമെന്റ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJP സമരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചവരെ നിർത്തിവെച്ചു. CJPയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. CRPF അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച RAF ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചു. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് RAF മേധാവി വീഴ്ച സമ്മതിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. പ്രധാനമന്ത്രിക്കെതിരായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധ ഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മ ഉൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായുള്ള സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പരാതി നൽകി BJP. സംസ്ഥാന വ്യാപകമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാൻ പ്രവർത്തകരോട് നേരത്തെ ആഹ്വാനമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയെന്ന് പരാതിയിൽ. ജാൻമണിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന ആവശ്യം സംഭവത്തിൽ ക്ഷമ ചോദിച്ച് ജാൻമണി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നുവെന്ന സൂചനയുമായി പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം. രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത സുഹൃത്തുക്കളെ എന്ന് വിളിച്ച മോദിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്ത് പരീക്ഷ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലകേനിയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. CJP സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നാളെ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. ഹർജികളെല്ലാം ചേർത്ത് ഒന്നായി പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 3 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിലാണ് 3 അംഗ സംഘം. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മുതിർന്ന 3 IPS ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി SIT പുനഃസംഘടിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. പ്രിയദർശിനി ബസ്സിലെ ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ തടയുന്നതും കയ്യേറ്റം ചെയ്യുന്നതും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കടുത്ത നിയമ നടപടി ഉണ്ടാകും. സ്ത്രീകൾക്കുള്ള 0 ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകി കണ്ടക്ടർമാർ പണം തട്ടുന്നുണ്ടോ എന്നറിയാൻ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി. 2 ആഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇറാനും അമേരിക്കയും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കുന്നുവെന്ന് ഇറാന്റെ സേനാ വക്താവ് അറിയിച്ചു. അതിനിടെ ഹോർമസ് കടലിടുക്കിൽ എണ്ണക്കപ്പൽ മൈനിൽ തട്ടി തകർന്നതായി ഇറാൻ. ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ച കപ്പലാണ് തകർന്നത്. ഹിസ്ബുള്ളയെ പ്രകീർത്തിച്ച ഇറാന്റെ പരമോന്നത നേതാവ് മൂത്തബ ഖാംനെയ്. ഇസ്രായേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്കാവുന്നുണ്ടെന്ന് ഖാംനെയ്. ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുന്നത് തന്ത്രപരമായ കടമയായി ടെഹ്റാൻ കണക്കാക്കുന്നു. USമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് കരാറിലും ലബ്നോന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിരുപാധികമായും അവസാനിപ്പിക്കുക എന്നത് ഒരു നിബന്ധനയായി മുന്നോട്ട് വയ്ക്കുമെന്നും മൂത്തബ ഖാംനെയ്. ഉദ്മേത അലസായൽ റോഡ് വികസനം മൂന്നുവരി മേൽപ്പാലം തുറന്ന് ദുബായ് ആർടിഎ. അൽഖൈൽ റോഡിൽ നിന്ന് അൽവാസൽ ക്ലബ് സ്ട്രീറ്റ് വഴി അലസായൽ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന മൂന്നു വരികളുള്ള മേൽപ്പാലമാണ് തുറന്നത്. മണിക്കൂറിൽ 3500-ലധികം വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് റോഡ് പദ്ധതി. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock il ippol 10 mani kazhinju 6 minute.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 45%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
3: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: Home 92.2 FM. Home is a feeling.
1: Good morning once again. Welcome back. Home 92.2 FM. Like swagatham Nithya and oda join cheyittunde. Weekend okke kadinju. Engane undayirunnu weekend Nithya?
2: Weekend okke verade veettil cinema undu thirthu.
1: Ed cinema undayirunde.
2: കൊറേ സിനിമ കണ്ടു ഞാൻ.
1: പഴയ സിനിമ ഹിറ്റ്ലർ
2: അല്ലല്ല, ഞാൻ കുറച്ച് നല്ല മലയാളം സിനിമകളൊക്കെ, നക്ഷതങ്ങൾ കണ്ടു.
1: ഓ ശരി,
2: അതായത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കണ്ടു. പിന്നെ അതുപോലെ തമിഴിൽ കുറച്ച് സിനിമകൾ കണ്ടു. അങ്ങനെ
1: എന്നാലും നിത്യ വരുന്ന സമയത്ത് നമുക്കറിയാം എന്തെങ്കിലും ഒക്കെ ഒരു പുതിമ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയോടെയാണ്. സോ അപ്പൊ നിത്യ ഇന്ന് എന്റെ അടുത്ത് ഒരു ചെറിയൊരു ഹിന്റ് തന്നേക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പശു അല്ലെ, അതെവിടെയാണ്? അതിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്.
2: അതെ, ആ ഫോട്ടോ കാണിച്ചു
1: തന്നെ.
2: യെസ്, നമുക്ക് നമ്മുടെ ലിസണേഴ്സിനും കാണിച്ചു കൊടുക്കണം, കാണിച്ചു തരാം.
1: പക്ഷേ
2: ലോകത്തിലെ ഏറ്റവും വില കൂടിയ പശുവിന്റെ പേര് വിയാറ്റിന 19 എന്നാണ്.
1: നല്ല വെളുത്ത കളറിലുള്ള
2: ഒരു ഭംഗിയാണ്. 1100 കിലോ ആണ് ഇതിന്റെ
1: ഭാരം. അയ്യോ, അത്രയും ജൈജാന്റിക് ആയിട്ടുള്ള ഒരു അല്ലെ, കാണാൻ ഭയങ്കര ഭംഗിയാണ്.
2: പിന്നെ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള പശുവാണ്. ഇതിന്റെ ലേല തുക കേട്ടാൽ നമ്മൾ ഞെട്ടും. 40 കോടി രൂപയാണ്. 4.3 മില്യൺ. ഇതിന്റെ ഒരു വിപണി മൂല്യം അത്രയാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രസീലിലുള്ള നെല്ലോർ എന്ന് പറഞ്ഞ ഇനമാണ്. പക്ഷെ ഇതിന്റെ ഒരു വേരുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിലുള്ള പ്രകാശം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പോയിട്ടുള്ള ഓങ്കോൾ എന്ന ഇനത്തെ വികസിപ്പിച്ചെടുത്തതാണ് ഈ നെല്ലോർ പശു.
1: ശരി, ഓ ശരി. അല്ല, ഈ നമുക്ക് നമ്മുടെ നാട്ടിലും കാണാം, പശുക്കള് അത്രയും വലുതല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ പോത്തുകള് ഒരുപാട് വലിയ നല്ല ഷോ ആയിട്ടുള്ള ബഫലോസിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം. പല സംസ്ഥാനങ്ങളിൽ നമുക്കിത് അവൈലബിൾ ആണ്. പക്ഷെ കേരളത്തിലും കുറെ പേര് ഷോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഈ ചെറിയ പശുണ്ട്, മിനിയേച്ചർ പശു. ാണ് പറയുന്നത്. പക്ഷെ അതിലും മിനി ആയിട്ടുള്ള പശു. ഈ ചില സമയത്ത് എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രി അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ നല്ലൊരു പെറ്റാണ് അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ വളർത്താനും അത്രയും ക്യൂട്ടാണത്.
2: തീർച്ചയായിട്ടും. അപ്പൊ ഈ പശുവിനെ കുറിച്ച് പറയുമ്പോ, 1100 കിലോ ഭാരമുള്ള നമ്മുടെ നെല്ലോർ പശു വിയാറ്റിന 19 എന്ന് പറയുമ്പോ, ഇതിന് വേറെ പ്രത്യേകിച്ച് കരുത്തുള്ള പേശി ബലവും പിന്നെ അതിഭീകരമായിട്ടുള്ള തണുപ്പിനെ ചെറുക്കാനുള്ള ഒരു ശരീരവും ഒക്കെ ഉള്ള ഒരു ആളാണ് സാധനം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് രാജകീയമായിട്ടുള്ള സവിശേഷതകളാണ് കൊടുത്തേക്കുന്നത്. അതായത് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 24 മണിക്കൂറും ആയുധധാരികളായിട്ടുള്ള സുരക്ഷാ ജീവനക്കാര്, അതുപോലെ CCTV ക്യാമറകൾ, പ്രത്യേക വെറ്റിനറി ഡോക്ടേഴ്സ്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഈ ഒരു എന്താ പറയാ, ഈ മറ്റ് പശുക്കളിലേക്ക് ഈ ഗുണങ്ങള് കൊടുക്കാൻ ഇതിന്റെ ഒരു എക്സലിന് മാത്രം 2 crore വിലയാണ്.
1: ഓ, അത്രയും വില കൊടുക്കുന്നു.
2: രാജകീയമായിട്ടുള്ള ഒരു പശു കണ്ടാ തന്നെ അറിയാം, അതിന് കണ്ടു തന്നെ അറിയാം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഇത് ഈ സത്യം പറഞ്ഞാൽ ലോകത്തിൽ പലതുണ്ടെങ്കിലും ഇത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഏകദേശം 1000 കിലോ വരുന്ന ഒരു പശുവാണ്.
2: പിന്നൊരു കാര്യം, സൗത്ത് അമേരിക്കയിലുള്ള ഒരു മിസ് സൗത്ത് അമേരിക്ക സൗന്ദര്യ മത്സരത്തിൽ കിരീടവും നേടിയിട്ടുണ്ട്.
1: പിന്നെന്താ വേണം? അപ്പൊ എന്താണേലും നല്ലൊരു ഇൻഫർമേഷൻ ആണ്, അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പശുക്കൾ അത് നമ്മൾ അത്രമാനം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വിലപിടിപ്പുള്ള പശു ഇന്നതാണ്, ഇവിടെയാണ് എന്നുള്ളൊരു ഗ്രേറ്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ പങ്കുവച്ചത്.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
6: ഓടിക്കും.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
7: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: അഫോർഡ്
6: affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: are listening to Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. ട്രാഫിക് ഇന്ന് രാവിലെ തൊട്ടേ ഞാൻ പറഞ്ഞിരുന്നു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക് കുറവായിരുന്നേ. ബാക്കിയുള്ള റോഡുകൾ കമ്പയർ ചെയ്ത് ബാക്കിയുള്ള ദിവസങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ട്രാഫിക് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും കിസൈസ് വരെ ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് ഫ്രം ഷാർജയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡിലാണെങ്കിൽ നേരെ തിരിച്ചുമാണ്, അവിടെ ട്രാഫിക് കുറഞ്ഞിട്ടുമുണ്ട്. നല്ല പ്രതിഭാസങ്ങൾ. എന്താണേലും രാവിലെ ഒരു ആക്സിഡന്റ് ഷെയ്ഖ് നമ്മുടെ എമിറേറ്റ്സ് റോഡിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ മാറി, ബാക്കി എല്ലാ റോഡുകളും കമ്പാരിറ്റീവ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇവിടെ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവരിലേക്കും ഈസിലി എത്തിക്കാവുന്നതാണ്. 05 അതെന്റെ നമ്പർ, എന്റെ ഫോൺ നമ്പറാണ്. സോറി, പെട്ടെന്നൊരു നിമിഷത്തിൽ എന്റെ ഫോൺ നമ്പർ എല്ലാം കൂടെ തെറ്റിപ്പോയി ഗൈസ്, നിങ്ങൾക്കറിയാലോ. അതിലേക്ക് അയച്ചാൽ മതി.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: ഈ ദുബായ് ഒരു 93 kilometer ഒരു വാക്ക് വേ ഉണ്ടാക്കുന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡോർ വാക്ക് വേ. സത്യം പറഞ്ഞാല് ഈ ഒരു ഇൻഡോർ വാക്ക് വേ അത് സ്പെഷ്യലി മീഡിയാസിലും കാര്യങ്ങളൊന്നും അത്ര കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിന്റെ ഒരു വാസ്തവം എന്നതിലുപരി ഇതിപ്പോ അവര് സൂൺ റോൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓരോ മെട്രോ സ്റ്റേഷനും അനുബന്ധിച്ചിട്ടുള്ള പല പല കാര്യങ്ങൾ. അതായത് ഒരു മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡെവലപ്ഡ് ആയി അവിടുന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു സൈക്കിൾ ട്രാക്ക് ഉണ്ടാവും, നമുക്ക് ഈ സ്കൂട്ടർ റെന്റിന് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണേ നമ്മുടെ അല്ലാതെ കാണുന്ന സൈക്കിൾ ഉണ്ടല്ലോ കരീമിന്റെ ഒക്കെ സൈക്കിൾ അതെടുക്കാം, ഒരു മീറ്റിംഗ് സ്പേസ് ഉണ്ടാവും, അവിടുന്ന് നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം. അങ്ങനെ ഒരു പദ്ധതി ആദ്യമായിട്ട് ഇവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് വളരെ നല്ല ഒരു എന്താ പ്ലാനിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ കാണുന്ന ഈ മെട്രോ സ്റ്റേഷൻ കാണാതെ അത് ഫുൾ ഒരു കോംപ്ലക്സ് ആയി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിനകത്ത് കുറേ ഇപ്പൊ തന്നെ ഓൾറെഡി മെട്രോ സ്റ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്ക് സ്റ്റിൽ മെട്രോ യാത്ര ചെയ്യാൻ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനകത്ത് ഇപ്പൊ തിരക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് പറയണേ. അതുകൊണ്ട് ആ നമുക്ക് പലപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റിംഗ് ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ മെട്രോ സ്റ്റേഷനിൽ തന്നെ താഴെ ആ ചെറിയൊരു സൂം പോലത്തെ കഫറ്റീരിയാസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ തന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഞാൻ ഭയങ്കര ഒരു മെട്രോ ലവറാണ്. ആദ്യം ഗംഭീരമായിട്ട് ഞാൻ മെട്രോ യൂസ് ചെയ്ത് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരെയും പോലെ, യുവയിൽ വരുന്ന എല്ലാവരെയും പോലെ അത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇവർ വരുന്ന കാലങ്ങളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ കാറുള്ള എല്ലാവർക്കും ഒന്നുകൂടെ ചിന്തിക്കും, കാറിൽ പോകണം മെട്രോയിൽ പോകണം, മെട്രോയിൽ പോകണം. അത്ര ഈസി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സ്റ്റിൽ മെട്രോ തന്നെ യൂസ് ചെയ്യത്തുള്ളൂ. ആ ഒരു അക്സസിബിലിറ്റി യുവയുടെ എല്ലാ ഭാഗത്തേക്കും മെട്രോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇനി എന്തായാലും പുതിയ ലൈനൊക്കെ വരുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷെ എന്താണെങ്കിലും ഈ ഒരു സംഭവം ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് മെട്രോയുടെ അടുത്തുള്ള നിയർലി ഉള്ള പോകാൻ പറ്റുന്ന, ഇത് ലോങ് സ്ട്രെച്ചാണ് പക്ഷേ എങ്കിൽ പോലും നിയർ ആയിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഒരു പക്ഷേ ഇത് വലിയൊരു പുരോഗമനമായിരിക്കും ദുബായിയുടെ എൻറ്റയർ സിറ്റിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷെയ്ഖ് സായ റോഡൊക്കെ ഡൗൺ ടൗണൊക്കെ കുറച്ചുകൂടെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യും, നമ്മുടെ അൽക്കൂസ് ഒക്കെ തന്നെ മറ്റൊരു ഡൗൺ ടൗണായി മാറാൻ സാധ്യതയുണ്ട് ഭാവിയിൽ ഇവരുടെ ഈ പ്ലാനിംഗ് ഒക്കെ കാണുമ്പോൾ. പക്ഷെ എന്തായാലും ഗംഭീരം ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ മോൾഡ് ചെയ്യാവോ അതൊക്കെ തന്നെ ഇവർ പോസിബിലിറ്റീസ് കണ്ട് അതൊക്കെ പ്ലാനാക്കി ഇടുന്ന പ്ലാൻ അത് റിയാലിറ്റി കൊണ്ടുവരാൻ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ ചിന്തിക്കത്തില്ല പിന്നെ അടുത്ത പ്ലാനിലേക്ക് പോകുന്നത്, കാരണം പ്ലാൻ ഇട്ടോ അത് റിയാലിറ്റി ആയിരിക്കും. അപ്പോൾ ഗംഭീര പ്ലാനിങ് എന്ന് വേണമെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വീണ്ടും കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ലേ ഓവറിൽ ഇവിടെ 17 hours ഉണ്ടായിരുന്നു, എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് കാനഡയ്ക്ക് പോയിരുന്നു. അപ്പോൾ അവരിവിടെ കണ്ടിട്ട് അവർ പറയുകയാണ് ഈ ഒരു രാജ്യം എന്തോരം ഫെസിലിറ്റിയാണ്. അവർ സത്യം പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്, നമ്മളവിടെ അവരുടെ ഒരു ലൈഫ് കേൾക്കുമ്പോൾ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പോകണം, അവർ വരണം, ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പ്ലംബറിനെ വിളിക്കാൻ പറ്റുമോ, അതല്ല ഇനി ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണെങ്കിൽ പോലും അത് നമ്മുടെ ഇവിടുത്തെ അത്ര ഈസി അല്ല. നമ്മളിവിടെ താമസിക്കുക നമുക്ക് അത്ര അറിയില്ല ഈ രാജ്യം എങ്ങനെ എത്രത്തോളം ഈസി ആയിട്ടാണ് നമ്മളെ ഓരോ ദിവസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് 91 kilometers ആയിരുന്നു ഞാൻ ഒരെണ്ണത്ത് കണ്ടത്. പക്ഷേ അത് എങ്ങും ഒഫീഷ്യലി ഞാൻ സ്റ്റേറ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരു പക്ഷേ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം. എന്താണെങ്കിലും ഈ പറഞ്ഞ മെട്രോ സ്റ്റേഷനെ സംബന്ധിച്ച് അതിൻ്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ തന്നെ ഈ പറയുന്ന പോലെ വാക്ക് പാത്തും സൈക്ലിംഗ് ട്രാക്കും ഈ സ്കൂട്ടേഴ്സും മീറ്റിംഗ് പോയിന്റ്സും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ സൂൺ ഒരു പക്ഷേ യുഎയിൽ വരാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റ് പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ്. വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലത്തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവാമൊയ്ത്ര എംപിയും രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനെ എൻഡിഎ എംപിമാർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ചികിത്സ തേടി. സിആർപിഎഫ് അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച ആർഎഎഫ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് ആർഎഎഫ് മേധാവി വീഴ്ച സമ്മതിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. നിലവിലുള്ള 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്സ് ടു നാഷണൽ ഓണർ ആക്ട് ഭേദഗതി ചെയ്യാനാണ് നിയമനിർമ്മാണം. ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനം എന്നിവയെ അപമാനിക്കുന്നതിന് നിലവിലുള്ള 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷാവ്യവസ്ഥകൾ ഇനി മുതൽ വന്ദേമാതരം ആലപിക്കുന്നതിനും ബാധകമാക്കാനാണ് പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധ ഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയത്. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നുവെന്ന സൂചനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത സുഹൃത്തുക്കളെ എന്ന് വിളിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേക്കിനിയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷാ പരിഷ്കരണമാകും ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. സിജെപി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ ഒന്നായി നാളെ പരിഗണിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ഇന്ത്യയിൽ വീണ്ടും ചർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം പഞ്ചാബിലേക്കും. ആം ആദ്മി പാർട്ടി സർക്കാരിനെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ പഞ്ചാബിൽ രാഷ്ട്രീയ പോരുമുറുകി. നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ തങ്ങളുടെ ഭരണകാലത്ത് മത്സര പരീക്ഷകളിൽ ഒരൊറ്റ ചോദ്യപേപ്പർ ചോർച്ച പോലും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ രണ്ടാമത്തെ അധ്യാപികയും പുറത്താക്കി. വടകര MDMA കേസിൽ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയാണ് പുറത്താക്കിയത്. കൂരാച്ചുണ്ട് സ്വദേശിയാണ് കാവ്യ. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മയക്കുമരുന്ന് വാങ്ങുന്നവർ കാവ്യയുടെ അക്കൌണ്ടിലേക്കായിരുന്നു പണം അയച്ചിരുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം. സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മുതിർന്ന 3 IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി SIT പുനഃസംഘടിപ്പിച്ചത്. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ പാർശ്വവൽക്കരിക്കരുതെന്നും RSS മേധാവി മോഹൻ ഭഗവത്. വിശാലമായ സാമൂഹിക ജീവിതത്തിൽ അവർക്കും കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത്തിന്റെ ഈ പ്രതികരണം. LGBTQ സമൂഹം ലോകമെമ്പാടും ഉള്ളതാണെന്നും അതിനാൽ അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ലെന്നും മോഹൻ ഭഗവത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിന്റെ ആത്മഹത്യ. അധ്യാപകൻ റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പുതിയ അന്വേഷണ സംഘം ഇന്ന് ചുമതലയേറ്റെടുത്തു. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി US ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെ US ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കുകയായിരുന്നു. US ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് US ആക്രമണം നിർത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഊദ് മേത്ത അൽ അസായൽ റോഡ് വികസനം മൂന്നുവരി മേൽപ്പാലം തുറന്ന ദുബായ് RTA. അൽ ഖൈൽ റോഡിൽ നിന്ന് അൽവാസൽ ക്ലബ് സ്ട്രീറ്റ് വഴി അൽ അസായൽ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന 3 വരികളുള്ള മേൽപ്പാലമാണ് തുറന്നത്. മണിക്കൂറിൽ 3500 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് റോഡ് പദ്ധതി. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു Home FM number 0585829220.
8: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
9: Time check.
10: Brought to you by Ozone Cargo.
11: Good morning. ഇപ്പോൾ സമയം 11:09.
9: Time check.
10: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
10: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38°C, ഹ്യൂമിഡിറ്റി 49%.
9: Weather update.
10: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ജൂലൈ 27-ന്റെ ഈ മണ്ടേയിലേക്ക്, ഈ മിഡ് മോർണിംഗ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇനി 2 മണിവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, കുറേ കുറേ വിശേഷങ്ങളും കുറേ കുറേ പാട്ടുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒത്തിരി സ്പെഷ്യലാക്കാനായിട്ട്, ഒത്തിരി പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഒത്തിരി വിശേഷങ്ങളുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന് ചരിത്രത്തിലും നമ്മുടെയൊക്കെ ഹൃദയത്തിലും വലിയൊരു സ്ഥാനമുണ്ട്. അത് ഓൾറെഡി രാവിലെ തന്നെ നിങ്ങൾക്ക് സാൻഡ്യൂൺസിലൂടെ മിനി പത്മയും അക്ഷയും പറഞ്ഞു തന്നിട്ടുണ്ടാവും. എങ്കിലും ഇത് പറയാതെ എങ്ങനെയാണൊരു എന്താ പറയുക, ആർ ജെ മുന്നോട്ട് പോവുക അല്ലേ? അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ, ജനങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മദിനമാണ്. നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നും കൂടി ആലോചിക്കണം. ഏയ്, നെവർ എവർ, ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന് നമ്മളെ പഠിപ്പിച്ച ആ മഹാപ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 11-ാം വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ശാസ്ത്രജ്ഞനായും രാഷ്ട്രപതിയായും ഒക്കെ തിളങ്ങുമ്പോഴും കൊച്ചുകുട്ടികളോട് സംസാരിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഒക്കെ സമയം കണ്ടെത്തിയ എന്താ പറയുക, ഒരു സിംപ്ലിസിറ്റിയുടെ, ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു എ പി ജെ അബ്ദുൽ കലാം, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. പൊഖ്രാൻ അറ്റോമിക് ടെസ്റ്റിലൂടെ ബുദ്ധൻ വീണ്ടും ചിരിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇന്ത്യയുടെ അഭിമാനം എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എയിമിൻ്റെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ ഒരു തീപ്പരി കോരിയിട്ട് അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അബ്ദുൽ കലാം സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ വലിയൊരു പ്രണാമം അർപ്പിക്കുകയാണ് ഈ സമയം. അതോടൊപ്പം തന്നെ ഇന്നത്തെ മറ്റൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്, നമ്മുടെ നെഞ്ചിലെ പ്രണയത്തിനും സങ്കടത്തിനും സന്തോഷത്തിനും എല്ലാം സ്വരമായ ഇന്ത്യയുടെ വാനമ്പാടി കെ എസ് ചിത്രയുടെ ജന്മദിനമാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ഷോയിൽ ചിത്രചേച്ചിയുടെ പാട്ടുകളും വിശേഷങ്ങളും ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷം അല്ലേ. അപ്പോൾ ഇന്നത്തെ മിഡ് മോർണിംഗ് ഷോയിലൂടെ നമുക്ക് ആ മനോഹരമായ ശബ്ദത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. തീർച്ചയായിട്ടും ചിത്രചേച്ചിയുടെ സൂപ്പർ ഹിറ്റ് ഗാനമൊക്കെ കേട്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട്. ട്രെൻഡിങ് സോങ് കഴിഞ്ഞ് അടുത്ത ലിങ്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് കേട്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിവേ, സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഇന്ന് ഒരുപാട് പാട്ടുകൾ, ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ നമ്മൾ കേൾക്കണം. ചിത്ര ചേച്ചി എന്നൊക്കെ വിളി മാറി, ഇപ്പോഴത്തെ ഒരു ആൽഫ ജനറേഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചിത്രാമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും നമുക്ക് ആ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാക്കണം. ചിത്ര ചേച്ചിയുടെ ഓരോ പാട്ടുകളും ഓരോ മലയാളിയെയും കൂടുതൽ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ഒരു പുഞ്ചിരി നൽകുന്ന പാട്ടുകളാണ് അല്ലേ. തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ കൂടെ ചേരുകയാണ്. നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by Basha Bhai Biryani. Authentic Dindigal ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ with Nitya. Evergreen പാട്ടുകൾ brought to you by Basha Bhai Biryani. Authentic Dindigal ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Mid Morning with Nitya.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൽ ഗുരുതര പോരായ്മ വിമർശിച്ച് ഹൈക്കോടതി. പശ്ചിമേഷ്യയിൽ സമാധാനം, ആക്രമണം അവസാനിപ്പിച്ച യുഎസും ഇറാനും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലത്തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവാമൊയ്ത്ര എംപിയും രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനെ എൻഡിഎ എംപിമാർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ചികിത്സ തേടി. സിആർപിഎഫ് അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച ആർഎഎഫ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് ആർഎഎഫ് മേധാവി വീഴ്ച സമ്മതിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. നിലവിലുള്ള 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്സ് ടു നാഷണൽ ഓണർ ആക്ട് ഭേദഗതി ചെയ്യാനാണ് നിയമനിർമ്മാണം. ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനം എന്നിവയെ അപമാനിക്കുന്നതിന് നിലവിലുള്ള 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷാവ്യവസ്ഥകൾ ഇനി മുതൽ വന്ദേമാതരം ആലപിക്കുന്നതിനും ബാധകമാക്കാനാണ് പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പരാതി നൽകി ബിജെപി. ക്രിമിനൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ ക്ഷമ ചോദിച്ച് ജാൻമണി രംഗത്തെത്തിയിരുന്നു. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നുവെന്ന സൂചനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത സുഹൃത്തുക്കളെ എന്ന് വിളിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്തെ പരീക്ഷ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേക്കിനിയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷാ പരിഷ്കരണമാകും ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. സിജെപി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളൊന്നായി നാളെ പരിഗണിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര വിജയത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ സമൂഹമാധ്യമ കൂട്ടായ്മ. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള പൌരന്റെ അവകാശത്തിന് പോരാടുന്നു എന്നാണ് പാർട്ടിയുടെ സമൂഹമാധ്യമ അക്കൌണ്ടിന്റെ ബയോയിലുള്ളത്. സബ്സിഡിയോ സൌജന്യ ഇന്ധനമോ വേണമെന്നോ എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾ പിൻവലിക്കണമെന്നോ ആവശ്യപ്പെടുന്നില്ലെന്നും ഏത് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോക്താക്കൾക്ക് നൽകണമെന്നും അക്കൌണ്ടിൽ പറയുന്നു. കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ഇന്ത്യയിൽ വീണ്ടും ചർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം പഞ്ചാബിലേക്കും. ആം ആദ്മി പാർട്ടി സർക്കാരിനെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ പഞ്ചാബിൽ രാഷ്ട്രീയ പോരുമുറുകി. നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ തങ്ങളുടെ ഭരണകാലത്ത് മത്സര പരീക്ഷകളിൽ ഒരൊറ്റ ചോദ്യപേപ്പർ ചോർച്ച പോലും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ രണ്ടാമത്തെ അധ്യാപികയും പുറത്താക്കി. വടകര MDMA കേസിൽ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയാണ് പുറത്താക്കിയത്. കൂരാച്ചുണ്ട് സ്വദേശിയാണ് കാവ്യ. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മയക്കുമരുന്ന് വാങ്ങുന്നവർ കാവ്യയുടെ അക്കൌണ്ടിലേക്കായിരുന്നു പണം അയച്ചിരുന്നത്. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ പാർശ്വവൽക്കരിക്കരുതെന്നും RSS മേധാവി മോഹൻ ഭഗവത്. വിശാലമായ സാമൂഹിക ജീവിതത്തിൽ അവർക്കും കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത്തിന്റെ ഈ പ്രതികരണം. LGBTQ സമൂഹം ലോകമെമ്പാടും ഉള്ളതാണെന്നും അതിനാൽ അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ലെന്നും മോഹൻ ഭഗവത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിന്റെ ആത്മഹത്യ. അധ്യാപകൻ റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പുതിയ അന്വേഷണ സംഘം ഇന്ന് ചുമതലയേറ്റെടുത്തു. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി US ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെ US ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കുകയായിരുന്നു. ഊദ് മേത്ത അൽ അസായൽ റോഡ് വികസനം 3 മേൽപ്പാലം തുറന്ന ദുബായ് RTA. അൽ ഖൈൽ റോഡിൽ നിന്ന് അൽവാസൽ ക്ലബ് സ്ട്രീറ്റ് വഴി അൽ അസായൽ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന 3 മേൽപ്പാലമാണ് തുറന്നത്. മണിക്കൂറിൽ 3,500 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് റോഡ് പദ്ധതി. വിശദവാർത്ത 1
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: Mid Morning with Nitya.
1: ഹേ വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ കുറച്ചു പേര് നല്ല നല്ല പാട്ടുകൾ കേട്ടിരിക്കുകയല്ലായിരുന്നോ? യെസ്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ഞാൻ ആദ്യം ഒന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. യെസ്. അപ്പോൾ ഈ എന്താ പാട്ടുകളുടെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ലോകത്ത് അല്ലെങ്കിൽ ആകാശത്ത് ചിറകടി ചേർന്ന വാനം പാടി ഇന്ന് ജന്മദിനം ആഘോഷിക്കുമ്പോൾ കെ ചിത്ര എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു എന്താ ആ ഒരു മധുരമുള്ള ചിരിയും അതിലേറെ മധുരമുള്ള ആ ശബ്ദവും ഇങ്ങനെ ഓടിയെത്തും അല്ലേ. നമ്മളെപ്പോഴും പറയാണ്ട് ഗാനഗന്ധർവന്റെ ശബ്ദമില്ലാതെ മലയാളിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കാന്ന് അല്ലേ. അതുപോലെ തന്നെയാണ് ഓരോ സിംഗേഴ്സിൻ്റെയും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓരോ നമ്മുടെ ഇഷ്ടങ്ങളും വേറെ വേറെയാണ് എങ്കിലും ദാസേട്ടനും ചിത്ര ചേച്ചിയും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ അലിഞ്ഞു പോയതാണ്. അങ്ങനെയാവുമ്പോൾ പിന്നെ ഓരോരുത്തരുടെയും പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. എങ്കിലും ചിത്ര ചേച്ചിയോട് നമുക്ക് അത്രയ്ക്കൊരു സ്നേഹമാണ്, അമ്മയോടുള്ള സ്നേഹമാണ്. തീർച്ചയായിട്ടും അവരുടെ ഓരോ ചിരിയും നമ്മുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് തോന്നിക്കുന്നത് അല്ലേ. നിങ്ങൾക്കറിയോ, ഇന്ന് ലോകം അറിയുന്ന ഈ പെർഫെക്ഷനിസ്റ്റ് ഗായികയുടെ ആ ഒരു ആദ്യ സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത്, പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ആൾക്ക് അല്ലേ. എങ്ങനെ പാടിയാലും വേറെ ലെവലാണ്. പക്ഷെ ഒരിക്കൽ ചിത്രചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏത് സ്റ്റേജ് ആണെങ്കിലും അവർക്കൊരു അതൊരു പുതിയ സ്റ്റേജ് ആയിരിക്കും എന്നുള്ളത്. അതായത് വയറ്റിക്കൂടി ഇങ്ങനെ എന്താ ചിത്രശലഭം പറക്കുന്ന പോലൊരു അവസ്ഥയാണെന്ന് ചിത്രചേച്ചി ഇത് പറയുമ്പോഴാണ് ആ അതെന്നെ അങ്ങനെ ഉപമിക്കാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ വേദിയിലും പല കാര്യങ്ങൾക്കായിട്ടാണ്. ഒരാൾ ആങ്കറിങ്ങിനാണെങ്കിൽ ഒരാൾ പ്രസംഗത്തിന്, ഒരാൾ പാട്ട് പാടാൻ, അല്ലെങ്കിൽ ഒരാൾ മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് കയറുമ്പോഴും നമ്മുടെ മനസ്സിലും അങ്ങനെയാണ്. നമ്മുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ചൂട് പോലെയോ എന്തോ ഇങ്ങനെ തുള്ളി കളിക്കുന്ന പോലെയോ മഞ്ഞ് വീഴുന്ന പോലെയോ എന്തൊക്കെ തോന്നും. അതിന് ചിത്രചേച്ചി അതിനൊരു ഉപമ പറഞ്ഞപ്പോഴാണ് ശരിക്കും അതെ, അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും കടകൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് വയറ്റിയിൽ നിന്ന് ഇങ്ങനെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറന്നു പൊങ്ങുന്ന പോലൊരു ഫീൽ എന്നുള്ളത്. അതിനുശേഷം അതിനെ ആ രീതിയിലേക്ക് മാറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞു വെച്ചാൽ ആ പെർഫെക്ഷനിസ്റ്റ് ഗായികയുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസിനെ കുറിച്ചാണ് കേട്ടോ. ഇത് ശരിക്കും ഹാർമോണിസ്റ്റ് വേണുഗോപാലൻ നായർ എന്ന് പറഞ്ഞൊരു അദ്ദേഹമുണ്ട്, അദ്ദേഹം പങ്കുവച്ചൊരു കഥയാണ് കേട്ടോ, ഒരു ഓർമ്മയാണ്. അതായത് 10 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചുകുട്ടി അത് തിരുവനന്തപുരത്തെ ഒരു വലിയ സദസ്സ് കണ്ടപ്പോൾ പേടിച്ചു വിറച്ച് അയ്യോ എനിക്ക് പാടണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു. പക്ഷേ മൈക്കിന് മുന്നിൽ നിന്നിങ്ങനെ പാട്ട് പാടിയാൽ തുടങ്ങിയ ആ നിമിഷം പാട്ട് പാടാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ മൈക്കിന് മുമ്പ് പാടിയേ പറ്റൂ അല്ലേ. അത്രയ്ക്ക് പറ്റാത്തവരാണ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നത്. എന്തായാലും ആ പാട്ട് പാടിത്തുടങ്ങിയ ആ നിമിഷം ആ സദസ്സ് മുഴുവനും നിശബ്ദമായി വിസ്മയത്തോടെ ആ കുരുന്നിൻ്റെ പാട്ട് കേട്ടിരുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ തുടങ്ങി ഇന്ന് സംഗീത ലോകത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആ മഹാത്ഭുതത്തിലേക്ക്. എന്തുകൊണ്ടായിരിക്കും കെ എസ് ചിത്ര എന്ന ഗാനേതിഹാസം ഇന്നും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും? അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ, അതായത് 6 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഒരേ ഒരു ഗായിക എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയാണ്. സിന്ധു ഭൈരവിയിലെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കേൾപ്പിച്ചെന്ന് പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടം താനറിയേൻ ഏടറിയേൻ എഴുത്തറിയേൻ എഴുത്തുവകനാനറിയേൻ. എന്ത് രസമാണല്ലേ സിന്ധു ഭൈരവിയിലെ അത് അത് കാണാനും കേൾക്കാനും ഒരേ സുഖമാണ്, ഒരേ സുഖമാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും ഈ പാട്ട്, പിന്നെ പോലെ എന്താ പറയുക വൈശാലിയിലെ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ഈ പാട്ട്, പിന്നെ മിൻസാരക്കനവിലെ മാനാ മധുര എന്നുള്ള പാട്ട്, വിരാസത്തിലെ പായലേ ഇൻചുൻ ചുൻ ചുൻ ആ നല്ല രസമാണ്, പായലേ ഇൻചുൻ മുന്നാണ് കേട്ടോ, നല്ല രസമുള്ള പാട്ടാണ്. പിന്നെ ഓട്ടോഗ്രാഫിലെ ഒവ്വൊരു പൂക്കളുമേ ഈ പാട്ടുകളൊക്കെ അങ്ങനെ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ പാട്ടുകളാണ്. ഈ പാട്ടിൻ്റെ ഈ ഒരു ആലാപനത്തിൻ്റെ സൗന്ദര്യം പറയുന്ന ഈ പാട്ടുകൾ മാത്രം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ദേശീയ അവാർഡുകൾ മാത്രമല്ല 16 തവണ കേരള സംസ്ഥാന പുരസ്കാരവും തമിഴ്നാട് ആന്ധ്ര കർണാടക സർക്കാരുകളുടെ അടക്കം 36 ൽ അധികം സംസ്ഥാന അവാർഡുകളും ചിത്രചേച്ചി നേടിയെത്തിയിട്ടുണ്ട്. പിന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, ഒഡിയ തുടങ്ങി 13 ഭാഷകളിലായിട്ട് 25,000 പാട്ടുകളാണ് ചിത്രാമ്മ പാടിയത്. ഇന്ത്യൻ അതിർത്തികൾക്കപ്പുറം ആ ശബ്ദം തരംഗമായി മാറി അല്ലേ. ബ്രിട്ടീഷ് പാർലമെൻറ് ഹൗസിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ഗായികയാണ്. അതുപോലെ തന്നെ ചൈനീസ് സർക്കാരിൻ്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം എന്താ പറയുക ക്യുങ്ദോ ഇൻ്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലിൽ ഗാനം ആലപിച്ച ഏക ഇന്ത്യൻ ഗായികയാണ് ചിത്രാമ്മ. രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ച നമ്മുടെ സ്വന്തം ചിന്നക്കുയിൽ അല്ലേ. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും പ്രണയത്തിലും ഒക്കെ കൂടെയുള്ള ആ ദിവ്യ സ്വരത്തിന്, എവർഗ്രീൻ ചിരിക്ക്, എളിമയുടെ പ്രതീകമായ ചിത്ര ചേച്ചിക്ക് ഹോം 92.2 FM എല്ലാ ലിസണേഴ്സിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഒരിക്കലും ഇത് കേൾക്കാൻ പോകുന്നില്ലെങ്കിലും മനസ്സറിഞ്ഞ ആശംസകളും സ്നേഹവും ഒക്കെ ഇവിടുന്ന് ഇങ്ങനെ അറിയിക്കുകയാണ്. അപ്പൊ ചിത്ര ചേച്ചി പാടിയതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടെങ്കിൽ 2-4 നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഇപ്പോഴും അറിയിച്ചോളൂ, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ശരിക്കും ഇപ്പം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് പായിലെ ചുൻമുൻ ചുൻമുൻ എന്നുള്ള പാട്ടാണ്. ഭയങ്കര രസമാണത്. അത് നിങ്ങൾ കേട്ട് തന്നെ അറിയണം. നമുക്കതൊന്ന് ആസ്വദിച്ചാലോ.

Yes. പായലേ ചുൻമുൻ അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ ഈ പാട്ട് കേട്ടപ്പോൾ, ആഗ്രഹിച്ചിരുന്നതാണ്. പിന്നെ മലയാളം പാട്ടല്ലേ ചോദിക്കാൻ കഴിയൂ എന്ന് കരുതിയിട്ട് വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, എന്തായാലും ഈ ഒരു സമയത്ത് നല്ലൊരു സന്തോഷ വാർത്തയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. വേറൊന്നുമല്ല, നമുക്കറിയാലോ നമ്മൾ ഓഗസ്റ്റ് 6 ദുബായിൽ നിന്നും സോലാ സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് ഒരു എന്താ പറയുക, നമ്മുടെ സലാലയിലേക്കൊരു ട്രിപ്പ് പോകുന്നെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഏകദേശം മെസ്സേജ് അയച്ച ഏകദേശം ഒരു മോർ ദാൻ 150 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു 30-35, പിന്നീട് ഞാൻ 20 ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത ഒരു നറുക്കെടുപ്പ് വേണ്ടി വന്നു, കാരണം എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു ട്രിപ്പിന് ജോയിൻ ചെയ്യാൻ. സോ ഞാൻ ഒരു ലോട്ട് ഇട്ട് തന്നെയാണ് എടുത്തത്. ഞാൻ വിചാരിച്ചു ഒരു ഫേസ്ബുക്ക് ലൈവ് അല്ലെങ്കിൽ ഇൻസ്റ്റ ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. എത്രയും വേഗം അദ്ദേഹത്തിന് റെഡി ആകണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത ആൾ മനുവർമ്മയാണ്. 2790 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. മനുവർമ്മ, കൺഗ്രാജുലേഷൻസ്. ഓഗസ്റ്റ് 6 തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ഈവനിങ് 5 PM ഈ ഒരു ട്രിപ്പിൻ്റെ കൂടെ എന്താ പറയുക, നമ്മുടെ മനുവർമ്മ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തെ വിളിച്ചിരുന്നു, ഹി സോ ഹാപ്പി. അനിവേ, എന്തായാലും പോയിട്ട് വരട്ടെ അല്ലേ. മിസ്റ്റർ രാജീവ് ശ്രീധരൻ നമ്മുടെ കൂടെ സംസാരിച്ചിരുന്നു, അദ്ദേഹവും സോ ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ ആ ട്രിപ്പിന് നമ്മൾ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എന്തായാലും മനു പോയതിന് ശേഷം വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരിക്കട്ടെ ഓഗസ്റ്റ് 6 അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്, സോലാ സഫാരി ട്രാവൽസിലേക്ക് നിങ്ങൾക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതേ സെയിം മീൻസ് ബസ്സിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, അന്നേ ദിവസം തന്നെ പോകുന്ന ലേഡീസ് ഒലി ട്രിപ്പിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദി സോങ് ഓൺലി ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya. Nitya.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോം 92.2 FM. യെസ്. അപ്പോൾ മനോരമയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി പോകുന്നത് UAE ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്കാണ്. UAE ഇപ്പോൾ മൃഗസംരക്ഷണ രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ദുബായ് മുനിസിപ്പാലിറ്റി അൽഖിസൈസിലുള്ള അവരുടെ വെറ്റിനറി സർവീസ് സെക്ഷനിൽ ലോകോത്തര നിലവാരത്തിലുള്ള പുതിയൊരു അനിമൽ വെൽഫെയർ ഷെൽട്ടർ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ഈ ഒരു പുതിയ ഫെസിലിറ്റി പൂർണ്ണമായിട്ടും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ട്രേ അനിമൽസ്, അബാൻഡൺ പെറ്റ്സ്, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ കെയറും അതുപോലെ ടെമ്പററി ഷെൽട്ടറും, ഇത് മാത്രമല്ല റിഹാബിലിറ്റേഷൻ ഒക്കെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് വലിയൊരു സംരംഭമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. സ്ട്രേ അനിമൽ ഹൗസിംഗ് ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ അനിമലിനും ആവശ്യത്തിന് സ്പേസ് കിട്ടുന്ന തരത്തിലുള്ള സ്പേഷ്യസ് കെന്നൽ യൂണിറ്റ്സ് ആണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ മൃഗങ്ങളുടെ ആരോഗ്യത്തിന് അനുയോജ്യമായിട്ടുള്ള വെന്റിലേഷൻ, നാച്ചുറൽ ലൈറ്റിംഗ്, കാലാവസ്ഥ വ്യതിയാനങ്ങൾ താങ്ങാൻ കഴിയുന്ന ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം, ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെറ്റിനറി കെയർ യൂണിറ്റ് ഇവരിവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റ്, വാക്സിനേഷൻ, സ്റ്റെറിലൈസേഷൻ, അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി സർജിക്കൽ സ്യൂട്ട്സ്, ഇതിനൊക്കെയായിട്ട് അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇവിടെ കിട്ടും. ഇനി മൃഗങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ബിഹേവിയറൽ നീഡ്സ് കൂടി അവർ പരിഗണിക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ച് ഡെഡിക്കേറ്റഡ് എക്സസൈസ് ആൻഡ് പ്ലേ ഏരിയാസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനിമൽ ഗ്രൂമിങ്ങിനായിട്ട് ഇവരിവിടെ പ്രത്യേക ഗ്രൂമിങ് ബേസും ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ അണുബാധയൊക്കെ തടയാനും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെ ആയിട്ട് സ്ട്രിക്റ്റ് ക്വാറന്റൈൻ ആൻഡ് ഐസൊലേഷൻ ഫെസിലിറ്റീസും പിന്തുടരുന്നുണ്ട്. മനുഷ്യർക്ക് കിട്ടുമല്ലേ ഇത്രയും സംവിധാനങ്ങൾ. അപ്പോൾ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത് അനിമൽ അഡോപ്ഷൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആളുകൾക്ക് ഇവിടെ സന്ദർശിച്ച് എല്ലാ ഹെൽത്ത് റെക്കോർഡ്സും വാക്സിനേഷൻ ഡീറ്റെയിൽസും സുതാര്യമായിട്ട് മനസ്സിലാക്കി ഒരു പെറ്റ് കമ്പാനിയനെ ദത്തെടുക്കാനുള്ള അവസരമാണ് UAE ഗവൺമെന്റ് ഒരുക്കുന്നത്. അപ്പോൾ റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക അവയർനെസ് പ്രോഗ്രാമുകളും ഇവിടെ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. പബ്ലിക്കിനും വോളണ്ടിയേഴ്സിനും അതിന്റെ ഭാഗമാകാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ വളർത്തുമൃഗങ്ങളുടെയും തെരുവ് മൃഗങ്ങളുടെയും ക്ഷേമത്തിന് ദുബായ് സർക്കാർ നൽകുന്ന വലിയ പരിഗണനയുടെ ഒരു തെളിവല്ലേ ഈ ശരിക്കും ഈ ലോകോത്തര സംരംഭം എന്ന് പറയുന്നത്. ഇന്നലെ ഞാനും ഒരു സുഹൃത്തും കൂടെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ചിലവർക്ക് വളരെ ഇഷ്ടമാണ്, അവരുടെ ഫാമിലിക്ക് വളരെ ഇഷ്ടമാണ് പെറ്റ്സിനെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെറ്റിനെ വളർത്തിക്കൂടെ എന്നോട് ചോദിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിലും ഉണ്ടായിരുന്നു, കുടുംബ വീട്ടിലൊരു ഒരു നായ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ടിപ്പു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഭാവം. അന്നൊക്കെ ആരും ഇങ്ങനെ കുളിപ്പിക്കുകയും അങ്ങനെ എന്താ പറയുക ഇങ്ങനെ പൊന്നുപോലെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നില്ലല്ലോ. നമ്മളെവിടെയെങ്കിലും കെട്ടിയിടും, ചോറ് കൊടുക്കും, അവനിങ്ങനെ ആ ഒരു സ്നേഹം ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊരു പെറ്റിനെ കൊണ്ടുവന്നു, ഒരു ഒരു കുറുക്കനെ പോലിരിക്കുന്ന ഒരു നായ. അമ്മോ, ആര് അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ്റെ പേര് ടോമി എന്നായിരുന്നു. അവൻ്റെ ഒറ്റ പ്രത്യേകത നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവരുടെയും കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗമല്ലേ അടിഭാഗം കടിക്കും. അതുകൊണ്ട് ഞാൻ പോലും എടുത്ത് പോകില്ലായിരുന്നു. പക്ഷേ അവൻ എന്താ പറയുക മരിച്ചു പോകാറായ ഒരു ലാസ്റ്റ് ടൈമിന് ഒരു ഒരു മാസമൊക്കെയാണ് എനിക്കും അവനോട് ഭയങ്കര സ്നേഹം തോന്നിയത്. മൃഗമെന്ന് തോന്നിയിട്ടല്ല, ഒരു ജീവി അല്ലേ നമ്മൾ അതിനോട് കാണിക്കേണ്ട വാത്സല്യവും സ്നേഹവും, ഒരു ജീവി എന്നുള്ളതാണ്. മനുഷ്യനോ മൃഗമോ അങ്ങനെ വേർതിരിക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പോൾ അതൊരു വലിയ അസുഖബാധിതനായിട്ടാണ് അത് മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു മാസം എന്ന് പറയുന്നത് കൈയും കാലും അതിൻ്റെ വാല് വരെ തളർന്നു പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അത് കടന്നുപോയത്. അപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി അത് അത് മരണപ്പെട്ടപ്പോൾ. പിന്നീട് ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു വേദന പിടിച്ചു വയ്ക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു പെറ്റിനെ വളർത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെയാണ്, എന്താ പറയുക ചിലപ്പോഴൊക്കെ ഒരെണ്ണം കിട്ടിയാലോ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഞാനതിന് വേണ്ടി മെനക്കെടാറേ ഇല്ല. നമുക്കതിനെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആഹാരം കൊടുക്കണം, അതിനെ കുളിപ്പിച്ച് അതിനെ വൃത്തിയാക്കി കൊണ്ടുനടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിനെ വാങ്ങാവൂന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അതിനെ കൊല്ലാക്കുല ചെയ്യാനായിട്ട് ഒരിക്കലും അങ്ങനത്തെ പാവം ജീവികളെ, പൂച്ചയാണിക്കോട്ടെ നായകളായിക്കോട്ടെ, ഒരിക്കലും വാങ്ങരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്തായാലും UAE ഗവൺമെന്റ് ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അയ്യോ കൈയടിക്കാതെ നിവൃത്തിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, തമിഴ് പാട്ടൊക്കെ ആയിട്ട് വേഗം തിരികെ എത്താം.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ സമയം 12:43 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദുബായ് ഷാർജ ലൈവ് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോകുമ്പോൾ ആദ്യം നമുക്ക് ഷാർജ ദുബായ് ബോർഡർ ബോട്ടിലേക്കുകൾ ഒന്ന് നോക്കിയാലോ. E11 അൽഇത്തിഹാദ് സ്ട്രീറ്റിൽ അൽനാദ ഭാഗത്തും അൽതവൂൺ സ്ട്രീറ്റിലൊക്കെ നിലവിൽ നല്ല രീതിയിൽ വെഹിക്കിൾ മൂവ്മെന്റ് സ്ലോ ആണ്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ വഴി പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. 33 സ്ട്രീറ്റ്, അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ്, അതുപോലെ S102 ഷാർജ റിംഗ് റോഡ്, ഇവിടെയൊക്കെ ട്രാഫിക് ഡെൻസിറ്റി. E11 അൽഇത്തിഹാദ് സ്ട്രീറ്റിൽ അൽനാദ ഭാഗത്തും അൽതവൂൺ സ്ട്രീറ്റിലൊക്കെ നിലവിൽ നല്ല രീതിയിൽ വെഹിക്കിൾ മൂവ്മെന്റ് സ്ലോ ആണ്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ വഴി പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. 33 സ്ട്രീറ്റ്, അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ്, അതുപോലെ എസ്

0: മൂവ്മെന്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ റൂട്ടുകളിലൂടെ യാത്ര ചെയ്യുന്നവർ കയ്യിൽ അല്പം കൂടി സമയം കരുതിക്കോ, വേഗത കുറച്ച് സേഫായി ഡ്രൈവ് ചെയ്യുക. ബാക്ക് ടു ദ മ്യൂസിക് ഓൺ ഹോം 92.2 FM.
1: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
2: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
1: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ആ ഫയലിൽ തൊട്ട് എന്താ സംഭവിക്കുന്നു?

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: നീറ്റ് പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ്. വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ, വീഴ്ച സംബന്ധിച്ച് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൽ ഗുരുതര പോരായ്മ, വിമർശിച്ച് ഹൈക്കോടതി. ഡെന്റൽ കോളേജിലെ റാഗിംഗ്, റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. പശ്ചിമേഷ്യയിൽ സമാധാനം, ആക്രമണം അവസാനിപ്പിച്ച യുഎസും ഇറാനും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവാമൊയ്ത്ര എംപിയും രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനെ എൻഡിഎ എംപിമാർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ചികിത്സ തേടി. സിആർപിഎഫ് അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച ആർഎഎഫ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് ആർഎഎഫ് മേധാവി വീഴ്ച സമ്മതിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. നിലവിലുള്ള 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്സ് ടു നാഷണൽ ഓണർ ആക്ട് ഭേദഗതി ചെയ്യാനാണ് നിയമനിർമ്മാണം. ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനം എന്നിവയെ അപമാനിക്കുന്നതിന് നിലവിലുള്ള 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷാവ്യവസ്ഥകൾ ഇനി മുതൽ വന്ദേമാതരം ആലപിക്കുന്നതിനും ബാധകമാക്കാനാണ് പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധ ഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പരാതി നൽകി ബിജെപി. ക്രിമിനൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ ക്ഷമ ചോദിച്ച് ജാൻമണി രംഗത്തെത്തിയിരുന്നു. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നുവെന്ന സൂചനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത സുഹൃത്തുക്കളെ എന്ന് വിളിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേക്കിനിയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷാ പരിഷ്കരണമാകും ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. സിജെപി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളൊന്നായി നാളെ പരിഗണിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര വിജയത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ സമൂഹമാധ്യമ കൂട്ടായ്മ. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള പൌരന്റെ അവകാശത്തിന് പോരാടുന്നു എന്നാണ് പാർട്ടിയുടെ സമൂഹമാധ്യമ അക്കൌണ്ടിന്റെ ബയോയിലുള്ളത്. സബ്സിഡിയോ സൌജന്യ ഇന്ധനമോ വേണമെന്നോ എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾ പിൻവലിക്കണമെന്നോ ആവശ്യപ്പെടുന്നില്ലെന്നും ഏത് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോക്താക്കൾക്ക് നൽകണമെന്നും അക്കൌണ്ടിൽ പറയുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ഇന്ത്യയിൽ വീണ്ടും ചർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം പഞ്ചാബിലേക്കും. ആം ആദ്മി പാർട്ടി സർക്കാരിനെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ പഞ്ചാബിൽ രാഷ്ട്രീയ പോരുമുറുകി. നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ തങ്ങളുടെ ഭരണകാലത്ത് മത്സര പരീക്ഷകളിൽ ഒരൊറ്റ ചോദ്യപേപ്പർ ചോർച്ച പോലും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ചെലവ് കൂട്ടരുതെന്ന് വകുപ്പുകളോട് ധനവകുപ്പിന്റെ നിർദ്ദേശം. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ചെലവ് കൂട്ടരുതെന്നും പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയരുതെന്നും നിർദ്ദേശം. അടുത്ത ബജറ്റ് മുന്നൊരുക്കത്തിനുള്ള സർക്കുലറിലാണ് കേരള സർക്കാരിന്റെ ഈ നിർദ്ദേശം. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ രണ്ടാമത്തെ അധ്യാപികയും പുറത്താക്കി. വടകര MDMA കേസിൽ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയാണ് പുറത്താക്കിയത്. കൂരാച്ചുണ്ട് സ്വദേശിയാണ് കാവ്യ. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മയക്കുമരുന്ന് വാങ്ങുന്നവർ കാവ്യയുടെ അക്കൌണ്ടിലേക്കായിരുന്നു പണം അയച്ചിരുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിൽ 3-അംഗ സംഘം. സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മുതിർന്ന 3 IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി SIT പുനഃസംഘടിപ്പിച്ചത്. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ പാർശ്വവൽക്കരിക്കരുതെന്നും RSS മേധാവി മോഹൻ ഭഗവത്. വിശാലമായ സാമൂഹിക ജീവിതത്തിൽ അവർക്കും കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത്തിന്റെ ഈ പ്രതികരണം. LGBTQ സമൂഹം ലോകമെമ്പാടും ഉള്ളതാണെന്നും അതിനാൽ അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ലെന്നും മോഹൻ ഭഗവത്. പ്രിയദർശിനി ബസ്സിലെ ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ തടയുന്നതും കയ്യേറ്റം ചെയ്യുന്നതും അംഗീകരിക്കാനാകില്ലെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. കടുത്ത നിയമ നടപടി ഉണ്ടാകും. സ്ത്രീകൾക്കുള്ള 0 ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകി കണ്ടക്ടർമാർ പണം തട്ടുന്നുണ്ടോ എന്നറിയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിന്റെ ആത്മഹത്യ. അധ്യാപകൻ റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പുതിയ അന്വേഷണ സംഘം ഇന്ന് ചുമതലയേറ്റെടുത്തു. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി US ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെ US ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കുകയായിരുന്നു. US ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് US ആക്രമണം നിർത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇറാനിലെ US ആക്രമണം നിർത്തിവെയ്ക്കാൻ കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമം എന്ന റിപ്പോർട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. യുദ്ധം വ്യാപിച്ചാൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടേണ്ടി വരുമെന്നും ഇത് മധ്യപൂർവേഷ്യയിലുള്ള US സൈനികരെയും സഖ്യകക്ഷികളെയും അപകടത്തിലാക്കുമെന്നും വൈസ് പ്രസിഡന്റ് JD Vance ട്രംപിനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ആയുധശേഖരത്തിൽ ക്ഷാമം നേരിടുന്നുവെന്ന വാർത്ത ഡൊണാൾഡ് ട്രംപ് തള്ളി. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പൽ മൈനിൽ തട്ടി തകർന്നതായി ഇറാൻ. ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ച കപ്പലാണ് തകർന്നത്. ഹിസ്ബുള്ളയെ പ്രകീർത്തിച്ച ഇറാന്റെ പരമോന്നത നേതാവ് മുർത്തദ ഖാംനൈ. ഇസ്രായേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്കാവുന്നുണ്ടെന്ന് ഖാംനൈ. ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുന്നത് തന്ത്രപരമായ കടമയായി ടെഹ്റാൻ കണക്കാക്കുന്നു. US യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് കരാറിലും ലബനോന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിരുപാധികമായും അവസാനിപ്പിക്കുക എന്നത് നിബന്ധനയായി മുന്നോട്ട് വയ്ക്കുമെന്നും മുർത്തദ എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചു. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുക്രൈന്റെ നടപടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. ഇതോടെ US ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെന്ന ആശങ്കയും ഉയർന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ മീരാഭായ് ചാനുവിന്. വനിതകളുടെ 48 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് താരത്തിന്റെ മെഡൽ നേട്ടം. ക്ലീൻ ആൻഡ് ജെർക്കിൽ 105, സ്നാച്ച് റൌണ്ടിൽ 85, അങ്ങനെ ആകെ 190 കിലോ. ഊത് മേത്ത അൽ അസായൽ റോഡ് വികസനം മൂന്നുവരി മേൽപ്പാലം തുറന്ന ദുബായ് ആർടിഎ. അൽ ഖൈൽ റോഡിൽ നിന്ന് അൽവാസൽ ക്ലബ് സ്ട്രീറ്റ് വഴി അൽ അസായൽ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന മൂന്ന് വരികളുള്ള മേൽപ്പാലമാണ് തുറന്നത്. മണിക്കൂറിൽ 3500 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് റോഡ് പദ്ധതി. ശക്തി തിയേറ്റേഴ്സ് അബുദാബി ഏർപ്പെടുത്തിയ 40th അബുദാബി ശക്തി അവാർഡ് പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകിവരുന്ന അബുദാബി ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരത്തിന് നിലമ്പൂർ ആയിഷയെ തെരഞ്ഞെടുത്തു. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

0: You are listening to Home 92.2 FM. Home is a feeling.
1: CGP പ്രക്ഷോഭം വിജയം. രാജിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ടാസ്ക് ഫോഴ്സിന് ഉത്തരവിട്ട പ്രധാനമന്ത്രി. പുതിയ കാലത്തിന്റെ സമരം പ്രതീക്ഷയോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: CGP പ്രക്ഷോഭം വിജയം. രാജിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ടാസ്ക് ഫോഴ്സിന് ഉത്തരവിട്ട പ്രധാനമന്ത്രി. പുതിയ കാലത്തിന്റെ സമരം പ്രതീക്ഷയോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220 മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM. Mid Morning with Nitya.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: CGP പ്രക്ഷോഭം വിജയം. രാജിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ടാസ്ക് ഫോഴ്സിന് ഉത്തരവിട്ട പ്രധാനമന്ത്രി. പുതിയ കാലത്തിന്റെ സമരം പ്രതീക്ഷയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220 മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: You are listening to Mid Mornings with Nitya.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: സി ജി പി പ്രക്ഷോഭം വിജയം. രാജിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ടാസ്ക് ഫോഴ്സിന് ഉത്തരവിട്ട പ്രധാനമന്ത്രി. പുതിയ കാലത്തിന്റെ സമരം പ്രതീക്ഷയോ?
2: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: നീറ്റ് പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ്. വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. പശ്ചിമേഷ്യയിൽ സമാധാനം, ആക്രമണം അവസാനിപ്പിച്ച യുഎസും ഇറാനും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ എംപിമാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ്തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവ മൊയ്ത്ര എംപിയും രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവച്ച ധർമ്മേന്ദ്ര പ്രധാനെ എൻഡിഎ എംപിമാർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. സിജെപിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. മൂന്ന് പേർ ചികിത്സ തേടി. സിആർപിഎഫ് അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച ആർഎഎഫ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച ഏഴ് റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് ആർഎഎഫ് മേധാവി വീഴ്ച സമ്മതിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. നിലവിലുള്ള 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് ഭേദഗതി ചെയ്യാനാണ് നിയമനിർമ്മാണം. ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനം എന്നിവയെ അപമാനിക്കുന്നതിന് നിലവിലുള്ള 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷാവ്യവസ്ഥകൾ ഇനി മുതൽ വന്ദേമാതരം ആലപിക്കുന്നതിനും ബാധകമാക്കാനാണ് പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധ ഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പരാതി നൽകി ബിജെപി. ക്രിമിനൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ ക്ഷമ ചോദിച്ച് ജാൻമണി രംഗത്തെത്തിയിരുന്നു. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുന്നുവെന്ന സൂചനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത സുഹൃത്തുക്കളെ എന്ന് വിളിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വീഡിയോ. നമ്മുടെ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നിലേക്കിനിയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. പരീക്ഷാ പരിഷ്കരണമാകും ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ പരീക്ഷാ പരിഷ്കാരങ്ങൾക്കായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് പരീക്ഷാ സംവിധാനത്തിന്റെ പവിത്രത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ മോദി സർക്കാർ തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. സിജെപി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളൊന്നായി നാളെ പരിഗണിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര വിജയത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ സമൂഹമാധ്യമ കൂട്ടായ്മ. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള പൌരന്റെ അവകാശത്തിന് പോരാടുന്നു എന്നാണ് പാർട്ടിയുടെ സമൂഹമാധ്യമ അക്കൌണ്ടിന്റെ ബയോയിലുള്ളത്. സബ്സിഡിയോ സൌജന്യ ഇന്ധനമോ വേണമെന്നോ എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾ പിൻവലിക്കണമെന്നോ ആവശ്യപ്പെടുന്നില്ലെന്നും ഏത് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോക്താക്കൾക്ക് നൽകണമെന്നും അക്കൌണ്ടിൽ പറയുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിയോടെ ഇന്ത്യയിൽ വീണ്ടും ചർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം പഞ്ചാബിലേക്കും. ആം ആദ്മി പാർട്ടി സർക്കാരിനെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ പഞ്ചാബിൽ രാഷ്ട്രീയ പോരുമുറുകി. നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ തങ്ങളുടെ ഭരണകാലത്ത് മത്സര പരീക്ഷകളിൽ ഒരൊറ്റ ചോദ്യപേപ്പർ ചോർച്ച പോലും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ചെലവ് കൂട്ടരുതെന്ന് വകുപ്പുകളോട് ധനവകുപ്പിന്റെ നിർദ്ദേശം. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ചെലവ് കൂട്ടരുതെന്നും പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയരുതെന്നും നിർദ്ദേശം. അടുത്ത ബജറ്റ് മുന്നൊരുക്കത്തിനുള്ള സർക്കുലറിലാണ് കേരള സർക്കാരിന്റെ ഈ നിർദ്ദേശം. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ രണ്ടാമത്തെ അധ്യാപികയും പുറത്താക്കി. വടകര MDMA കേസിൽ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയാണ് പുറത്താക്കിയത്. കൂരാച്ചുണ്ട് സ്വദേശിയാണ് കാവ്യ. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മയക്കുമരുന്ന് വാങ്ങുന്നവർ കാവ്യയുടെ അക്കൌണ്ടിലേക്കായിരുന്നു പണം അയച്ചിരുന്നത്. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഇറാനിലെ US ആക്രമണം നിർത്തിവെക്കാൻ കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമം എന്ന റിപ്പോർട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. യുദ്ധം വ്യാപിച്ചാൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടേണ്ടി വരുമെന്നും ഇത് മധ്യപൂർവേഷ്യയിലുള്ള US സൈനികരെയും സഖ്യകക്ഷികളെയും അപകടത്തിലാക്കുമെന്നും വൈസ് പ്രസിഡന്റ് JD Vance ട്രംപിനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുക്രൈന്റെ നടപടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeira. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
9: Time check.
8: Brought to you by Ozone Cargo.
10: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
11: Weather update.
8: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 61%.
11: Weather update.
8: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
4: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
3: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
11: Malayalita!
12: Malayalita!
13: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாமர்த்தியார் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய். Brought to you by ABC Cargo and Courier, number one in GCC.
1: യെസ്, എവിടെയെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള ട്രാഫിക് അല്ലെങ്കിൽ ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. നമ്മൾ നമ്മുടെ ദുബായ് ഏരിയകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഓപ്പണാകൂ. യെസ്, ഡി ഐ എഫ് സിയിലൊക്കെ ലൈറ്റ് ട്രാഫിക്കാണ് കാണിച്ചിരുന്നത്. അതുപോലെ ഇപ്പോൾ അതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പറയണേ. യെസ്, ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് പോയി ഗായ്സ്, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഓക്കെ, യെസ്, നമ്മൾ കാര്യം ചെയ്യാം. ഡി എഫ് സിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഡി 92 അൽഖലീഖ് സ്ട്രീറ്റിലും അൽ ബർഹ ഏരിയയിലും അൽ റഫ അൽ കറാമ ഇവിടൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ട്രാഫിക് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുഹൈസിന സെക്കൻഡിലെ 18 സ്ട്രീറ്റ്, ഉംറമുല്ലെ 13th സ്ട്രീറ്റിലും ഉച്ചസമയത്ത് ഒരു തിരക്ക് കാരണം കുറച്ചൊക്കെ ഡിലേ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സ്പീഡ് 9 km/h ഹെവി ട്രാഫിക് കാണിക്കുന്നത് ബിസിനസ് ബേ ഏരിയയിലാണ് കേട്ടോ. അതുപോലെ ബിസിനസ് ബേ ബമ്പ ടു ബമ്പ ട്രാഫിക്കാണ് കാണിക്കുന്നത്. അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് എക്സ്ട്രാ ടൈം കയ്യിൽ കരുതണം. പിന്നെ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഹെവി ട്രാഫിക് കാണിക്കുന്നത് ബമ്പ ടു ബമ്പ ട്രാഫിക് ഓൺ സെക്കൻഡ് സ്ട്രീറ്റ് ഇൻ അൽ ബദ ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഓൺ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഇൻ ഡൗൺ ടൗൺ ദുബായ്, അവിടെയും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും അത്യാവശ്യം ട്രാഫിക് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
2: CGP പ്രക്ഷോഭം വിജയം. രാജിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ടാസ്ക് ഫോഴ്സിന് ഉത്തരവിട്ട പ്രധാനമന്ത്രി. പുതിയ കാലത്തിന്റെ സമരം പ്രതീക്ഷയോ?
3: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220 Monday to Friday 4 to 5 PM only on Home 92.2 FM.
4: You are listening to Malayalita.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Malayalita! Kerala! Kerala!

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: പെല്ലറ്റ് ഗണ് ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ, വീഴ്ച സംബന്ധിച്ച് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൽ ഗുരുതര പോരായ്മ, വിമർശിച്ച് ഹൈക്കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. KC വേണുഗോപാൽ MP നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ MP ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവാമൊയ്ത്ര MP രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനെ NDA MP മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് RAF മേധാവി വീഴ്ച സമ്മതിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. CJP പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ചികിത്സ തേടി. CRPF അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച RAF ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി പോലീസിന്റെ സോഷ്യൽ മീഡിയ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരം പോസ്റ്റുകൾ കണ്ടെത്തിയത്. CJP സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളൊന്നായി നാളെ പരിഗണിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര വിജയത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ സമൂഹമാധ്യമ കൂട്ടായ്മ. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള പൌരന്റെ അവകാശത്തിന് പോരാടുന്നു എന്നാണ് പാർട്ടിയുടെ സമൂഹമാധ്യമ അക്കൌണ്ടിന്റെ ബയോയിലുള്ളത്. സബ്സിഡിയോ സൌജന്യ ഇന്ധനമോ വേണമെന്നോ എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾ പിൻവലിക്കണമെന്നോ ആവശ്യപ്പെടുന്നില്ലെന്നും ഏത് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോക്താക്കൾക്ക് നൽകണമെന്നും അക്കൌണ്ടിൽ പറയുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ഇന്ത്യയിൽ വീണ്ടും ചർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം പഞ്ചാബിലേക്കും. ആം ആദ്മി പാർട്ടി സർക്കാരിനെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ പഞ്ചാബിൽ രാഷ്ട്രീയ പോരുമുറുകി. നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ തങ്ങളുടെ ഭരണകാലത്ത് മത്സര പരീക്ഷകളിൽ ഒരൊറ്റ ചോദ്യപേപ്പർ ചോർച്ച പോലും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ചെലവ് കൂട്ടരുതെന്ന് വകുപ്പുകളോട് ധനവകുപ്പിന്റെ നിർദ്ദേശം. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ചെലവ് കൂട്ടരുതെന്നും പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയരുതെന്നും നിർദ്ദേശം. അടുത്ത ബജറ്റ് മുന്നൊരുക്കത്തിനുള്ള സർക്കുലറിലാണ് കേരള സർക്കാരിന്റെ ഈ നിർദ്ദേശം. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ 2-ാമത്തെ അധ്യാപികയും പുറത്താക്കി. വടകര MDMA കേസിൽ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയാണ് പുറത്താക്കിയത്. കൂരാച്ചുണ്ട് സ്വദേശിയാണ് കാവ്യ. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മയക്കുമരുന്ന് വാങ്ങുന്നവർ കാവ്യയുടെ അക്കൌണ്ടിലേക്കായിരുന്നു പണം അയച്ചിരുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് ഐജിയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം. സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മുതിർന്ന മൂന്ന് IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി SIT പുനഃസംഘടിപ്പിച്ചത്. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ പാർശ്വവൽക്കരിക്കരുതെന്നും RSS മേധാവി മോഹൻ ഭഗവത്. വിശാലമായ സാമൂഹിക ജീവിതത്തിൽ അവർക്കും കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത്തിന്റെ ഈ പ്രതികരണം. LGBTQ സമൂഹം ലോകമെമ്പാടും ഉള്ളതാണെന്നും അതിനാൽ അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ലെന്നും മോഹൻ ഭഗവത്. പ്രിയദർശിനി ബസിലെ ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ തടയുന്നതും കയ്യേറ്റം ചെയ്യുന്നതും അംഗീകരിക്കാനാകില്ലെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. കടുത്ത നിയമ നടപടി ഉണ്ടാകും. സ്ത്രീകൾക്കുള്ള 0 ടിക്കറ്റ് പുരുഷന്മാർക്ക് നൽകി കണ്ടക്ടർമാർ പണം തട്ടുന്നുണ്ടോ എന്നറിയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിന്റെ ആത്മഹത്യ. അധ്യാപകൻ റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പുതിയ അന്വേഷണ സംഘം ഇന്ന് ചുമതലയേറ്റെടുത്തു. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി US ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെ US ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കുകയായിരുന്നു. ഇറാനിലെ US ആക്രമണം നിർത്തിവെയ്ക്കാൻ കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമം എന്ന റിപ്പോർട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. യുദ്ധം വ്യാപിച്ചാൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടേണ്ടി വരുമെന്നും ഇത് മധ്യപൂർവേഷ്യയിലുള്ള US സൈനികരെയും സഖ്യകക്ഷികളെയും അപകടത്തിലാക്കുമെന്നും വൈസ് പ്രസിഡന്റ് JD Vance ട്രംപിനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ആയുധ ശേഖരത്തിൽ ക്ഷാമം നേരിടുന്നുവെന്ന വാർത്ത ഡൊണാൾഡ് ട്രംപ് തള്ളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു Home FM number 0585829220.
8: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
5: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: സി ജി പി പ്രക്ഷോഭം വിജയം. രാജിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ടാസ്ക് ഫോഴ്സിന് ഉത്തരവിട്ട പ്രധാനമന്ത്രി. പുതിയ കാലത്തിന്റെ സമരം പ്രതീക്ഷയോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220 മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
1: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: CGP പ്രക്ഷോഭം വിജയം. രാജിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. നീറ്റ് പരീക്ഷാക്രമക്കേട്, ടാസ്ക് ഫോഴ്സിന് ഉത്തരവിട്ട പ്രധാനമന്ത്രി. പുതിയ കാലത്തിന്റെ സമരം പ്രതീക്ഷയോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: You are listening to Malayalita with Sheba.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: നീറ്റ് ക്രമക്കേട്, ലോക്സഭയിൽ ഇന്നും ബഹളം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ CJP പാർലമെന്റ് മാർച്ചിന് എതിരായുള്ള പോലീസ് നടപടിയിൽ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. പ്രതിഷേധമുണ്ടെന്ന് കരുതി പോലീസിന് അമിത അധികാരം ഉപയോഗിക്കാൻ ആകില്ലെന്ന് ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ലാത്തിച്ചാർജിനെ അംഗീകരിക്കാൻ കഴിയില്ല. സമാധാനപരവും നിയമാനുസൃതവുമായ പ്രതിഷേധം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. പ്രതിഷേധങ്ങൾക്കും CJPയുടെ രാജ്യവ്യാപക സമരത്തിനുമൊടുവിൽ നീറ്റ് പരീക്ഷാക്രമക്കേട് കേസുകൾ പരിഗണിക്കാനായി സ്ഥാപിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ആദ്യ സിറ്റിംഗ് മാറ്റിവെച്ചു. CBI അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കേണ്ടി വന്നു. നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിച്ചിരിക്കുന്നത്. കേസുകൾ വേഗത്തിൽ തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 13 പ്രതികൾ ഉൾപ്പെട്ട 2 പ്രതികളുടെ ജാമ്യാപേക്ഷയായിരുന്നു ഇന്ന് കോടതി പരിഗണിക്കേണ്ടിയിരുന്നത്. പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കടുത്ത അതൃപ്തിയുമായി CJP. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് CJPയുടെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നാണ് പരാതി. അസം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് കൂടുതലായും പോലീസ് നടപടി തുടരുന്നത്. ബീഹാറിൽ തേജ് പ്രതാപ് യാദവടക്കമുള്ള നേതാക്കൾ ജയിലിലാണ്. സമരക്കാർക്കെതിരെ ഡൽഹിയിലെ പുറത്തോ കേസെടുക്കില്ല എന്ന് നേരത്തെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഇതാണ് ലംഘിക്കപ്പെടുന്നത്. FIR അടിയന്തരമായി പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസവഞ്ചനയെന്ന് CJP വക്താവ് സൌരവ് ദാസ്. കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ പാട്ടയുടെ ചിത്രമുള്ള ഫ്ലക്സിനെ ചൊല്ലിത്തർക്കം. MG യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലക്സാണ് വിവാദത്തിലായത്. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്നാണ് VC നിലപാട്. ഫ്ലക്സ് എത്രയും വേഗം എടുത്തു മാറ്റണമെന്ന് VC. ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷാക്രമക്കേടിൽ ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധം, വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട് PSC യോഗത്തിൽ ചർച്ച ചെയ്യുകയുമുണ്ടായി. കൊല്ലം കൊണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി ആഭ്യന്തരവകുപ്പ്. കൊണ്ടറ സ്വദേശി സിയാദിന്റെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്നാണ് ആരോപണം. ഒരു മാസം മുൻപായിരുന്നു സംഭവം. സിയാദിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. CJP ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി തുടർ നീക്കങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് CJPയുടെ വക്താവ് സൌരവ് ദാസാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നത്. കോഴിക്കോട് മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്ന് പുറത്താക്കി. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയാണ് പുറത്താക്കിയത്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് കാവ്യ. കാവ്യയുടെ സഹപ്രവർത്തകയായ അധ്യാപിക കീർത്തനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. പ്രധാനമന്ത്രിക്കെതിരായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രിക്ക് നേരെ വധ ഭീഷണി മുഴക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെ മോശമായി ആക്ഷേപിക്കുന്നതുമായ സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി വിമർശിച്ചു. ഇറാനിലെ US ആക്രമണം നിർത്തിവയ്ക്കാൻ കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമമെന്ന റിപ്പോർട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. യുദ്ധം വ്യാപിച്ചാൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടേണ്ടി വരുമെന്നും ഇത് മിഡിൽ ഈസ്റ്റിലുള്ള യു എസ് സൈനികരെയും സഖ്യകക്ഷികളെയും അപകടത്തിലാക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ട്രംപിനെ നേരത്തെ അറിയിച്ചതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരം ഫൈനലിൽ. 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശാണ് ഫൈനലിൽ കടന്നത്. അടുത്ത വാർത്ത 5 മണിക്ക്.

0: FM News was brought to you by Danya Group of Companies since 1982.
1: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
1: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു തിങ്കളാഴ്ചയുടെ തുടക്കം എത്തിയിരിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണോ എന്നുള്ള കാര്യത്തിൽ കുറേ സമയം ഒരു സംശയമുള്ളതുപോലെ തോന്നിയിരുന്നു. കാരണം ഒരാഴ്ചയുടെ ഒരു എക്സ്റ്റെൻഷൻ ഉള്ളത് പോലെ അങ്ങ് തോന്നിപ്പോയി. ഒരു വീക്കെൻഡൊന്നും കഴിഞ്ഞിട്ട് വന്ന പോലെ തോന്നില്ല. ഒരു പക്ഷെ സംഭവബഹുലമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ സമരവും പ്രതിഷേധവും അതിൻ്റെ വിജയവും സർക്കാർ അതിനോട് കാണിച്ച സമീപനവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുന്നതും ഇന്ന് ലോക്സഭയിൽ ആ വിഷയം എത്തുന്നതും ഒക്കെ കൂടി ആകുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതുപോലെ തോന്നും. ഒരു വീക്കെൻഡായിട്ട് നമുക്ക് തോന്നില്ല, കാരണം സംഭവ ബഹുലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സമരം, CJP സമരം, ആ സമരത്തെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് കൊണ്ടുപോയത്? ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഇന്ത്യയുടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സമരം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അക്രമത്തിലേക്ക് തിരിയാത്ത നല്ല രീതിയിലുള്ള പാട്ടും ഡാൻസും അതുപോലെ സന്തോഷവും ആഘോഷവും ഒക്കെ ആയിട്ട് കുട്ടികൾ ആ ഒരു സമരം നല്ല രീതിയിൽ കൊണ്ടുപോയതിന് ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ കൈയടിക്കുന്നുണ്ട്. എനിക്കൊന്നും ഒരു വിഭാഗം ഒന്നല്ല, അത് ആ ഒരു കുട്ടികളുടെ ഒരു സമരത്തിനോട് അനുകൂലിക്കുന്നവരായാലും പ്രതികൂലിക്കുന്നവരായാലും അവരെടുത്തിരിക്കുന്ന ആ സ്റ്റാൻഡ് നമ്മൾ ജനസികളെപ്പോഴും കളിയാക്കിയിട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ അരാഷ്ട്രീയവാദികളാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അരാഷ്ട്രീയവാദികളാണോ നമ്മുടെ ജനസികൾ? അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ സമര രീതികളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-9220 ജൻസികളുടെ സമരത്തെക്കുറിച്ച്, CJP സമരത്തെക്കുറിച്ച്, ഒപ്പം ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കൂട്ടം, വിദ്യാർത്ഥി കൂട്ടം മുന്നോട്ട് വച്ച ആ സമര രീതികളെക്കുറിച്ച് സംസാരിച്ചാലോ? പണ്ട് ഗാന്ധിജി അങ്ങനെ ഒരു സമരം നയിക്കുന്ന സമയത്ത് നോൺ വയലൻസിനെ കുറിച്ച് അല്ലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു കവിളടിച്ചു കഴിഞ്ഞാൽ മറ്റ് കവിൾ കൂടി കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു അക്രമാസക്തമാകാത്ത സമാധാനപരമായിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ രീതിയിലേക്ക് തന്നെ നമ്മുടെ ജൻസികളും പുതിയ തലമുറയും വളർന്നു വരുന്നുണ്ട് എന്ന് കേൾക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അപ്പോഴും നീറ്റ് പരീക്ഷാക്രമക്കേടോ മത്സര പരീക്ഷകളിലോ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് നിയമങ്ങളോ പഠന രീതികളോ മാർക്കിടലോ അഴിമതിയോ പോകാൻ പാടില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ ദാ സുപ്രീം കോടതി വരെ ഇടപെടൽ നടത്തിയിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു നാളെ ആ കേസ് ഒന്നിച്ച് പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചിട്ട് നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ രംഗത്തെ വിദഗ്ധരുടെ സേവനം ഉൾപ്പെടുത്തുന്ന കാര്യത്തിലേക്കും സർക്കാർ മാറിയിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളുടെ സമരത്തോട് വലിയ രീതിയിൽ മുഖം തിരിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ. അവരെ അനുകൂലമായി പരിഗണിച്ച് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന രാജിയിലേക്ക് വരെ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഈ ജൻസി സമരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എങ്ങനെയാണ് കാണുന്നത്? വിളിച്ചാലോ, വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട. 800-9220 എന്നതാണ് ടോൾ ഫ്രീ നമ്പർ. 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആ ജൻസികളുടെ സമരത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏത് രീതിയിലാണ് ആ സമരം പ്രതീക്ഷ തരുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തി, ആരാണിത്? ഹലോ, ഹൈ, ആരാണിത്? കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല സുഹൃത്തെ, കേൾക്കാമോ? കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തേ കട്ട് ചെയ്ത് പോയത്? നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്?
1: എന്റെ പേര് ആകാശ് എന്നാണ്.
0: ആകാശ്, സുഖായിരിക്കുന്നോ?
1: സുഖായിരിക്കുന്നു.
0: ആകാശ് എവിടെയാണ് നാട്?
1: ഞാൻ നാട്ടിൽ ഈരാറ്റുപേട്ട, കോട്ടയം.
0: ഈരാറ്റുപേട്ട, കോട്ടയം. മുമ്പ് വിളിച്ചിട്ടുണ്ടോ ആകാശ്?
1: ഇല്ല, വിളിച്ചില്ല.
0: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ആകാശ് ഏത് കാറ്റഗറിയിലാ പെടുന്നത്? ജെൻസി ആണോ, ജെൻ മില്ലീനിയ ആണോ, ഏതാണ്?
1: അയ്യോ, 97ലാണ്. അപ്പോൾ ഏതായിട്ട്?
0: 97ലാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു ജെൻസിയിലേക്ക് പെടുത്താം വേണമെങ്കിൽ. അതെ, ജെൻസിയാണ് താങ്കൾ. ജെൻസിയുടെ തുടക്കകാലമാണ് താങ്കള്. ഓക്കെ, ആകാശ് പറയൂ, ആ ഒരു സമരം നമുക്ക് എത്രത്തോളം പ്രത്യാശ നൽകുന്നു? നമ്മൾ പല രീതിയിലുള്ള രാഷ്ട്രീയക്കാരുടെ സമരം കണ്ടിട്ടുണ്ട്, വിദ്യാർത്ഥി സമരം കണ്ടിട്ടുണ്ട്. ഒരു സമരം വരുമ്പോൾ നമുക്കൊക്കെ പേടിയാണ് പുറത്തിറങ്ങാൻ. പക്ഷേ ഈ സമരം അങ്ങനെ വലിയ രക്തച്ചൊരിച്ചിലില്ലാത്തൊരു സമരമായി. പക്ഷേ നമുക്കറിയാം പെല്ലറ്റ് ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. എങ്കിലും വിദ്യാർത്ഥികൾ പൊതുവെ സമാധാനപരമായിരുന്നില്ലേ? അവരാക്രമിച്ചവരോട് അവർ തെരുവുകൾ വൃത്തിയാക്കുന്ന രീതി, ആ സമരത്തെ സന്തോഷത്തോടെ സ്നേഹിക്കുന്ന ഡാൻസ് ചെയ്യുന്നവരൊക്കെ കണ്ടു. പുതിയൊരു സമരമുഖമല്ലേ ഈ ജൻസികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്?
1: തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ എന്തായാലും അവരുടെ അഭിപ്രായങ്ങള്, എന്താ പറയാ, അവരുടെ നിർദ്ദേശങ്ങൾ അതൊരു ഗവൺമെന്റ് മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് അത് പ്രതീക്ഷയുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം എല്ലാം ഒരു പക്ഷെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പ് രാജ്യം അടക്കമുള്ള കാര്യങ്ങളെ എടുത്ത തീരുമാനം വളരെ അതും വളരെ നല്ലതാണ്.
0: അതുപോലെ അവരുടെ അവർക്കെതിരെ എടുത്ത കേസുകളൊക്കെ ഒഴിവാക്കണം എന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ കേസുകൾ ഇപ്പൊ എടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാളെയാണ് ഈ ഉറപ്പ് നൽകുന്നത്. അപ്പൊ എന്തായാലും അത് സമരം ചെയ്ത കുട്ടികൾക്കെതിരെ ഒരു കേസ് എടുക്കാതിരിക്കട്ടെ അല്ലേ? അതേപോലെ തന്നെ ആ സമരത്തെ അലങ്കോലമാക്കാനോ ഇതിനിടയിൽ നുഴഞ്ഞു കയറിയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ട് നടപടിയും എടുത്തോട്ടെ.
1: ഈ സമരത്തിൽ വന്നൊരു കുഴപ്പമാണ്, കാരണം വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സമരമായിട്ട് തുടങ്ങിയിട്ട് ആ സമരത്തിന്റെ ഉള്ളിലോട്ട് ഒരുപാട് അനാവശ്യ ശക്തികൾ വന്നോന്നൊരു ചെറിയൊരു സംശയമുണ്ട്.
0: ആകാശന് അങ്ങനെ ഒരു സംശയമുണ്ട് അല്ലേ? എന്തായാലും കുട്ടികളെ അത് വേണ്ട രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ആ സമരത്തിന്? ഇനി എന്തായാലും വരുന്ന നാളുകളിൽ നമുക്കൊരു പ്രതീക്ഷയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാൻ നമ്മൾ വേണമെന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവർക്ക് വേണ്ടി പറയാൻ അവര് തന്നെയുണ്ട്. വരുന്ന തലമുറ
1: യുവാക്കളുടെ ശബ്ദം കേൾക്കണം, അതാണ് നല്ലൊരു ഭരണകൂടം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം ഭാവി
0: തലമുറയല്ലേ,
1: ഭാവി എന്ന് പറയുന്നത് യുവാക്കളാണ്.
0: അതെ, ആ രീതിയിൽ നമ്മൾ കൈയടിക്കുക തന്നെ വേണം വിദ്യാർത്ഥികളുടെ സമരത്തിന്. അതോടൊപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങളോടോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധികളോടോ ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ അത് അധിക്ഷേപമാകരുത്. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും ഒക്കെ ചേർത്തിട്ട് പറയുന്ന സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പാടില്ല.
1: രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ അത് നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് രാഷ്ട്രീയം നല്ലത്. അന്ധമായ രാഷ്ട്രീയത്തെക്കാളും വ്യക്തമായ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോ ഉള്ള ജെൻസികൾക്ക് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. ഞാനും മേ ബി ജെൻസി ആയിരിക്കാം.
0: അന്ധമായ രാഷ്ട്രീയ
1: രാഷ്ട്രീയമില്ല, പക്ഷെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമാണ്.
0: അതാണ് വ്യക്തമായ രാഷ്ട്രീയം, അന്ധമായിട്ടുള്ള രാഷ്ട്രീയം രണ്ടും രണ്ടാണല്ലേ.
1: തീർച്ചയായിട്ടും എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രബോധമാണ്.
0: അതെ, തീർച്ചയായിട്ടും. അത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുന്ന നമ്മൾ നിയമത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ള അധിക്ഷേപങ്ങൾ പരമാവധി ഒഴിവാക്കുക. പരമാവധിയല്ല, അങ്ങനെ പാടില്ല, പാടില്ല, തീർച്ചയായിട്ടും പരമാവധി എന്നല്ല, പാടില്ല എന്ന രീതിയിലേക്ക് നമുക്ക് വിമർശിക്കാം. നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കാം. താങ്ക് യു സോ മച്ച് ആകാശ് വിളിച്ചതിൽ കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. ആദ്യത്തെ കോളായിരുന്നു, ആദ്യമായിട്ട് വിളിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നീട്ടിപ്പോയിട്ടോ. ആകാശ് എന്തൊരു വ്യക്തമായിട്ടാണ്, ഒരു ജെൻസി തന്നെ ഇന്നത്തെ ദിവസത്തിൽ ആദ്യത്തെ കോളായിട്ട് നമുക്ക് കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. 1997 മുതൽ 2012 വരെ ജനിച്ചവരാണ് കേട്ടോ ഈ ജെൻസി എന്ന് പറയുന്നത്. അപ്പോൾ 97-കാരെ, നിങ്ങൾ ജെൻസിയുടെ പടിവാതിൽക്കലുള്ള ആൾക്കാരാണ്. വിളിച്ചോളൂ. 800-9220 ആരാണിത്?
2: ഹലോ, നമസ്കാരം മിനി പത്മ.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ഷാജിയാണോ?
2: ഗുഡ് ഈവനിങ്. ഷാജിയാണ്.
0: സുഖമായിരിക്കുന്നല്ലോ അല്ലേ?
2: സുഖമായിട്ടിരിക്കുന്നു.
0: പറയൂ, അങ്ങനെ ജെൻസികളുടെ ഒരു വലിയ സമരം നമ്മൾ കണ്ടിരിക്കുന്നു.
2: അതെ, നമുക്കിപ്പോ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടായി കേട്ടോ.
0: സന്തോഷം, ഒരു സമാധാനം ഒക്കെ നമ്മുടെ മുഖത്ത്.
2: അതാരാണ്? അതാരാണ്? ഭാവി തലമുറയാണ്. ഭാവി തലം ഭരണക്കാരൊന്നുമല്ല, ഭരണക്കാരടുത്ത് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. പിന്നെ ഒരു കാര്യം തുടക്കത്തിലേ പറയട്ടെ മിനി പത്മ, ഒരു കാരണവശാലും ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഞാനൊരു ബി ജെ പി അനുഭാവികമല്ല, ആ പാർട്ടിയോട് എനിക്കൊരു കാര്യമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ നടത്തുന്നതിനോട് ശക്തമായി ഞാൻ അപലപിക്കുകയാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ അതിനെ അപലപിക്കണം, നമ്മൾ അതിനെ എതിർക്കണം.
2: അത് അതിന് എന്തിന്റെ പേരിലായാലും അതിനെ അപലപിക്കുക തന്നെ ചെയ്യുന്നുണ്ട്.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്.
2: പിന്നെ രാജ്യത്ത് ഈ ഒരു സമരം നമ്മളെയൊക്കെ ഉണർത്തുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഭരണാധികാരികൾ പറഞ്ഞാൽ കേട്ടില്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറെ ചെറുപ്പക്കാര് സന്നദ്ധമായി നിൽക്കുന്നു എന്നുള്ള ഒരു സൂചനയല്ല, ഓൾറെഡി അത് നടപ്പിലായി കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ അതിന് ആരും ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിട്ടോ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഭരിക്കുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഭരിക്കേണ്ടത്. ഇതിന് വേറൊരു സത്യാവസ്ഥ വരുന്നുണ്ട്. എങ്ങനെയെന്നറിയാം, ഈ ഈ സമരം നീണ്ടുപോയിരുന്നുണ്ടെങ്കിൽ ഈ ജെൻസികള് ഈ പല രാഷ്ട്രീയക്കാരുടെ മക്കളുടെ സ്വത്തുവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവര്, അറിയാമോ? അത് അതുവരെ എത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇതിൽ മതമില്ല, ജാതി ഇതിനൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് കെട്ടാൻ ഒരുപാട് നോക്കി. അതാരെന്നറിയാം, ഈ കൊണ്ട് കെട്ടാൻ നോക്കി ആരെന്നറിയാം മിനി പത്മ? കുറെ വയസ്സന്മാരാണ്, അറിയല്ലേ, കുറെ പ്രായം ചെന്നവരാണ് ഇതേ വർഗീയപരമായിട്ടും വിദ്വേഷപരമായിട്ടും കണ്ടത്. പക്ഷേ രാജ്യത്ത് ലോകം ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഈ സമരം എന്ന് പറയുന്നത്.
0: അതെ, നമ്മൾ അക്രമാസക്തമായിട്ടുള്ള സമരം മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരൊറ്റ കല്ലെറിയാതെ അവർക്ക് നേരെ വന്ന പെല്ലറ്റ് ഗണ്ണുകളെ പോലും അവർ അവഗണിച്ചുകൊണ്ട് റോസാ പുഷ്പങ്ങൾ പോലീസുകാർക്ക് തിരിച്ചു കൊടുക്കുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ കാണും.
2: അത് മാത്രമല്ല, ദേശീയഗാനം പാടി അവരെ മുൾമുനയിൽ നിർത്തുകയാണ്.
0: അയ്യോ, അത് എന്തൊരു കാഴ്ചയായിരുന്നല്ലേ
2: ജനങ്ങൾ. അതാണ് അഭിമാനം എന്ന് പറയുന്നത്, ദേശീയഗാനം പാടി ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സമര രീതി എന്നും നിങ്ങൾ ജനങ്ങളെ കേട്ടേ പറ്റൂ എന്നും പറഞ്ഞ ഒരു യുവജനതയിലേക്കാണ് രാജ്യം പോകുന്നത്. അതിനെ നിങ്ങൾ മുഖം തിരിച്ച് നിന്നു കഴിഞ്ഞാല് ഇനി ആർക്കും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇവർ കുറച്ചുകൂടി പോയിരുന്നുണ്ടെങ്കിൽ പല കേന്ദ്രമന്ത്രിമാരുടെയും പിന്നെ ആൾക്കാരുടെ മക്കളുടെയും അവരുടെ ഒക്കെ സ്വത്ത് വിവരം തന്നെ ഇവർ പുറത്തു കൊണ്ടുവന്നതായിരുന്നു. അതൊക്കെ ഏകദേശം എത്താറായപ്പോഴാണ് ഇവർ നേരെ യുടേൺ അടിച്ചത്.
0: തീർച്ചയായിട്ടും, എന്തായാലും കേന്ദ്രമന്ത്രിമാരുടെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ മക്കളടക്കം ആ ആശയങ്ങളുടെ അടക്കമുള്ളവർ ഈ സമര മുഖത്തേക്ക് വരുന്നു എന്ന് പറയുന്നതും
2: അല്ലല്ല, ഉത്തരേന്ത്യയിൽ പല ബി ജെ പി പിന്നെ രാഷ്ട്രീയക്കാരുടെ മക്കൾ പോലും ഈ സമരത്തിന് അനുകൂലമായിട്ട് പ്രകടിപ്പ് ഇത് വന്നു.
0: അതെ, എന്തിനാ നമ്മുടെ കേരളത്തിൽ ബി ജെ പി, നമ്മുടെ കേരളത്തിൽ ബി ജെ പി ചായവുള്ളവരുടെ മക്കൾ പോലും അതിൽ പ്രതിഷേധവും അല്ലെങ്കിൽ രണ്ടുപേരും
2: എല്ലാവർക്കും ഐക്യദാർഢ്യം ഉണ്ട്. മിനി പിന്നെ പലരും എന്താണ് വന്നു പുറമേ പറയാത്തെന്ന് അറിയാമല്ലോ, ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നിസാരമല്ല, അങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അതിലൊക്കെ അടി ഉറച്ച് നിന്നു ഒരുപാട് പേര് രംഗത്ത് വന്ന് എന്തായാലും വളരെ സന്തോഷമുണ്ട്. രാജ്യം നല്ല രീതിയിൽ നമുക്ക് എല്ലാം ഒറ്റക്കെട്ടായി പോകാം. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പിന്നെ ഭരിക്കണമെന്ന് മാത്രമേ അത് ആരായാലും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മിനി പത്മ, താങ്ക് യു.
0: യെസ്, താങ്ക് യു സോ മച്ച്. ഷാജിയാണ് പറഞ്ഞത്, അദ്ദേഹം ഈ അനുഭാവിയോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ അനുഭവമുള്ള വ്യക്തിയല്ല, പക്ഷേ ആ സമരത്തോട് അതുപോലെ ആശയങ്ങളോട് അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും ഗവർണറായാലും രാഷ്ട്രപതിയായാലും ഉപരാഷ്ട്രപതിയായാലും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ എപ്പോഴും സംശുദ്ധമായിരിക്കണം, മാന്യതയുള്ളതായിരിക്കണം, ഒരിക്കലും വേറൊരു രീതിയിലേക്ക് പോകരുത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? എവിടേക്കായി പോണത്? ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സന്തോഷത്തോടെ പറഞ്ഞത്. താങ്കൾ എവിടെ പോയി പറ്റുമെന്ന് ഒന്ന് വിളിക്കൂ കേട്ടോ. നമസ്കാരം. നമസ്കാരം ശ്രീ ജോസഫ്. താങ്കൾക്ക് എന്തായാലും ഒരു വേറിട്ടൊരു അഭിപ്രായം ഇതിൽ പറയാനുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. ഈ സമരത്തെ എങ്ങനെ കാണുന്നു?
3: 90% ജൻസിയുടെ പ്രക്ഷോഭം, അത് ഒരു മര്യാദയ്ക്കുള്ളിൽ നിന്നിട്ട് തന്നെയാണ് കുറെ സർക്കാസം ഉണ്ടായിരുന്നു എന്ന് പൊതുജനങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ 10% മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല പിക്ചറുകളായിട്ടും പല കാരിക്കേച്ചറായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനോട് തീരെ യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതിപ്പോ നരേന്ദ്രമോദിയോട് ചെയ്തു എന്നല്ല,
0: പ്രധാനമന്ത്രി
3: ആരോടായാലും അങ്ങനെയാണ്. പക്ഷെ ഇതിൽ കൂട്ടി വായിക്കുന്ന ഒരു കേസുണ്ട്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട്, അതായത് രാഷ്ട്രീയത്തിന് പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ ബി ജെ പി നേതാക്കൾക്ക് വ്യക്തിപരമായിട്ട് വിഷമം തോന്നുമ്പോൾ അതേസമയത്ത് അവർ ആലോചിക്കണം, ഇപ്പത്തെ LOP-നെ അവര് പപ്പു എന്നും വേറെ പല പേരും പറഞ്ഞിട്ട് പല നാളുകൾ സമൂഹ മാധ്യമത്തിലും പത്രത്തിലൊക്കെ വിമർശിച്ചിട്ടുണ്ട്.
0: ശരിക്കും
3: അന്നൊന്നും തോന്നാത്ത ഒരു വേദന ഇപ്പൊ തോന്നിയതില് വളരെ സന്തോഷമുണ്ട്.
0: ശരിക്കും അതാണ് എന്റെ
3: അഭിപ്രായം. അപ്പൊ ഞാൻ എന്റെ പൊതു അഭിപ്രായം പറയാന്നുണ്ടെങ്കിൽ, നമ്മളുടെ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് മര്യാദ വിട്ടിട്ട് നിങ്ങൾ അവഹേളിക്കാൻ പാടില്ല. എന്നാൽ ക്രിറ്റിസിസം വേണം, വിമർശനം വേണം. ഈ വിമർശനവും അവഹേളനം തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇന്നിപ്പോ പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു, നമ്മുടെ നിതിൻ ഗഡ്കരി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മരണനഷ്ടത്തിനെതിരെ, നമ്മുടെ എത്തനോൾ 20
0: ബന്ധപ്പെട്ടിട്ട്.
3: അപ്പൊ അതിൽ എനിക്ക് കുറച്ചു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മൾ അറിയേണ്ടത് ഇതിന്റെ കൂട്ടത്തില് വായിക്കാനുള്ള കേസുകള്, ഇപ്പൊ നിതിൻ ഗഡ്കരി പറഞ്ഞൊരു കാര്യം, എന്റെ മകന് എത്തനോൾ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനി ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ എങ്ങനെയാണ് ഭാഗഭാഗമാവുന്നത്? കാരണം പെട്രോളിയം മിനിസ്ട്രിയുടെ ഒരു പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എത്തനോൾ 20 കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എന്നെ എങ്ങനെ നിങ്ങൾ കരുക്കളാക്കണമെന്നാണ് പുള്ളി എന്താ പറയാ ഇന്നസെന്റ് ആയിട്ടൊരു ചോദ്യം സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്.
0: കൂട്ടത്തിൽ
3: എനിക്ക് അല്ല, അത് ഞാൻ പറയട്ടെ, അതിന്റെ കൂട്ടത്തിൽ എനിക്ക് രണ്ടുകാര്യം പറയാനുണ്ട്.
0: ആയിക്കോട്ടെ.
3: 1027 ഏക്കർ സ്ഥലം 1 രൂപ കറവില നിശ്ചയിച്ചിട്ട് അദാനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് പോളിസിയാണ്. അദാനി പറയണത് നിങ്ങളുടെ പോളിസിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എനിക്ക് ഈ ഭൂമി തന്നു 1 രൂപയ്ക്ക്, അതിൽ എനിക്കെന്താ പ്രശ്നം? അല്ല, ഞാൻ എങ്ങനെ അതിൽ കരുവാവണേ? അപ്പൊ ഞാൻ അതുകൂടെ രണ്ടാമത്തെ കേസ്, നമുക്കറിയാം ജിയോ വന്നത് 2014 3000-4000 ഇടയിൽ ബി എസ് എൻ എല്ലിന്റെ ടവർ ലീസിന് കൊടുത്തിട്ടുണ്ട് ജിയോയ്ക്ക്. നമ്മൾ അറിയേണ്ടത് ബി എസ് എൻ എൽ എന്ന് പറയുന്നത് പൊതുകാര്യ മേഖലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് 5G 4G കൊടുക്കാണ്ട് അത് ജിയോയ്ക്ക് അനുവദിച്ചു കൊടുത്തതില് അംബാനി എന്ത് പഴച്ചു? ആർക്കാണ് അതിന് കുറ്റം? അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇതില് ഒരു വലിയൊരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ നിർദ്ദേശത്തിന് അനുസരിച്ചിട്ടോ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇതിന് പ്രസക്തമായൊരു കാര്യമാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. നമുക്കറിയാം കറുത്ത പൈസ കൊടുത്തിട്ടുണ്ട് വീണയ്ക്ക്, അത് സർവീസ് ഇല്ലാത്ത പൈസയാണെന്ന് പറഞ്ഞിട്ടാണ് കേസ് വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എല്ലാവരും കുറ്റം പറഞ്ഞേ? പുള്ളി അതിന്റെ ഭാഗമാണോ? അല്ല. പക്ഷെ നമുക്കറിയാം അവിടെ ഒരു നീതികേട് നടന്നിട്ടുണ്ട്.
0: വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പണം കൊടുക്കോ? മുഖ്യമന്ത്രിയുടെ മകളായത് ആ കമ്പനി പണം പോയത്,
3: അതാണ് അതേ ചോദ്യം. ജിയോ കല്ലാണ്ട് നിങ്ങൾ വേറെ ആർക്കെങ്കിലും നിങ്ങൾ ഈ ബി എസ് എൻ എല്ലിന്റെ ടവർ ലീസിന് കൊടുക്കോ?
0: അതാണ് സിമ്പിൾ.
3: ഈ ബീഹാറിലുള്ള ഏതെങ്കിലും കർഷകർക്ക് 1 രൂപ നിരക്കിൽ നിങ്ങൾ ഈ കർഷക ഭൂമി അനുവദിച്ചു കൊടുക്കോ?
0: ശരിക്കും.
3: അപ്പൊ ആ ഇതാണ് ഈ ചോദ്യം പ്രസക്തമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് വിമർശനങ്ങളും അവഹേളനങ്ങളും രണ്ടും രണ്ടാണ്. അത് നമ്മൾ വിമർശിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം. സർക്കാസം നല്ലതാണ്, അതൊരു വിമർശനത്തിന്റെ വേറൊരു മെത്തേഡാണ്. കാരണം രസകരമായ ഈ തരത്തിൽ അത് അവതരിപ്പിക്കും, ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ പിന്നിലെ ചോദ്യം മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് അതൊരു തമാശയായിട്ട് എടുക്കാൻ പറ്റും.
0: പക്ഷെ ഈ വിമർശനം അല്ലെങ്കിൽ ഈ അവഹേളനം എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നിരിക്കുന്നത് ഒരിക്കലും ജെൻസിയുടെ ഭാഗത്തു നിന്നല്ല, ആ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിന് ഐക്യദാർഢ്യമായിട്ട് ഒരുപക്ഷെ ഒരു മില്ലിയനൽ ആൾക്കാരുടെ ഭാഗത്തു
3: നിന്നാണ് പറഞ്ഞത്. നമ്മൾ പറയുന്നത് ഒരു കൂട്ടം, അതായത് നമ്മളുടെ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലാണ്ട് എല്ലാവരും കൂടെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി കൂടിച്ചേർന്ന ഒരു സമരമാണ് ജെൻസിയുടെ സമരം.
0: അതെ,
3: അവരാരും മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരല്ല. അപ്പൊ ഈ സമരത്തിൽ ഉത്സവത്തിന്റെ ഒരു പ്രതീതി വന്നപ്പോ പലരും ട്രെയിനിലും എയർ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ എത്തിച്ചേർന്ന ആൾക്കാരുണ്ട്. ഇതിലൊക്കെ പല സ്വഭാവമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവര് കാണിച്ചതിന്റെ മൊത്തം ഉത്തരവാദിത്തം ജെൻസി കാണുന്ന പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ കാണിച്ച ആൾക്കാർ എന്തായാലും ചെയ്തത് നല്ല കാര്യമല്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അത്ര അവഹേളിച്ച് പോസ്റ്റർ വെച്ച് കാണിച്ച കണ്ടപ്പോ കുറച്ചൊരു വിഷമം
0: തോന്നിയിട്ടുണ്ട്. നമ്മുടെ തല താഴ്ന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ്.
3: പക്ഷെ അത് കുറച്ച് എന്ന് പറയാനെന്താ കാരണം വെച്ചാൽ ഇതേ വ്യക്തി പല തവണ പല ആൾക്കാരെയും അവഹേളിച്ചിട്ടുണ്ട്. ക്രിറ്റിസിസം അല്ല ചെയ്തിട്ടുള്ളത്, അത് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നിട്ടും ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ നേതാവായിട്ട് നിന്നിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്ത സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നിങ്ങൾ ഇനി ചിന്തിക്കണം, അടുത്ത തവണ ഒരാളെ നമ്മൾ അവഹേളിക്കുന്ന സമയത്ത് എനിക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, അവഹേളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ആരും തന്നിട്ടില്ല എന്നുള്ളത്.
0: യെസ്, വളരെ കൃത്യമായിട്ട് ശ്രീ ജോസഫ് പറഞ്ഞു എന്താണ് അവഹേളനം, എന്താണ് ക്രിറ്റിസിസം എന്ന്. താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് കൃത്യമായിട്ട് അല്ലേ. അവഹേളനത്തിന്റെയും ക്രിറ്റിസിസത്തിന്റെയും വേർതിരിവ്, ഒരു നേർത്ത ഒരു വരമ്പ് മാത്രമേ ഉള്ളൂ, അത് അറിയാത്തവരാണ് നമ്മളിൽ പലരും. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, ആരാണിത്? എന്താണ് ഋഷാദ്, സുഖാണോ അജ്മാനില്? എന്തൊക്കെയാണ് വിശേഷങ്ങള്? ജോലിയൊക്കെ നന്നായി പോകുന്നോ?
4: നന്നായി
0: പോകുന്നില്ലേ. ഋഷാദ് എവിടെയാ, നാട്ടിലെവിടെയാണ്?
4: കോഴിക്കോട്.
0: നമ്മുടെ നാട്ടിലെ സമരങ്ങളൊക്കെ കണ്ടില്ല, ദുബായിന്ന് നോക്കി 23 മലയാളികൾ ആ സമരപന്തലിലേക്ക് പോയിരുന്നു. ഡൽഹിയിൽ കാല് കുത്തിയപ്പോ തന്നെ വിജയിച്ചു. അതാണ് നമ്മള് പ്രവാസി മലയാളികളുടെ ഒരു ശക്തി എന്ന് പറയണത് അല്ലേ.
4: അല്ല, കൊറേ ആൾക്കാര് പിന്നെ അതിന്റെ ഇടയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പോയവരുണ്ട്.
0: അതൊക്കെ അതിന്റെ ഭാഗത്ത് നടക്കും, അതിനൊന്നും നമ്മൾ ആ രീതി കണ്ടാ മതി. എല്ലാം കണ്ടന്റ് ഉണ്ടാക്കുന്നില്ലല്ലോ. അതെ, എന്റെ എന്റെ വാട്സ് ഇൻ മൈ ബാഗ് നമ്മൾ പിന്നെ ഒരുങ്ങുന്നത് ഇതൊക്കെ ആക്കിയിട്ട് ആ സമരത്തിനെ ലൈറ്റാക്കി കാണിച്ച ആൾക്കാരുണ്ട്. അതും ഇതിന്റെ ഒരു ഒരു എന്താ പറയാ, ഓരോ ഉൽപ്പന്നത്തിനും ഓരോ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനെ കണ്ടാ മതി. എങ്കിലും ലോകത്തിന്റെ മുന്നിൽ അതെ പോസിറ്റീവ് ആകുമ്പോ ലോകത്തിൽ. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ പലരെയും ഇപ്പൊ നമ്മുടെ ബിൽഡിങ്ങിൽ കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ നടന്ന ജെൻസികളുടെ സമരം നോക്കിയ എന്താണ്, ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ നേടിയെടുത്തല്ലോ എന്ന് കേൾക്കുമ്പോ നമുക്ക് നമ്മുടെ യൂത്തിനോട് ഒരു അഭിമാനം തോന്നില്ലേ?
4: അല്ല, തീർച്ചയായും. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എന്താണെന്നറിയോ, നമ്മള് പിന്നെ ശ്രീലങ്കയിലത്ത് കണ്ടു, ബംഗ്ലാദേശ് കണ്ടു,
0: നേപ്പാളിൽ കണ്ടു,
4: ബംഗ്ലാദേശിലൊക്കെ ഷെയ്ഖ് ഹസീനയുടെ ചെയർ വരെ എടുത്തു പോയ സംഭവമൊക്കെ ഉണ്ടായി.
0: ശരിക്കും
4: ആ അതൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് പക്ക ഒരു സമര രീതിയിൽ തന്നെ.
0: അതെ,
4: പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ കൂടി അത് സ്വാഭാവികമാണ്. പോലീസുകാരെ മാത്ര
0: കോടതി കയറിയിട്ടുണ്ട്. എന്ത് സുരക്ഷയുടെ ഭാഗമാണെങ്കിലും പെല്ലറ്റ് ഗൺ ഒന്നും കുട്ടികളുടെ മേലെ ഉപയോഗിക്കുന്നതിനോടൊന്നും നമുക്ക് അവർ തന്നെ യോജിക്കുന്നില്ല. അതൊക്കെ
4: സംഭവം ഒക്കെ ശരിയാണ്, എന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു
0: അപമാനത്തിലേക്ക്
4: പോകുമായിരുന്നു. ഈ ബംഗ്ലാദേശ് ശ്രീലങ്ക പോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം തന്നെ ആകെ മാറി പോകുമായിരുന്നു.
0: നമ്മുടെ നാട്ടിൽ അത് എളുപ്പവും നടക്കില്ല. നമ്മുടെ സ്ട്രോങ് ഒരു ജനാധിപത്യ കൺട്രി അല്ലേ, ഏറ്റവും വലിയ കൺട്രിയാണ്, നമുക്ക് നല്ല പോലീസ് സംവിധാനം. ശരിക്കും അവരുടെ ഭാഗത്തു നിന്ന് അതൊരു വയലൻസിലേക്ക് പോയില്ല എന്നതിനാണ് ഏജൻസികൾക്ക് നമ്മൾ അഭിവാദ്യം കൊടുക്കേണ്ടത്.
4: സത്യം, അതിലേറ്റവും പിന്നെ ഒരുപാട് ബ്ലോഗേഴ്സിന്റെ ഒക്കെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള റീൽസ് ഒക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു എന്നുള്ളതാണ്.
0: അതെ, അടിക്കാൻ വരുമ്പോ പിന്നെ ദേശീയ ഗാനം ചെല്ലുമ്പോ എങ്ങനെ അടിക്കും അല്ലേ, ആ രീതിയിലൊക്കെ കുട്ടികൾ മാറുന്നു.
4: അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് ഒരു രോമാഞ്ചം വരും.
0: ശരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഇങ്ങനെയൊക്കെ സമരം ചെയ്യാമല്ലേ എന്ന് നമുക്ക് ഞെട്ടിപ്പോയി. കാരണം ഈ ജെൻസികളെ കുറിച്ച് നമ്മൾ എന്താണ് എല്ലാം ഇപ്പോഴും പറഞ്ഞിരുന്നത്, എന്നും മൊബൈലിൽ കളിക്കുമ്പോൾ ഒരു അരാഷ്ട്രീയവാദികള്, ഒന്നിനോടൊരു താല്പര്യമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് പോകുന്ന ഒരു ജനവിഭാഗമായിട്ടാണ് ഈ ജെൻസികളെ കണ്ടിരുന്നത്.
4: അയ്യോ, ഒരു 20 ദിവസം കൊണ്ട് ജെൻസി എന്നുള്ള ഒരു നിലപാട് തന്നെ മാറ്റിമറിച്ചു.
0: തീർച്ചയായിട്ടും ജെൻസികളുടെ ഒരുപാട് അച്ഛനമ്മമാരൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടാവും, ജെൻസി ആയിട്ടുള്ള ഒരാളിലാണ് നമ്മൾ ഈ കോൾ ഈ ചർച്ച തന്നെ തുടങ്ങിയത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്.
4: തീർച്ചയായും ഇത് ഒരുപാട് ആൾക്കാർക്ക് ഒരു പിന്നെ പ്രചോദനമായിരിക്കും.
0: കറക്റ്റ്,
4: നമ്മള് നീതികേട് കണ്ടിരിക്കേണ്ടവരല്ല എന്നുള്ള ഒരു മാനം വരുത്തിയിട്ടുണ്ട് സമരത്തിന്.
0: അതെ, അതോടൊപ്പം തന്നെ നമ്മള് നമ്മുടെ ഒരു രാഷ്ട്രപതി ആയാലും പ്രധാനമന്ത്രി ആയാലും നമ്മള് മോശം പരാമർശത്തിലേക്ക് പോവാണ്ടിരിക്കുക അല്ലെ, മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ നമ്മൾ വിമർശനമാവാം.
4: അയ്യോ ഫൈനലി എന്തായാലും എന്ത് തന്നെയായാലും നമുക്കൊരു ജനാധിപത്യ രീതി ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. വേറെ രാജ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിനെ ഒരിക്കലും നമ്മൾ അപമാനിക്കാൻ പാടില്ല. നമ്മളെ പ്രധാനമന്ത്രിയാണ്.
0: തീർച്ചയായിട്ടും എന്ത് നന്നായിട്ട് പറഞ്ഞു റിഷാദെ, ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആത്മാവിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ചിലരോട് അവർ വരുമ്പോൾ ഓണയർ വരുമ്പോൾ ഒരുപാട് സന്തോഷം. ആരാണിത്? നൌഫൽ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? അതെ, നൌഫൽ എവിടെയാണ്? നല്ലതുപോലെ പോകുന്നു. നാട്ടിലെവിടെയാണ്?
5: ഞാൻ ദുബായില് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ 1994 ആണ്, പക്ഷെ ജനിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1997
0: ആണ്. താങ്കൾ അതിന്റെ ഒരു വക്കത്തേക്ക് എത്തി വന്നിട്ടുണ്ട്. ഒരു സെമി, ഒരു ചെറിയ ഒരു അംശം താങ്കൾക്ക് ജെൻസിയുടെ സ്വഭാവങ്ങൾ കണ്ടേക്കാം.
5: കാരണം ഒന്ന് രണ്ട് കേസ് ഇട്ട് പറയാനുണ്ട്. ഇവിടെ രണ്ടുമൂന്ന് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതില് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്നാ തീരെ വിയോജിക്കുന്നത് കൊണ്ട്
0: പറഞ്ഞോളൂ.
5: കാരണം ഈ നമ്മൾ ഇത്രയും നാള് ഈ കേന്ദ്ര സർക്കാർ 12 വർഷമായി ഇപ്പം ഭരണത്തിൽ കയറിയിട്ട് അല്ലേ.
0: ഇപ്പൊ
5: ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടു, അതിനെല്ലാം നൈസായിട്ട് സൈഡ് ചെയ്ത്
0: ഏറ്റവും വലിയ കർഷക സമരം നമ്മൾ കണ്ടു, ഗുസ്തിക്കാരുടെ സമരം കണ്ടു, നമ്മുടെ ഗുസ്തി താരങ്ങളുടെ.
5: അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഒരു ഒരു 10% എങ്കിലും നമ്മൾ വിജയിച്ചത് കർഷക സമരമാണ്. എന്നാ അതിനെ ബി ജെ പിയുടെ ഏറ്റവും നല്ല അഭിമാനായ വ്യക്തി അതിനെ നൈസായിട്ട് ഒതുക്കുകയും ചെയ്തു. പക്ഷേ ഞാനവിടെ പറയാൻ വന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും കുട്ടികൾ എന്ന് വെച്ചാൽ സമാധാനത്തിലാണ് സമരം ചെയ്തത്, സമാധാനത്തിന് സമരം ചെയ്തു, അത് വിജയിച്ചു. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കും അത്രയും പവർ ഇല്ലെങ്കിലും എന്നാൽ ആ ഒരു
0: ആദരണീയനായിട്ടുള്ള വ്യക്തി തന്നെയാണ്,
5: വ്യക്തിയാണ്. അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കി എന്ന് പറയാൻ
0: എത്ര തവണ
5: വിളിച്ചു. നമ്മള് പറയണേ ഇപ്പം പ്രധാനമന്ത്രിയെ ഈ 12 വർഷത്തിനിടയിൽ ജെൻസി പുള്ളര് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞു. അതിന് എല്ലാവരും കയറി കൊള്ളാം. എന്താ കാരണം? പിന്നെ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പദയാത്രയെ നടത്തി എന്തൊക്കെ ചെയ്തെന്നറിയോ? എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചു, ഫാമിലി അധിക്ഷേപിച്ചു, പിന്നെ കുടുംബത്തെ അധിക്ഷേപിച്ചു. നമ്മുടെ അദ്ദേഹം നമ്മളെ ഇന്ത്യയെ ഇന്നത്തെ നിലയിൽ എത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരായ ഗാന്ധി കുടുംബത്തിന്റെ വ്യക്തിയാണ് അല്ലേ.
0: താങ്കൾ ഇതെല്ലാം പറയുമ്പോഴും താങ്കളോട് യോജിക്കുമ്പോഴും എന്റെ ഒരു മറുപടി എന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം വലിയ തെറ്റാണ് എന്ന് വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുകൊണ്ട് പറയാം എന്നൊരു ക്ലോസ് നമ്മൾ വെക്കരുത്. ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ പറയരുത്,
5: പറയാൻ പാടില്ല. പക്ഷേ ഇതിന്ന് പ്രധാനമന്ത്രിയും അവരുടെ ടീമും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പണ്ട് ചെയ്തതിന് ദൈവം തന്നതാണ്.
0: അവഹേളിക്കാൻ പാടില്ല എന്നൊരു പാഠം അല്ലേ.
5: അവഹേളിക്കാൻ പാടില്ല. കാരണം റെസ്പെക്ട് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ കൊടുത്താലേ എനിക്ക് കിട്ടത്തുള്ളൂ. അതിനെന്താണ് സംഭവിച്ചത്? പുള്ളരുടെ ഭാഗത്തു നിന്ന്, നമ്മളെ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഭാഗത്തു നിന്ന് തക്കതായത് ഇത് കിട്ടി. പക്ഷെ അത് ചെയ്തേല് എന്ന് പറയുന്നത് ഞാനിപ്പോ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യക്കവും ഒന്നും അവിടെ ഈ ജെൻസി പുള്ളരുടെ ഇടയിൽ ഒരിക്കലും മതമില്ല അല്ലേ.
0: മതമില്ല, അവർക്ക് ജാതിയില്ല, നിറമില്ല, അവർക്ക് ജെൻഡർ ഡിഫറൻസ് ഇല്ല, അവരെല്ലാം ഒന്നാണ്, ഒരേ ഒന്ന് മനുഷ്യത്വം, സ്നേഹം മാത്രമാണ് അവിടെ.
5: അതെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബി ജെ പി അധികാരത്തിൽ കയറ്റാൻ കാരണം ഈ ജെൻസി ടീം തന്നെയാണ്. പക്ഷെ ഇന്ന് പ്രശ്നം നടത്തുന്നതും ജെൻസിയാണ്, ഇത്രയേ ഉള്ളൂ വ്യത്യാസം.
0: അപ്പൊ കയറ്റാനും അറിയാം, ഇറക്കാനും അറിയുന്ന വിഭാഗമാണ് ജെൻസി അല്ലേ.
5: ശരി. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് നല്ല ഭരണം, ഇനിയെങ്കിലും നല്ല ഭരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മതവും ജാതിയും മാറ്റിയതിനു ശേഷം എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യുക. സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ചൈന എഞ്ചിനീയേഴ്സിനെ റണ്ണ് ചെയ്യുന്നു അല്ലേ. അമേരിക്ക ടെക്നോളജി AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ പൊതുവെ ഗ്രോക്ക് ആണെങ്കിലും ChatGPT ആണെങ്കിലും AI ഏതിനാണെങ്കിലും അതിന്റെ ഫോക്കസ് ചെയ്യുക ടെക്നോളജി. ഇന്ത്യ ഇപ്പോഴും മതവും എല്ലാം കൊണ്ട് ഫോളോ ചെയ്ത് പോകണം. പക്ഷെ നമ്മുടെ ഈ ന്യൂ ജെൻസി 1997 ജനിച്ച് ഇപ്പൊ പുതിയ ജനറേഷൻസ് എല്ലാം എഡ്യൂക്കേറ്റഡ് ആയ പിള്ളേരാണ്, എഡ്യൂക്കേഷനെ ആഗ്രഹിക്കുന്ന പിള്ളേരാണ്. കാരണം എത്ര കുട്ടികൾ തന്നെ മരിച്ചത് അല്ലേ, നമ്മളെ ഈ ഒരു നീറ്റ് എക്സാമിന്റെ കേസിൽ
0: 20-ലധികം വിദ്യാർത്ഥികളാണ് മരിച്ചത്.
5: അതെ. അപ്പൊ അതൊക്കെ വെച്ച സമയത്ത് ഇനി അങ്ങോട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇനി കേന്ദ്ര സർക്കാർ ഇനിയുള്ള റിമൈനിങ്ങിലുള്ള ഒരു 3.5-4 വർഷം നല്ലപോലെ ഭരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയവും എല്ലാം കളഞ്ഞും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷത്തോടെ മുമ്പോട്ട് പോവാം.
0: യെസ്, താങ്ക് യു സോ മച്ച് നൗഫൽ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നൗഫലിന്റെ അഭിപ്രായവും യോജിപ്പും വിയോജിപ്പും ഒക്കെ പറഞ്ഞു. അത് പറഞ്ഞു വെക്കുമ്പോഴും നൗഫലിനെ ആരും ട്രോളാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ പോകണ്ട, കാരണം നൗഫലിന്റെ പോയിന്റ് കൃത്യമാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി എത്ര എത്ര അവഹേളനം നേരിട്ടു, പ്രധാനമന്ത്രി ഇപ്പോൾ ആ അവഹേളനം നേരിടുന്നു. രണ്ടുപേർക്കും എതിരെ അവഹേളനം പാടില്ല എന്നത് തന്നെയായിരിക്കണം നമ്മുടെ നിലപാട്. ആർക്കെതിരെയും നമുക്ക് വിമർശിക്കാം, പ്രധാനമന്ത്രിയെ നമുക്ക് വിമർശിക്കാം, ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് വിമർശിക്കാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് വിമർശിക്കാം. പക്ഷേ അവഹേളിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാൽ വളരെ പെട്ടെന്ന് വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-9220. നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ഇന്ത്യയെ പിടിച്ചുലക്കിയ ജെൻസിയുടെ ആ വലിയ സമരം വിജയം കണ്ടിരിക്കുന്നു. ആ സമരം ഇനി വലിയ മാതൃകകളാണോ നമ്മുടെ രാജ്യത്ത് തീർക്കുന്നത്? ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയൊരു ഭരണത്തിലേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണോ? വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 800-9220.
6: Let's talk with Mini Padma. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററിൽ. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസി

0: ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. Let's talk with Mini Padma.
2: ലെറ്റ്സ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. മിനി പത്മയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. വിളിക്കാം 800-9220. ജൻസികളുടെ ആ ഐതിഹാസികമായിട്ടുള്ള സമരവും സമര വിജയവും, പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു അവർക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കുമെന്ന് പറയുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വീണ്ടും സമരം മുഖത്തേക്ക് ഇറങ്ങുമെന്ന്. എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ, കേന്ദ്രം നൽകിയ ഉറപ്പുകൾ പാഴാകാതിരിക്കട്ടെ. നാളെ സുപ്രീംകോടതി ഈ വിഷയം ഹിയറിയാണെന്ന് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിരിക്കുന്നു. നാളെ എല്ലാ ഹർജികളും കൂടി ഒന്നിച്ച് വാദം കേൾക്കാൻ പോവുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. അതെ, മിനി പത്മയാണല്ലോ, ആരാണിത്?
3: രാഹുൽ.
2: എന്തൊക്കെയാണ് വിശേഷം? നാട്ടിലെവിടെയാണ് രാഹുൽ?
3: പാലക്കാടാണ്.
2: വിളിച്ചിരുന്നു രാഹുൽ മുമ്പ്? ആദ്യമായിട്ടാണോ? ഓക്കെ രാഹുല, പറയൂ ആ ജൻസികളുടെ സമരത്തെ കുറിച്ചും ഇത് നമ്മുടെ ഇന്ത്യക്ക്, പുതിയ ഇന്ത്യക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയൊക്കെ എന്താണ് രാഹുലിന്റെ ഒരു
3: അർത്ഥത്തിൽ?
2: എവിടെയാണ് പോകുന്നത്? ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്ന കുറവാണ്. താങ്കൾ എന്താ?
3: ആ
2: അതാ, ഇപ്പൊ ഇത്ര നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നിടത്താണ് ഇപ്പൊ ആദ്യം കേൾക്കാതിരുന്നത്. പറഞ്ഞോളൂ.
3: ഞാൻ ആദ്യം സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ശനിയാഴ്ച ഫീൽ ചെയ്തത്, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു, ജനാധിപത്യം വീണ്ടും അമ്മാവിന്റെ ഒരു റോങ് ക്വാളിഫിക്കേഷൻ
2: പറയുന്നത്.
3: നമ്മുടെ നാട്ടില് എല്ലാത്തിനെയും ഇങ്ങനെ ഒരുപാട് വീഡിയോസ്, അതായത് പോലീസുകാർ അടിച്ചവർക്ക് തന്നെ കൊണ്ട് പോകും, വെള്ളം കൊണ്ട് കൊടുക്കുന്നു, ലഡു കൊടുക്കുന്നു, ജയിച്ചതിന് ശേഷവും അവര് വീണ്ടും റെസ്പെക്ട് ചെയ്യുന്നു.
2: അതെ, ഒരു മാധ്യമ പ്രവർത്തകനെ അവരെവിടെയോ അധിക്ഷേപിച്ചു എന്ന തോന്നൽ, അദ്ദേഹത്തിനോട് സോറി പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഒരു ഒരു തല്ലിയ തല്ലിയ കൈകൾ കൊണ്ട് തന്നെ നമുക്ക് തലോടാൻ തോന്നുന്ന ഒരു ഒരു ഒരു വിഭാഗമായി അല്ലേ. ശരിക്കും അങ്ങനെ ആവട്ടെ. എന്തൊരു സേഫ് ആയിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെയാണ് നമ്മൾ ഈ ജൻസികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത്.
3: ഇതുപോലെ എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ ബിജെപിക്കിന്റെ വലിയ ഒരു അടിയന്നെയാണ് ഇത്. ജനാധിപത്യം മുന്നോട്ടിരുന്നു, ഞങ്ങളാണ് എല്ലാം.
2: അതെ, രാഹുലെ മുറിഞ്ഞു പോവാണ് സംസാരം. എനിക്കൊന്ന് രാഹുൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നതിനിടയിലും ഞാനത് കട്ട് ചെയ്യാതിരുന്ന കേട്ടോ. രാഹുലെ പറ്റുമെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ വിളിക്കാം. നമസ്കാരം. ഹായ്, നമസ്കാരം. നമസ്കാരം സജി, സുഖായിരിക്കുന്നോ? പറയൂ പറയൂ.
4: എന്താണ് ആദ്യമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് സർവാത്മനെ സ്വാഗതം ചെയ്യുക?
2: അതെ,
4: തീർച്ചയായിട്ടും. കാരണം നമ്മള് അദ്ദേഹം ഒരു കാര്യം, അദ്ദേഹം രാജിവെച്ചത് മാസപ്പടി വാങ്ങിയതിനോ അല്ലെങ്കിൽ എന്താ പറയുക അടിവസ്ത്രം മോഷ്ടിച്ചതിനോ അല്ലെങ്കിൽ സ്ത്രീപീഡനത്തിനോ അല്ല, ആരോ ചെയ്ത ഒരു തെറ്റിന്
2: ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു. അതെ,
4: തീർച്ചയായിട്ടും. ഇത് കുട്ടികളുടെ സമരമായിരുന്നു. അവര് നാളത്തെ വാഗ്ദാനമാണ്, അവരുടെ മുമ്പിൽ നമ്മൾ പിടിവാശി കാണിച്ചിട്ട് ഒരു കാര്യമില്ല.
2: എനിക്കൊന്ന് ശ്രീ സജി, ഈ വിഷയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കണ്ടതും ഒരു നല്ല രീതിയിൽ തന്നെയാണ്. കാരണം അദ്ദേഹം നേരിട്ട് തന്നെ ഒരു സെൽഫി വീഡിയോയിൽ എത്തുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരോട് സംസാരിക്കുന്ന അവരിൽ ഒരാളായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് കേന്ദ്രവും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്.
4: ഞാനതിന് ശരിക്കും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഇതിനെ ഡീൽ ചെയ്തത്. കാരണം ഇതൊരു രാഷ്ട്രീയ സമരമായിരുന്നെങ്കിൽ രാഷ്ട്രീയപരമായിട്ട്

0: ഇത് നമ്മളുടെ ജനസി കുട്ടികളാണ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സമയമെടുക്കും. അപ്പൊ ഒരു കാര്യം നമുക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം അവർ ഇപ്പൊ രാഷ്ട്രം എന്താണ് രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോ നമ്മള് വളരെ എന്താ പറയാ അവരെ കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇപ്പൊ അവര് തീർച്ചയായിട്ടും അതിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ഈ സമരം കൊണ്ട്
1: നേടിയ.
0: പിന്നെ അവർ ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത്, എന്തൊക്കെയാണ് ഈ ഇവിടെയുള്ള നടന്ന ഡെവലപ്മെന്റ്, ഇതൊക്കെ അവർ ഇനി
1: പഠിക്കണം,
0: സ്വാഭാവികമായിട്ടും പഠിക്കും. അപ്പൊ നല്ലതാണ്, ഇതുപോലുള്ള സമരം വരട്ടെ, കുട്ടികള് ഒത്തുകൂടട്ടെ, ആവശ്യങ്ങൾക്ക്
1: വേണ്ടിയിട്ട് അവർ ആവശ്യങ്ങളും അല്ലെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാനൊക്കെ ഒരു യുവജന വിഭാഗം തെരുവിലിറങ്ങുന്നു, അവരെ ഒരു സർക്കാർ കേൾക്കുന്നു എന്ന് പറയുന്ന ഒന്നും ചില്ലറ കാര്യമല്ല, നല്ല കാര്യമാണ്, ശുഭ സൂചനയാണ്.
0: ഇതിനിടയിൽ മുമ്പ് സംസാരിച്ചവര് പലരും പറഞ്ഞു, കാരണം വളരെ മോശമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ജന്മണി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ അത് വളരെ വളരെ വളരെ വരെ ഒരു ചന്തയിൽ പോലും സംസാരിക്കാൻ,
1: നമ്മളത് നമ്മൾ ആദ്യമായിട്ട് അവരുടെ ആ ഒരു പരാമർശം കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു ഇത് രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ പ്രസ്താവനയാണ്.
0: മരിച്ചുപോയ ഒരു മാതാവിനെ ഈ രീതിയിൽ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഒരു എന്താണ്, കാരണം പൊതുവെ കേരളത്തിലുള്ളവർ പല രീതിയിലാണ് ഇതിനെ പ്രതികരിച്ചത്. അത് വളരെ എന്താ പറയുക അൺകൾച്ചേർഡ് ആയിട്ട്, അതാ പറയുക ഒരു ഒരു ലോജിക്കും എത്തിക്സും ഇല്ലാതെയാണ് ഇത് ഇങ്ങനെയുള്ള.
1: അല്ല, ഇതില് രാജ്യത്തിനും രാഷ്ട്രത്തിനും അപ്പുറത്തൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ ഏറ്റവും പരമാധികാരമായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു മനുഷ്യനെയും നമ്മൾ വിളിക്കാൻ പാടില്ല, പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ അത് ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. അതാണ്
0: ഇത് ആരോഗ്യമോ സുഖിപ്പിക്കാൻ വേണ്ടി ചില ഇവിടെ കുറെ എക്സ്പോസിസ്റ്റ് ഉണ്ട് കേരളത്തിൽ, കുറെ പേരെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവർക്ക് സത്യം പറഞ്ഞ 10 പൈസയുടെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. ഒരു പയ്യൻ ബ്ലോഗ് ചെയ്തിട്ട് വന്ന് പറഞ്ഞു പാർലമെന്റ് ഇടിച്ചു നിരത്തണം പറഞ്ഞു. പിന്നെ ഈ ഒരു സ്ത്രീ ഇതുപോലെ അമ്മയെ അധിക്ഷേപിക്കുന്നു, പിന്നെ ഒരു സ്ത്രീ വന്നിട്ട് മോദിയെ എന്താണ്
1: വകവരുത്തണം വാക്കുകളാണ് ഞാൻ കണ്ടു, അവരുടെ കരച്ചിലും ബഹളം ഒക്കെ കണ്ടു. പക്ഷെ എല്ലാവരോടും കൂടി പറയാനുള്ളതാണ്
0: ഇതെന്താ പറയുക, കേരളത്തിൽ ഒരു എക്കോസിസ്റ്റം ഉണ്ട്, കാരണം ആന്റി BJP അല്ലെങ്കിൽ BJP എതിർക്കുന്ന ഒരു കൂട്ടം.
1: BJP നമുക്ക് എതിർക്കാം, രാഷ്ട്രീയപരമായിട്ട് BJP എതിർക്കാൻ പാടില്ലെന്നൊന്നുമില്ല. BJP എതിർക്കേണ്ട കാര്യങ്ങളിൽ അഴിമതി അവരെ കാണിച്ചാൽ എതിർക്കാനേ
0: ഒരു നോക്കൂ, കേരളത്തിലെ പൊതുവായ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് BJP എതിരായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം. ഇപ്പൊ പേളിമാരുടെ കണ്ടില്ലേ,
1: അവരവരുടേതായ അഭിപ്രായം, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം, അവരെ വിമർശിക്കാം, പക്ഷെ അവർ പറഞ്ഞ അഭിപ്രായം കുട്ടികളോട് വീട്ടിൽ പോയിട്ടിരിക്കും എന്ന് പറയാൻ ആയിട്ടില്ല, കാരണം കുട്ടികൾ വീട്ടിലിരിക്കണോ തെരുവിൽ സമരം ചെയ്യണോന്നുള്ളത് കുട്ടികളുടെ.
0: മോഹൻലാൽ പോസ്റ്റ് ഇട്ടപ്പോ അവർക്കെതിരെ ചില കമന്റുകൾ വന്നപ്പോ അവർക്കെതിരെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞു. എന്നാൽ പേളി മാണി അവരുടെ അഭിപ്രായം പറയുമ്പോ പേളി മാണി എന്താ പറയാ ഒന്നും അങ്ങനെ പറയുന്നില്ല, അത് സൈബർ ആക്രമണം എന്ന് പറയുന്നില്ല,
1: അത് രണ്ടും രണ്ടാണ്. വിസ്മയ എന്ന് പറഞ്ഞാൽ തെരുവിൽ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് ഒരു കുട്ടി വരുമ്പോൾ അത് കുട്ടിയാണ്, അതിന് വിവരമൊന്നുമില്ല, അതിന് രാഷ്ട്രീയമൊന്നും ഇല്ല എന്ന് മേജർ രവിയെ പോലുള്ള ഒരു വ്യക്തി പറയുമ്പോൾ അതിനെതിരെ അത് സൈബർ ആക്രമണം തന്നെയായിട്ട് വരും.
0: പേളിമാണിയുടെ പോസ്റ്റിൽ പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയും മോശമായ വാക്കുകൾ ഉപയോഗിക്കാം.
1: അതാ പറയാ, അതാണ് സജി അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് പേളിമാണിയെ വിമർശിക്കാം
0: നമുക്ക് പറയാൻ പറ്റും,
1: വിമർശിക്കാം, അതും സൈബർ ആക്രമണം.
0: അല്ല,
1: അതും സൈബർ ആക്രമണമാണ് പേളിയെ ചെയ്യുന്നത്, പക്ഷെ രണ്ട്
0: ആക്രമണമായിട്ട് കേരളത്തിലെ മലയാളികൾ കാണുന്നില്ല,
1: എടുക്കണം അത് സൈബർ ആക്രമണം അടിച്ചോ അടിച്ചോ തന്നെയാണ്.
0: അവിടെയാണ് ഒരു കോൺട്രാഡിക്ഷൻ വരുന്നത്, ഒരു അയറണി വരുന്നത്.
1: എന്താ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്നതാണ്, ലോകത്തിന്റെ മുന്നിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ജൻസികള് ഒരു ന്യായമായിട്ടുള്ള ആവശ്യത്തിന് സമരം ചെയ്തു തെരുവിലിറങ്ങി, അതും അക്രമാസക്തമാകാതെ ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, പല
0: രാജ്യങ്ങളും വരട്ടെ, അവര് രാഷ്ട്രം എന്താണെന്ന് പഠിക്കട്ടെ, രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കട്ടെ, ഈ 12-13 വർഷങ്ങളിൽ ഇന്ത്യയിൽ വന്ന ഡെവലപ്മെന്റിനെ കുറിച്ച് അവർ
1: പഠിക്കട്ടെ,
0: അവർ ഇനിയെങ്കിലും പഠിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: പഠിക്കട്ടെ, അവർ പഠിച്ച് മുന്നോട്ട് വരട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ശ്രീ സജ്ജി, എപ്പോഴും സജ്ജിയായിട്ട് ഉടക്കും ബഹളം ഒക്കെ ഉണ്ടാക്കുന്നതാണ്, അതേമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുള്ളതുകൊണ്ടല്ല, എടുക്കുന്ന വിഷയങ്ങളിൽ പലപ്പോഴും സജ്ജിയുടെ ടേക്ക് ഒരു സർക്കാർ അനുകൂല ടേക്ക് ആയിരിക്കും. പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ സംസാരിച്ചു ജൻസികളുടെ ആ സമരത്തെ. നമുക്ക് ആർക്കാണല്ലേ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുക. നമസ്കാരം, ആരാണ്?
2: നമസ്കാരം.
1: ഷെമീറ വേഗം പറഞ്ഞോളൂ, ഒരൊറ്റ മിനിറ്റ് ഇല്ല, ഇത് എവിടെയായിരുന്നു റാസൽ കൈമ നിങ്ങൾ വരണ്ടേ അല്ലേ?
2: ആദ്യം ഈ ഘട്ടം
3: അപ്പൊ മോദി പറയുന്നതൊക്കെ ഇത്രയും നാല് മോദി കൂടി അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടി വരും. പ്രധാനമന്ത്രി സ്ഥാനത്തിൽ നടത്തുന്ന വിശ്വസിക്കാൻ നമുക്ക് വിശ്വസിക്കുന്ന അപ്പൊ 2021 വളരെ വ്യാപകമായ ചോർച്ച പേപ്പർ
1: എസ്നേറ്റ് പേപ്പർ ചോദ്യ പേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ എന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞില്ലേ എന്നൊക്കെയാണ് ഷമീർ പറഞ്ഞതെന്നാണ് ഞാൻ ഡീ കോഡ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമസ്കാരം.
4: ഹലോ
1: സുഹൃത്ത്, ആരാണ്?
4: എന്റെ പേര് വിപിൻ എന്നാണ്.
1: വിപിനെ പെട്ടെന്ന് പറഞ്ഞോളൂ, സമയം കുറച്ച് കുറവാണ്. എവിടെയാണ് നാട്ടില്?
4: നാട്ടില് മലപ്പുറത്താണ്.
1: മലപ്പുറത്ത്. ഓക്കെ, പറഞ്ഞോളൂ.
4: ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന നമ്മുടെ ക്യാമ്പസിലുള്ള സമരങ്ങളാണ്. ഈ ജൻസിയുടെ പേരിൽ ഇപ്പൊ നടന്ന പ്രൊട്ടസ്റ്റ് നല്ലൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു, നമ്മൾ അഭിനന്ദിക്കേണ്ട തന്നെയായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ഇനി വേറെ തലത്തിലോ ഇനി നമ്മളുടെ നാട്ടിലൊക്കെ എഫക്ട് ചെയ്യാൻ പോകുന്നു എനിക്കൊരു തോന്നല്.
1: പറയൂ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അപ്രസക്ട് ആവുമോ? വിദ്യാർത്ഥി സംഘടനകളൊക്കെ
4: ചിലപ്പോ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി എല്ലാ പാർട്ടി സംഘടനകളും ഈ ഒരു രീതിയിൽ ചിലപ്പോ സമരം നടത്താൻ
1: ചാൻസ്. ഒരു രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെ സമരം ചെയ്തോട്ടെ.
4: പക്ഷെ എല്ലാ ന്യായമായ കാര്യങ്ങൾക്കും അന്യായമായ കാര്യങ്ങൾക്കും സമരം ചെയ്യുമെന്നാണ് ഇനിയിപ്പൊ അതിന്റെ ഒരു ഇനിയിപ്പോ എങ്ങനെയായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും, ഫുൾ സപ്പോർട്ട്
1: ഉണ്ടാവും. നല്ല കാര്യത്തിന് സപ്പോർട്ട് ഉണ്ടാവും,
4: നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവട്ടെ. ഇതുപോലത്തെ നല്ല കാര്യങ്ങൾക്ക് അത് സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ,
1: തീർച്ചയായിട്ടും.
4: വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ.
1: അതെ, എന്തായാലും ഇതിന് ഒരു വലിയ വാല്യൂ ഉണ്ടല്ലോ, അത് അറിഞ്ഞിട്ടാ കുട്ടികൾ. കാരണം നമ്മുടെ വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
4: അതെ.
1: താങ്ക് യു സോ മച്ച് വിപിൻ, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, സമയക്കുറവുള്ളതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഇടപെടുകയാണ്. വിപിൻ, എന്തൊരു നല്ല സൗണ്ടാണല്ലേ വിപിനെ, നല്ല സൗണ്ടാണ് കേട്ടോ താങ്കളുടെ. ഒരു ഒരു ഘന ഗാംഭീര്യമുള്ള ഒരു സൗണ്ടാണ്, കുറച്ചേരം കൂടി കേൾക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയക്കുറവുണ്ടല്ലോ. അപ്പം ഇനി ആരും വിളിക്കണമെന്ന് പറയുന്നില്ല, ഇപ്പോഴും കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം, ഒപ്പം നമ്മുടെ ജൻസി കുഞ്ഞുങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ.
5: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിജയ്ക്ക് തിരിച്ചടി. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നിയമനം ഹൈക്കോടതി റദ്ദാക്കി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVK തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെയായിരുന്നു അപകടം സംഭവിച്ചത്. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ ആശ്രിത നിയമനം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് റദ്ദാക്കിയത്. നിയമനം ആർട്ടിക്കിൾ 14, 16 എന്നിവയുടെ ലംഘനമെന്ന് ജസ്റ്റിസ് സി വി കാർത്തികേയൻ, ജസ്റ്റിസ് ആർ ശക്തിവേൽ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. എല്ലാ സർക്കാർ വകുപ്പുകളിലും ആശ്രിത നിയമനത്തിനായി നിരവധി പേർ കാത്തിരിക്കുന്നുണ്ടെന്നും അവരുടെ ആവശ്യങ്ങൾ അവഗണിച്ച് ഈ കേസിൽ മാത്രം നിയമനം നൽകുന്നത് അനുചിതമാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. നിയമനങ്ങൾക്കായി നിരവധി ആളുകൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉള്ളപ്പോൾ അവരെയും ആശ്രിത നിയമനങ്ങൾക്കായി കാത്തിരിക്കുന്നവരെയും അവഗണിച്ചുകൊണ്ട് കരൂരിലെ സംഭവത്തിൽ സാന്ത്വനം എന്ന പേരിൽ സഹായം നൽകുന്നത് അത് ശരിയല്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങിയ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ വിജയ സർക്കാരിലെ നിയമമന്ത്രി ആർ നിർമ്മൽകുമാർ. നീറ്റ് പരീക്ഷയ്ക്കെതിരായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ DMK രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. നീറ്റ് വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ DMK ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു. വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ CJP പാർലമെന്റ് മാർച്ചിനെതിരെയുള്ള പോലീസ് നടപടിയിൽ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. പ്രതിഷേധം ഉണ്ടെന്ന് കരുതി പോലീസിന് അമിത അധികാരം ഉപയോഗിക്കാൻ ആകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ലാത്തിചാർജിനെ അംഗീകരിക്കാനാകില്ല. സമാധാനപരവും നിയമാനുസൃതവുമായ പ്രതിഷേധം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമെന്നും കോടതി. പ്രതിഷേധങ്ങൾക്കിടയിൽ ചില സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞുകയറിയിട്ടുണ്ട്. അതിനാൽ രാജ്യത്തൊട്ടാകെ നടപ്പാക്കാൻ കഴിയുന്ന മാർഗനിർദ്ദേശം നൽകും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബങ്ങളും കോടതിയിലെത്തിയിരുന്നു. തങ്ങളുടെ വാദം കേൾക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എല്ലാ ഹർജികളും നാളെ ഒന്നിച്ച് കേൾക്കാമെന്ന് കേന്ദ്രം ആവശ്യമറിയിച്ചു. എല്ലാ ഹർജികളും നാളെ വിശദവാദം കേൾക്കും. പ്രതിഷേധങ്ങൾക്കും CJPയുടെ രാജ്യവ്യാപക സമരത്തിനുമൊടുവിൽ നീറ്റ് പരീക്ഷാക്രമക്കേട് കേസുകൾ സ്ഥാപിക്കാനായി സ്ഥാപിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ആദ്യ സിറ്റിംഗ് മാറ്റിവെച്ചു. CBI അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കേണ്ടി വന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിച്ചിരിക്കുന്നത്. കേസുകൾ വേഗത്തിൽ തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിച്ചത്. പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കടുത്ത അതൃപ്തിയുമായി CJP. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് CJPയുടെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപക കേസെടുക്കുന്നുവെന്നാണ് പരാതി. അസം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് കൂടുതലായും പോലീസ് നടപടി തുടരുന്നത്. കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ പാറ്റയുടെ ചിത്രമുള്ള ഫ്ളക്സിനെ ചൊല്ലി തർക്കം. MG യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ളക്സാണ് വിവാദത്തിലായത്. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന് VC നിലപാട്. ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷാക്രമക്കേടിൽ ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധം. വിശദ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട് PSC യോഗത്തിൽ ചർച്ച ചെയ്യുകയുമുണ്ടായി. കോഴിക്കോട് മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്ന് പുറത്താക്കി. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയാണ് പുറത്താക്കിയത്. പേരാമ്പ BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് കാവ്യ. കാവ്യയുടെ സഹപ്രവർത്തകയായ അധ്യാപിക കീർത്തനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുണ്ടായി. KC വേണുഗോപാൽ MP നേതൃത്വത്തിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ MPമാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ലോക്സഭാ സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. സി ജെ പി സമരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടിൽ പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമായി. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സി ജെ പിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ആശുപത്രിയിൽ. സി ആർ പി എഫ് അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് RAF ഉദ്യോഗസ്ഥൻ. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് 7 റൌണ്ട് വെടി ഉതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടുന്നു.

0: होम एफएम न्यूज़ was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices. Time check. Time check.
0: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check. Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
6: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: Excessive heat reporting across UAE. Dubai's meteorological poll reporting the temperature 36 degrees Celsius and humidity stands at 63%.
5: Weather update.
6: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

A very good evening and welcome back to Home 92.2 FM. Back to Home in a സമയമായിരിക്കുകയാണ് ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വീക്കെൻഡ്? എല്ലാവരും ഒരുപാട് സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ സമയം ചെലവഴിച്ച ഒരു വീക്കെൻഡ് ആയിരുന്നിരിക്കണം എന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു തിങ്കളാഴ്ച ദിവസം നമ്മളിങ്ങനെ കടന്നു വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ആഴ്ച ഒഫ്കോഴ്സ് സാലറി ടൈമൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടായിരിക്കും. കാരണം പലതരത്തിലുള്ള പ്ലാനിങ്ങുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെയും ഒക്കെ ദിവസങ്ങളായിരിക്കുമല്ലോ ഈ ഒരു അവസാനത്തെ ഒരാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലേ. എന്തായാലും ആ ഒരു വീക്കിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ആഴ്ച ഓൾറെഡി ആരംഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആരംഭം കുറിക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. ഒഫ്കോഴ്സ് ഒരു ഗംഭീര ഓണ സദ്യ, അതും കടക് റെസ്റ്റോറൻറ്റുമായിട്ടുള്ള കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ റൺ ചെയ്ത് വരുന്ന ക്യാമ്പയിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഉന്മാദം സിനിമയുടെ ടിക്കറ്റ്സും ഒക്കെ കാത്തിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഒരുപാട് അപ്ഡേറ്റുകളും, പ്രധാനപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതി, അതായത് ദുബായ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയ ഒരു അറിയിപ്പായിരുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്കെത്തും, വീട്ടുപടിക്കലേക്ക് എത്തും എന്നുള്ളത്. പുതിയൊരു ഡോർ സ്റ്റെപ്പ് ഡെലിവറി സേവനം ദുബായ് പോലീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമ്മൾ കൺവീനിയൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ പറയുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കളഞ്ഞു പോയതിൻ്റെ പേരിലൊക്കെ ഈ നൂലാമാലകളായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അതോറിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നതിനൊക്കെ. അതേസമയത്ത് ഇവിടുത്തെ സിസ്റ്റം ചെയ്യുന്ന ഒരു കാര്യം നോക്കുക ഗൈസ്, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു നഷ്ടപ്പെട്ടു പോയ സാധനം ഉണ്ടെങ്കിൽ അത് കണ്ടുകിട്ടുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ അത്രമാത്രം ഇവിടെ ജീവിക്കുന്നവർക്ക് കൺവീനിയൻസ് കൊടുക്കുക, അവരുടെ ജീവിത നിലവാരത്തെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക്, ട്രീറ്റിംഗ് ആസ് ലൈക്ക് കിങ്സ് അല്ലേ. നമുക്ക് ആ ഒരു ഫീലിംഗ് പലപ്പോഴും നമുക്ക് ദുബായിൽ പല മേഖലകളിലും പലയിടത്തു നിന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത്രമാത്രം നമ്മളെ ഭയങ്കര രാജകീയമായിട്ടാണ് എല്ലായിടത്തും കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ പുതിയ സംവിധാനം യാത്രയിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ ഒക്കെ വെച്ച് വിലപിടിപ്പുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രേഖകളോ ഒക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വിഷമിക്കേണ്ടതില്ല. വഴിയിൽ കളഞ്ഞു കിട്ടുന്ന വസ്തുക്കൾ ഉടമസ്ഥരുടെ വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷനിൽ പർട്ടിക്കുലർലി നേരിട്ട് എത്തിച്ച് നൽകുന്ന പുതിയ ഡോർ സ്റ്റെപ്പ് ഡെലിവറി സംവിധാനമാണ് ദുബായ് പോലീസ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. യുഎയിലുടനീളം കളഞ്ഞു പോയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തുകയാണെങ്കിൽ ഇവിടെ അംഗീകരിച്ചിട്ടുള്ള കൊറിയർ സർവീസുകൾ വഴി നിങ്ങളുടെ വീട്ടുപടിക്കലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ പോലീസിന്റെ മേൽനോട്ടത്തിൽ സംഗതികൾ എത്തിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. അത്രമാത്രം കെയറിംഗ് ആണ് ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും കാര്യത്തിലേക്ക് നമ്മുടെ അതോറിറ്റീസിനുള്ളത് എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഷടപടയെന്ന് ഓടി തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും ഉന്മാദം സിനിമയുടെ ഷാഹി കബർ കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു ചിത്രം, വീണ്ടും ഒരു പോലീസ് സ്റ്റോറി തിയേറ്ററുകളിലേക്ക് എത്താണ്. ഇത്തവണ ഇവരുടെ യൂഷ്വൽ കൊളാബറേഷൻസിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഡാർക്ക് ഷെയ്ഡഡ് പരിപാടിയല്ല, ഒന്ന് ജോണർ ഷിഫ്റ്റ് നടത്തി കുറച്ചധികം കോമഡിയൊക്കെയുള്ള എന്നാൽ പേടിപ്പിക്കുന്ന ഒരു ത്രില്ലർ പടമാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അതിനുവേണ്ടി പുതിയൊരു കോൺടസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേട്ടിട്ട് ഓടി തിരിച്ചു വാ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് എത്തിയ കസിൻസിലെ ഒരു പാട്ടാണ് നമ്മളിപ്പോ ഈ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ആഴ്ച കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്ന മറ്റൊരു സിനിമ, ഈ കസിൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബൻ ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് റോളുകൾ ഉണ്ടായിരുന്നു അല്ലെ? കസിൻസിൽ മാത്രമല്ല, അദ്ദേഹം സിനിമയിലേക്ക് വന്നിട്ട് പലതരം ക്യാരക്ടറുകൾ ചെയ്ത് അല്ലെങ്കിൽ പല സ്റ്റേജിലുള്ള കഥാപാത്രങ്ങളെ ചെയ്ത് ഇന്ന് മലയാള സിനിമയിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇൻഷൽ ഡേയ്സിൽ ഭയങ്കര ചോക്ലേറ്റ് റോളുകൾ ചെയ്തിരുന്നു, കോളേജ് കുമാരന്മാരായിട്ടുള്ള റോളുകൾ ചെയ്തിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു കമ്പാക്ക് എന്ന സമയത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ച് കുസൃതിയും കുറച്ച് ഗുലുമാലകളും കുറച്ച് തട്ടിപ്പുകളും ഉള്ള കഥാപാത്രങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വളരെ മെച്ചുവേർഡായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി, കാരണം ഇപ്പോൾ നായാട്ടുള്ള ക്യാരക്ടർ ആവട്ടെ അല്ലെങ്കിൽ വർണ്ണിയത്തിലാശങ്ക ആവട്ടെ, ഓഫീസർ ഓൺ ഡ്യൂട്ടി ആവട്ടെ, ചാവേർ ആവട്ടെ, എല്ലാത്തിലും ഇദ്ദേഹമായിരുന്നു ആ നിറത്തിലും അനിയത്തിപ്രാവിലും ഒക്കെ നമ്മൾ കണ്ടയാളെന്ന് തോന്നിപ്പിക്കുന്ന വിധം അത്രമാത്രം വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ കുഞ്ചാക്കോ ബോബന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നിരയിൽ, ആ ഒരു ലൈനിൽ നമ്മൾ എന്നും ചേർത്ത് പറയാൻ പോകുന്ന സിനിമയായി മാറാൻ പോകുന്ന ഒരു ചിത്രമാണ് ഉന്മാദം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രത്യേകതരം ട്രാൻസ് എഫക്റ്റ് തന്നെയാണ് സിനിമ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്കും തോന്നിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനിൽ പല വിധങ്ങളായിട്ടുള്ള അന്ധവിശ്വാസം കൊണ്ട് ആരും ഇതുവരെയും തുറക്കാതിരിക്കുന്ന ഒരു കേസ് ഫയൽ, ആ കേസ് ഫയൽ തൊടാൻ ധൈര്യം കാണിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, ഒരു സാധാരണ കോൺസ്റ്റബിൾ ഓഫീസർ, അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, ഇത്രയുമൊക്കെയാണ് എനിക്ക് ട്രെയിലർ കണ്ട സമയത്ത് മനസ്സിലായത്. പിന്നെ ഈ ഉന്മാദം എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷാ ഘടകങ്ങളിൽ ഒന്ന് ഷാഹി കബീർ എന്ന എഴുത്തുകാരൻ തന്നെയാണ്. കാരണം കുഞ്ചാക്കോ ബോബനൊപ്പം തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ നായാട്ട് ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തു. ആൻഡ് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ്ലി ചെയ്ത ചിത്രങ്ങളാവട്ടെ, ഇപ്പോൾ ജോസഫ് ആവട്ടെ അല്ലെങ്കിൽ ഇലവിഴ പൂഞ്ചിറ ആവട്ടെ, എല്ലാത്തിലും ഒരു ഷാഹി കബീർ ടച്ച്. പോലീസ് കഥാപാത്രം, അദ്ദേഹം ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് കഥാപാത്രങ്ങൾ എഴുതുന്നതിൽ അല്ലെങ്കിൽ പോലീസ് കഥകൾ എഴുതുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രത്യേകതരം കാലിബർ തന്നെയുണ്ട്. അപ്പോൾ അത് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ സിനിമകളെ അപേക്ഷിച്ച് ഷാഹി കബീറിൻ്റെ ഉന്മാദത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ ഡീവിയേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയുന്നത്, ഒരു ഡാർക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ചിത്രം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് ചിരിച്ചൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന കുറേയധികം ഫൺ മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയുള്ള അറിഞ്ഞെടുത്തോളം കേട്ടോ, അങ്ങനെ ഒരു സൈഡ് കൂടിയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. അതുകൊണ്ടൊരു ജോണർ ഷിഫ്റ്റ് തന്നെയായിരിക്കും ഇരുവരിൽ നിന്നും നമ്മൾ കാത്തിരിക്കുന്നതും. സോ ഉന്മാദം കാണണ്ടേ? ഈ വീക്കെൻഡിൽ തന്നെ നമുക്ക് ഉന്മാദം കാണാം. ഉന്മാദത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ജയ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഞാൻ ആക്ച്വലി ഈ പാട്ടെടുത്ത് വെച്ചിരുന്നത് നമ്മുടെ ഈ ഒരു കോൺടസ്റ്റിന് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ കുഞ്ചാക്കോ ബോബൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ ഒരു ബസ് കണ്ടക്ടറായിട്ടുള്ള ഒരു കഥാപാത്രത്തെ ചെയ്ത ദേ ഈ പാട്ട് ഞാനോട് കേൾപ്പിക്കുകയാണ്. ഇത് ഏത് സിനിമയിലാണെന്ന് മാത്രം നിങ്ങൾ ഗസ് ചെയ്താൽ മതി. ഒരു പക്ഷേ ഈ സിനിമ കൊണ്ടായിരിക്കാം പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രം. ആ കേന്ദ്രം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പത്തനംതിട്ട ജില്ലയിലുള്ള നല്ല തണുപ്പൊക്കെയുള്ള നല്ല പ്രകൃതി ഭംഗിയൊക്കെയുള്ള ആ ഒരു സ്ഥലം നമ്മളെല്ലാവരും കൂടുതലായി കണ്ടതും അവിടേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്താൻ തുടങ്ങിയതും ഒക്കെ തന്നെ ഇതിലൊരു ബസ് കണ്ടക്ടറുടെ റോളാണ് കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുള്ളത്. ഏതാണ് ചിത്രം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൃത്യമായി ഉത്തരം പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഉന്മാദത്തിനുള്ള ടിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലിരിക്കും.

പാട്ട് ഇത്രയും കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിന്റെ HTT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. ടു ദ നമ്പർ 0585829220 ലേക്ക് ഒട്ടും വൈകാണ്ട് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
5: MVR Diagnostic Clinic, Dubai. Call 050-860-9611.
6: Stay connected with Home 92.2 FM. Home is a feeling.

നമ്മൾ മലയാളികൾ നമ്മുടെ അഭിമാന സ്തംഭങ്ങളായിട്ട് എടുത്തു കാണിക്കുന്ന ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ആ കൂട്ടത്തിൽ സ്പോർട്സ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ശ്രീശാന്തും ഐ എം വിജയനും ഉൾപ്പെടെ സഞ്ജു സാംസണും ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ നമ്മൾ എടുത്തു പറയാറുണ്ട്. പക്ഷേ ഒരു ടീം ഫ്രാഞ്ചൈസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിൻ ടസ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം നമുക്ക് ഐ പി എല്ലിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഒറ്റ സീസൺ കൊണ്ട് അങ്ങ് അവസാനിക്കുകയായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെതായിട്ടുള്ള ഞാൻ കുറേ പക്ഷ പറയുന്നല്ലേ, കുഴപ്പമില്ല, ഇത് കുറേ പക്ഷ പറയേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഫുട്ബോൾ പാരമ്പര്യത്തെ കുറിച്ചിട്ട് ലോകത്തിന് മുഴുവൻ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാൻ ക്ലബ്ബുകളിൽ ഒന്നുകളെ മഞ്ഞപ്പട എന്ന ഫാൻ ക്ലബിനെ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത്രമാത്രം ഇമ്പാക്ട് ഐ എസ് എല്ലിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ സൃഷ്ടിച്ച ഒരു ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഐ എസ് എല്ലിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഈ ഒരു സീസണിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ, എല്ലാ ടീമുകളും ഒന്നിച്ച് ഐ എസ് എല്ലിൻ്റെ മാനേജ്മെന്റിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെതിരെ സംസാരിക്കുന്ന കാര്യങ്ങൾ വരെ ആ ഒരു ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. അത്രമാത്രം വഷളായി മാറിയിട്ടുണ്ടായിരുന്നു പല സംഭവ വികാസങ്ങളും. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേരളത്തിന്റെ അഭിമാന സ്തംഭമായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കാറുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. 150 കോടി രൂപ മുടക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ വാങ്ങാമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കേരളത്തിന്റെ അഭിമാന ടീമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ വിൽപ്പനയാണ് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ആയിരുന്നു ഇതിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റേഴ്സായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ക്ലബ്ബ് കൈമാറാൻ ഇപ്പോൾ ഒരുക്കമാണെന്ന് നിലവിലെ ഉടമകളായിട്ടുള്ള മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് അവർ അറിയിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള ഈ മാഗ്നം ഗ്രൂപ്പ് 100% ഓഹരിയും കൈമാറാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബ്ബായിട്ടുള്ള കാലിക്കറ്റ് എഫ് സിയുടെ ഉടമയായിട്ടുള്ള ഐ ബി എസ് ഗ്രൂപ്പാണ് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കുന്നതിന് മുന്നിലുള്ളത് എന്നും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് താരങ്ങൾ നിലനിൽക്കുന്ന, കാരണം ഒഫ്കോഴ്സ് ഒരു ലീഗിൽ ഒരു ടീമിനെ വിൽപ്പനയ്ക്ക് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഓർഗാനിക്കായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഐ പി എല്ലിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെയും അതുപോലെ തന്നെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെയും ഒക്കെ വലിയ ഉടമകൾ വാങ്ങിയതായിട്ടുള്ള കഥകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഐ എസ് എല്ലിൻ്റെ നിലവിലെ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു കായികത്തിന് ഇത്ര വലിയൊരു ആരാധക സമ്പത്ത് നമ്മുടെ മണ്ണിൽ ഉണ്ടായിട്ടും അതിനെ കൃത്യമായിട്ട് അതിൻ്റെ വിനിമയത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് അതിൻ്റെ സാമ്പത്തിക വിനിമയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റാതെ പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എല്ലിൻ്റെ വലിയൊരു പരാജയമായിട്ട് എല്ലാവരും എടുത്ത് കാണിക്കുന്നത്. കാരണം ഐ എസ് എൽ പരാജയപ്പെട്ടു എന്നല്ല പറയുന്നത്, പക്ഷേ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ അത് വെറുമൊരു ഓർമ്മ മാത്രമായി പോകുമെന്ന് തന്നെയാണ് ഈ സ്പോർട്സ് മേഖലയിലുള്ള വിദഗ്ധരായിട്ടുള്ളവരൊക്കെ തന്നെ പറയുന്നത്. ഉറുഗ്വേയുടെ താരമായിട്ടുള്ള അഡ്രിയൻ ലൂണ ഉൾപ്പെടെ 13 താരങ്ങളാണ് ഇപ്പം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിലവിലുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കരാർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അടുത്ത ഉടമയിലേക്ക് കൊടുക്കാനുള്ള പ്ലാൻ ഇടുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു ടീമിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉടമ നല്ലൊരു മാനേജ്മെൻറ്റൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ഉണ്ടാവട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സിനും ഐ എസ് എല്ലിനും ഒക്കെ വലിയൊരു തിരിച്ചുവരവ് വരും വർഷങ്ങളിലെങ്കിലും സംഭവിക്കട്ടെ. കാരണം അത് ആവശ്യമാണ്. ഈ കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് ഏതാണ്ട് ലോകമെമ്പാടുമായി 10-48 ടീമുകൾ ഫുട്ബോൾ ലോകമാമാങ്കത്തിൽ മാറ്റൊരിക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങളുള്ള ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ അതിലെവിടെയാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. കാര്യം ചൈനയുടെ കാര്യം അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ചൈന ഈസ് ഫാർ ബെറ്റർ ദാൻ ഇന്ത്യ ഇൻ ഫുട്ബോൾ. അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഫുട്ബോൾ

0: ലെജൻഡുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇത്തരത്തിൽ ജനിച്ചു വരണം, അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരൊക്കെ ശരിക്കും ലോക മൈതാനങ്ങളിൽ പന്ത് കെട്ടുന്ന ഒരു കാലം വരണമെന്നുള്ളത്. അതിന് ഐ എസ് എൽ പോലെയുള്ള കായിക മാമാങ്കങ്ങൾ ഒരുക്കുന്ന അവസരങ്ങളും നിരവധിയാണ്. അത് സസ്റ്റെയിൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയുടെ ആവശ്യം കൂടിയാണ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നീറ്റ് പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ്. വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. അമിതാധികാര പ്രയോഗത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ താക്കീത്. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നു, പ്രക്ഷോഭകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കേന്ദ്രത്തിനെതിരെ CJP. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവം. DGPയോട് അടിയന്തര റിപ്പോർട്ട് തേടി ആഭ്യന്തരവകുപ്പ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ CJP പാർലമെന്റ് മാർച്ചിനെതിരെയുള്ള പോലീസ് നടപടിയിൽ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. പ്രതിഷേധമുണ്ടെന്ന് കരുതി പോലീസിന് അമിതാധികാരം ഉപയോഗിക്കാൻ ആകില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ലാത്തിചാർജിനെ അംഗീകരിക്കാൻ കഴിയില്ല. സമാധാനപരവും നിയമാനുസൃതവുമായ പ്രതിഷേധം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടയിൽ ചില സാമൂഹ്യവിരുദ്ധരും നുഴഞ്ഞുകയറിയിട്ടുണ്ട്. അതിനാൽ രാജ്യത്തൊട്ടാകെ നടപ്പാക്കാൻ കഴിയുന്ന മാർഗ്ഗനിർദ്ദേശം നൽകും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബങ്ങളും കോടതിയിൽ എത്തിയിരുന്നു. തങ്ങളുടെ വാദം കേൾക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എല്ലാ ഹർജികളും നാളെ ഒന്നിച്ച് കേൾക്കണമെന്ന് കേന്ദ്രം ആവശ്യം അറിയിച്ചു. എല്ലാ ഹർജികളിലും നാളെ വിശദമായ വാദം. പ്രതിഷേധങ്ങൾക്കും CJPയുടെ രാജ്യവ്യാപക സമരത്തിനുമൊടുവിൽ നീറ്റ് പരീക്ഷാക്രമക്കേട് കേസുകൾ പരിഗണിക്കാനായി സ്ഥാപിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ആദ്യ സിറ്റിംഗ് മാറ്റിവെച്ചു. CBI അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കേണ്ടി വന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് വേണ്ടി ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിച്ചിരിക്കുന്നത്. കേസുകൾ വേഗത്തിൽ തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിച്ചത്. പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ച CJP. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നാണ് പരാതി. അസം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് കൂടുതലായും പോലീസ് നടപടി തുടരുന്നത്. സമരക്കാർക്കെതിരെ ഡൽഹിയിലോ പുറത്തോ കേസെടുക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. ഇതാണ് ലംഘിക്കപ്പെടുന്നത്. FIR അടിയന്തരമായി പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസവഞ്ചനയെന്ന് CJP വക്താവ് സൌരവ് ദാസ്. CJPയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റെന്ന് കണ്ടെത്തൽ. 3 പേർ ചികിത്സ തേടി. CRPF അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച RAF ഉദ്യോഗസ്ഥനെ കണ്ടെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച 7 റൌണ്ട് വെടിയുതിർക്കപ്പെട്ടു. ആക്രമണം നേരിട്ടവരിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഈ മാസം 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം അനുസരിച്ചായിരുന്നില്ലെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മേധാവി സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം നടത്തിയ അവലോകനത്തിലാണ് RAF മേധാവി വീഴ്ച സമ്മതിച്ചത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിരുന്നു. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. KC വേണുഗോപാൽ MP നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ MP ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലത്തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവാമൊയ്ത്ര MP രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനെ NDA MP മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. നീറ്റ് വിവാദത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ജെൻസി പ്രക്ഷോഭകരെ അധിക്ഷേപിച്ച RSS നേതാവ് TG മോഹൻദാസിനെതിരെ SFI പോലീസിൽ പരാതി നൽകി. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവനയ്ക്കെതിരെ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനാണ് DGPക്ക് പരാതി നൽകിയത്. ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് സർക്കാർ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ നാളെ വോട്ടെടുപ്പ്. ശക്തമായ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് കേന്ദ്ര സർക്കാർ ബിൽ മേശപ്പുറത്ത് വച്ചത്. സഹകരിക്കണമെന്ന് ഭരണപക്ഷം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷം വഴങ്ങാതിരുന്നതോടെ സഭ ഇന്നും പ്രക്ഷുബ്ധമായി. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകളും വീഡിയോകളും ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങളും പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മാനനഷ്ടക്കേസ് നൽകും. ഗൂഗിൾ, എക്സ്, മെറ്റ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സിവിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാൻ നിതിൻ ഗഡ്കരിക്ക് ബോംബെ ഹൈക്കോടതി അനുമതി നൽകി. കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയിലെ പാറ്റയുടെ ചിത്രമുള്ള ഫ്ളക്സിനെ ചൊല്ലി തർക്കം. എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ളക്സാണ് വിവാദത്തിലായത്. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന് വി സിയുടെ നിലപാട്. ആസൂത്രണ ബോർഡിലേക്കുള്ള പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധം. വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ഡിജിപിയോട് റിപ്പോർട്ട് തേടി ആഭ്യന്തരവകുപ്പ്. കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്നാണ് ആരോപണം. കോഴിക്കോട് മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്ന് പുറത്താക്കി. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയാണ് പുറത്താക്കിയത്. പേരാമ്പ്ര ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് കാവ്യ. കാവ്യയുടെ സഹപ്രവർത്തകയായ അധ്യാപിക കീർത്തനയെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. എൽ ജി ബി ടി ക്യൂ പ്ലസ് സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ പാർശ്വവൽക്കരിക്കരുതെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്. വിശാലമായ സാമൂഹിക ജീവിതത്തിൽ അവർക്കും കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത്തിന്റെ ഈ പ്രതികരണം. എൽ ജി ബി ടി ക്യൂ സമൂഹം ലോകമെമ്പാടും ഉള്ളതാണെന്നും അതിനാൽ അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ലെന്നും മോഹൻ ഭഗവത്. അയോധ്യ സംഭാവനക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. എസ് ഐ ടിയിൽ ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശം. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും അന്വേഷണം തുടർന്നും നിരീക്ഷിക്കുമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ഇൻഡിഗോ വിമാനത്തിന്റെ ചരക്ക് സൂക്ഷിക്കുന്ന ഭാഗത്ത് പുക കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്കോട്ട് രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. വിമാനത്താവള അധികൃതർ വാർത്താ ഏജൻസിയായ എ എൻ എയാണ് ഇക്കാര്യം അറിയിച്ചത്. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. യുഎസ് ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി യുഎസ് ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെ യുഎസ് ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കുകയായിരുന്നു. യുഎസിന്റെ ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് യുഎസ് ആക്രമണം നിർത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇറാനിലെ യുഎസ് ആക്രമണം നിർത്തിവെയ്ക്കാൻ കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷാമം എന്ന റിപ്പോർട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. യുദ്ധം വ്യാപിച്ചാൽ മിസൈലുകളുടെ വലിയ ക്ഷാമം നേരിടേണ്ടി വരുമെന്നും ഇത് മധ്യപൂർവേഷ്യയിലുള്ള യുഎസ് സൈനികരെയും സഖ്യകക്ഷികളെയും അപകടത്തിലാക്കുമെന്നും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ട്രംപിനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ആയുധശേഖരത്തിൽ ക്ഷാമം നേരിടുന്നുവെന്ന വാർത്ത ഡൊണാൾഡ് ട്രംപ് തള്ളി. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പൽ മൈനിൽ തട്ടി തകർന്നതായി ഇറാൻ. ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ച കപ്പലാണ് തകർന്നത്. ഹിസ്ബുള്ളയെ പ്രകീർത്തിച്ച ഇറാന്റെ പരമോന്നത നേതാവ് മുർത്തദ ഖാംനായി. ഇസ്രായേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഹിസ്ബുള്ളയ്ക്കാവുന്നുണ്ടെന്ന് ഖാംനായി. ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുന്നത് തന്ത്രപരമായ കടമയായി ടെഹ്റാൻ കണക്കാക്കുന്നു. യുഎസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് കരാറിലും ലബ്നോന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിരുപാധികമായും അവസാനിപ്പിക്കുക എന്നത് നിബന്ധനയായി മുന്നോട്ട് വയ്ക്കുമെന്നും മുർത്തദ എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചു. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുക്രൈന്റെ നടപടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. ഇതോടെ യുഎസ് ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെന്ന ആശങ്കയും ഉയർന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ മീരാഭായ് ചാനുവിന്. വനിതകളുടെ 48 കിലോ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് താരത്തിന്റെ മെഡൽ നേട്ടം. ക്ലീൻ ആൻഡ് ജേക്കിൽ 105, സ്നാച്ച് റൌണ്ടിൽ 85, അങ്ങനെ ആകെ 190 കിലോ. 2020 ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിലുള്ള ഇന്ത്യൻ കൌമാരതാരം വൈഭവ് സൂര്യവംശിയെ ഏകദിന ഫോമാറ്റിലും പരീക്ഷിക്കണമെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ താരം ഫാറൂഖ് എഞ്ചിനീയർ. 2027 ഏകദിന ലോകകപ്പിന് മുന്നോടിയായി വൈഭവിനെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് സ്ലോട്ടിൽ പരീക്ഷിക്കണമെന്നാണ് മുൻ ഇന്ത്യൻ താരത്തിന്റെ നിലപാട്. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരം ഫൈനലിൽ. 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശാണ് ഫൈനലിൽ കടന്നത്. ബുധനാഴ്ചയാണ് ഫൈനൽ. ഊദ് മേത്ത അൽ അസായൽ റോഡ് വികസനം. 3 വരി മേൽപ്പാലം തുറന്ന ദുബായ് ആർടിഎ. അൽ ഖൈൽ റോഡിൽ നിന്ന് അൽവാസൽ ക്ലബ് സ്ട്രീറ്റ് വഴി അൽ അസായൽ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന 3 വരികളുള്ള മേൽപ്പാലമാണ് തുറന്നത്. മണിക്കൂറിൽ 3500ലധികം വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് റോഡ് പദ്ധതി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ്
4: 11 മിനിറ്റ്.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 65%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

കേരളത്തിലെ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചും ഈ യങ് ജനറേഷന്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു വെഹിക്കിൾ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കാരണം വാഹന മോഡിഫിക്കേഷന് വളരെ സ്ട്രിക്ട് റൂൾസ് ഉള്ള ഒരു നാടാണ് ഇന്ത്യ. ആൻഡ് ഓഫ്കോഴ്സ് കേരളത്തിലൊക്കെ ആണെങ്കിൽ MBD ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്, ആരെങ്കിലും വണ്ടി മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ വെഹിക്കിൾ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ വിശേഷമല്ല പറയേണ്ടത്, ഇവിടുത്തെ കാര്യം തന്നെയാണ് കേട്ടോ. വാഹനത്തിൻ്റെ ആ ഒരു മൊഞ്ച് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആൾട്രേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വണ്ടി കസ്റ്റഡിയിലാക്കും എന്നുള്ളതാണ്. വാഹന മോഡിഫിക്കേഷനുകൾക്ക് കർശന വിലക്കാണ് ഈ പറഞ്ഞ പോലെ ദുബായ് RTA ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. വാഹനങ്ങളിൽ വരുത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള മാറ്റങ്ങൾക്കും മോഡിഫിക്കേഷനുമൊക്കെ എതിരെ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മുൻകൂർ നമ്മൾ അനുമതി വാങ്ങാതെ, പ്രത്യേകിച്ചും അറിയാലോ, നിക്ഷിപ്തമായിട്ടുള്ള ഏജൻസീസിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് അതോറിറ്റീസിൽ നിന്നും അതിന് ആവശ്യമായിട്ടുള്ള അനുമതിയോ കാര്യങ്ങളോ ഒക്കെ വാങ്ങാതെ എഞ്ചിനിലോ അല്ലെങ്കിൽ വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ഘടനയിലോ ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനും ആൻഡ് ഈ എക്സോസ്റ്റ് പോലെയുള്ള സംഭവങ്ങളിൽ അമിതമായിട്ട് ശബ്ദമുണ്ടാക്കുന്ന സിസ്റ്റംസ് ഘടിപ്പിക്കുന്നത്, എക്സോസ്റ്റ് സിസ്റ്റം തന്നെ ആ രീതിയിൽ ഘടിപ്പിക്കുന്നതും ഒക്കെ തന്നെ അനുമതി നൽകില്ല എന്നുള്ളൊരു കാര്യം RTA വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നുള്ള കാര്യം കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇഷ്ടാനുസരണം ഒരു വാഹനം വാങ്ങിയിട്ട് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പിടിവീഴും, വണ്ടി തന്നെ കൈവിട്ട് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അതുകൊണ്ട് അതിനെങ്ങും നിൽക്കേണ്ട, കൃത്യമായിട്ടുള്ള RTA നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് മാത്രം, ഇപ്പോൾ അവൈലബിൾ ആയിട്ടല്ലെങ്കിൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആൾട്ടർനേഷൻസോ കാര്യങ്ങളോ വരുന്ന പോലെയല്ല, എക്സസീവ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിപ്പാളും എന്നുള്ളൊരു കാര്യം ഓർത്തോണം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാൻ പാട്ട് കേൾക്കുമ്പോൾ ഹിന്ദി പാട്ടാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല. തിയേറ്ററുകളിൽ ഇപ്പോൾ വിജയകരമായ പ്രദർശനം തുടരുന്ന പൃഥ്വിരാജിന്റെ ഐ നോബഡിയിൽ നിന്നുള്ള ഒരു ഹിന്ദി ട്രാക്കാണ് കേട്ടോ. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
2: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
1: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
5: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: പ്രവാസം എന്നത് പ്രയാസമില്ലാത്തൊരു പരിപാടിയാണെന്ന് പലരും പറയുമ്പോൾ അവരെല്ലാം കാണുന്നത് നമുക്ക് ഏറ്റവും ലഭ്യമായിട്ടുള്ള പ്രിവിലേജുകളിൽ ജീവിക്കുന്ന പ്രവാസികളെ മാത്രമായിരിക്കുമെന്ന് പറയേണ്ടി വരും. കാര്യം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള സുരക്ഷയും സൗകര്യങ്ങളും ജീവിത നിലവാരവും എല്ലാം നമുക്ക് പ്രവാസത്തിൽ ഇന്ന് ലഭ്യമാണ്. എങ്കിൽ പോലും പലപ്പോഴും നമുക്കറിയാം പല വിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പല തൊഴിലുകൾ ചെയ്യേണ്ടി വരുന്ന ആളുകൾ, പ്രത്യേകിച്ചും കൃത്യമായ രീതിയിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യകതകൾ നാട്ടിൽ നിറവേറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മളിൽ പലർക്കുമുള്ള പ്രിവിലേജുകൾ ഒന്നും കിട്ടാതെ ഒരാഘോഷ ദിവസം പോലും നാട്ടിൽ പ്രിയപ്പെട്ടവരോടൊപ്പം കൂടാൻ സാധിക്കാതെ രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിലേക്ക് എത്തി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം നാട്ടിൽ നിന്ന് ആ പ്രിയപ്പെട്ടവരുടെ സ്നേഹം മുഴുവൻ, രണ്ട് വർഷത്തെയോ മൂന്ന് വർഷത്തെയോ മുഴുവൻ സ്നേഹം ആ ഒരു ഒറ്റ മാസം കൊണ്ട് അനുഭവിച്ച് തീർത്ത് വീണ്ടും പ്രവാസത്തിലേക്ക് തിരികെ വീണ്ടും പെട്ടികെട്ടി ഇറങ്ങേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ചേട്ടനോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം പറയും അത്ര അങ്ങനെ എത്രയോ വർഷങ്ങളുടെ കഥകൾ അല്ലെ. ഒരു ദിവസം സ്ഥിരമായിട്ട് നമുക്ക് കൊണ്ടുതരുന്ന ഫുഡ് കൊണ്ട് ഡെലിവറി ചെയ്തിരുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിലെ ആ ഒരു ചേട്ടനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും പറയും അങ്ങനത്തെ ഒരു കഥ. പല വിശേഷങ്ങൾ സംഭവിച്ചിട്ടും ഓണവും ക്രിസ്മസും റംസാനും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നിട്ടും ഒന്നും വൃത്തിയായിട്ട് സ്വന്തം വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ പറ്റാതെ പോയതിൻ്റെ ആ ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഒരു തവണയെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ പല പ്രിവിലേജുകൾ ഇന്ന് നമ്മളെല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്, അനുഭവിക്കുന്ന സമയത്ത് നമ്മളിൽ അത്രമാത്രം പ്രിവിലേജുകൾ കിട്ടാതെ പോകുന്ന ആളുകൾ, അവരിൽ ചിലരോടൊപ്പം ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. ആഘോഷിക്കുക മാത്രമല്ല അവർക്ക് നാട്ടിൽ മിസ് ചെയ്ത ആ ഒരു ഓണം വൈബും കളിയും ചിരിയും കുറേയധികം തമാശകളും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര ഗെറ്റ് ടുഗദറാണ് ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം 92.2 എഫ്എമ്മും ഖടക് റെസ്റ്റോറൻറ്റ് നമ്മുടെ ജുമേറ അൽവാസൽ റോഡിലുള്ള പ്രീമിയം റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഖടക് റെസ്റ്റോറൻറ്റ് കൂടി ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഗംഭീര എലീറ്റ് ഓണം സദ്യ തന്നെയായിരിക്കും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു രാജ്യം UAE എന്ന രാജ്യത്തെ കെട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് പേർ നമ്മുടെ ചുറ്റുവട്ടത്തും തന്നെയുണ്ട്. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അധ്വാനം നമുക്ക് മുന്നിൽ കാണാൻ വേണ്ടി പറ്റും. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ അവരെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പ്രവാസി നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ, അതിപ്പോൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കൊള്ളട്ടെ, ഇത്തവണത്തെ ഓണത്തിന് നാട്ടിൽ കുടുംബത്തോടൊപ്പം പോയി ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാതെ പോകുന്ന ഒരാളായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഓണത്തിന് അദ്ദേഹം നാട്ടിലേക്ക് ലീവിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ ബന്ധപ്പെട്ടോളാം അദ്ദേഹവുമായിട്ട്. ആൻഡ് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു ഗംഭീര സദ്യ, ഒരു സ്നേഹസദ്യ ആഘോഷിച്ച് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഓണം എക്കാലത്തും അവരുടെ ഓർമ്മകളിൽ നിലനിർത്താൻ വേണ്ടി പറ്റും കേട്ടോ. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ടെങ്കിൽ, ഒരു എന്നും കാണുന്ന മുഖങ്ങളിലൊന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങളെ അറിയിക്കുക. ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന ആ സുഹൃത്തിൻ്റെ പേരും കോൺടാക്ട് നമ്പരും. ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന ആ സുഹൃത്തിൻ്റെ പേരും കോൺടാക്ട് നമ്പരും 0585829220 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ഈ ഓണം അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള, അവർ എക്കാലത്തേക്കും ഓർത്തിരിക്കുന്ന, പ്രവാസത്തിൽ നിന്നൊക്കെ റിട്ടയർഡായിട്ട് നാട്ടിൽ ചെന്ന് നാട്ടിൽ ഈ കൊച്ചുമക്കളുടെ അടുത്തൊക്കെ വിശേഷം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഓണം ആഘോഷിച്ചിട്ടുണ്ട്, അതിന് കാരണക്കാരായത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഓണം നമ്മൾ സമ്മാനിക്കുന്നതായിരിക്കും. സോ പ്ലീസ് പ്ലീസ് പ്ലീസ് നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അയച്ചു തരൂ കേട്ടോ.
1: ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റ് പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ്. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. അമിതാധികാര പ്രയോഗത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ താക്കീത്. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നു, പ്രക്ഷോഭകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, കേന്ദ്രത്തിനെതിരെ CJP. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ CJP പാർലമെന്റ് മാർച്ചിനെതിരെയുള്ള പോലീസ് നടപടിയിൽ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. പ്രതിഷേധമുണ്ടെന്ന് കരുതി പോലീസിന് അമിതാധികാരം ഉപയോഗിക്കാൻ ആകില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ലാത്തിചാർജിനെ അംഗീകരിക്കാൻ കഴിയില്ല. സമാധാനപരവും നിയമാനുസൃതവുമായ പ്രതിഷേധം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടയിൽ ചില സാമൂഹ്യവിരുദ്ധരും നുഴഞ്ഞുകയറിയിട്ടുണ്ട്. അതിനാൽ രാജ്യത്തൊട്ടാകെ നടപ്പാക്കാൻ കഴിയുന്ന മാർഗ്ഗനിർദ്ദേശം നൽകും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബങ്ങളും കോടതിയിൽ എത്തിയിരുന്നു. തങ്ങളുടെ വാദം കേൾക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എല്ലാ ഹർജികളും നാളെ ഒന്നിച്ച് കേൾക്കണമെന്ന് കേന്ദ്രം ആവശ്യം അറിയിച്ചു. എല്ലാ ഹർജികളിലും നാളെ വിശദമായ വാദം. പ്രതിഷേധങ്ങൾക്കും CJPയുടെ രാജ്യവ്യാപക സമരത്തിനുമൊടുവിൽ നീറ്റ് പരീക്ഷാക്രമക്കേട് കേസുകൾ പരിഗണിക്കാനായി സ്ഥാപിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ആദ്യ സിറ്റിംഗ് മാറ്റിവെച്ചു. CBI അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെയ്ക്കേണ്ടി വന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾക്കുവേണ്ടി ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിച്ചിരിക്കുന്നത്. കേസുകൾ വേഗത്തിൽ തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിച്ചത്. പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ച CJP. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നാണ് പരാതി. സമരക്കാർക്കെതിരെ ഡൽഹിയിലോ പുറത്തോ കേസെടുക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. ഇതാണ് ലംഘിക്കപ്പെടുന്നത്. FIR അടിയന്തരമായി പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസ വഞ്ചനയെന്ന് CJP വക്താവ് സൌരവ് ദാസ്. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. KC വേണുഗോപാൽ MP നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ MP ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലത്തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവാമൊയ്ത്ര MP രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനെ NDA MP മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. നീറ്റ് വിവാദത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ജെൻസി പ്രക്ഷോഭകരെ അധിക്ഷേപിച്ച RSS നേതാവ് TG മോഹൻദാസിനെതിരെ SFI പോലീസിൽ പരാതി നൽകി. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവനയ്ക്കെതിരെ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനാണ് DGP പരാതി നൽകിയത്. ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് സർക്കാർ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ നാളെ വോട്ടെടുപ്പ്. ശക്തമായ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് കേന്ദ്ര സർക്കാർ ബിൽ മേശപ്പുറത്ത് വച്ചത്. സഹകരിക്കണമെന്ന് ഭരണപക്ഷം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷം വഴങ്ങാതിരുന്നതോടെ സഭ ഇന്നും പ്രക്ഷുബ്ധമായി. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകളും വീഡിയോകളും ഡീപ്പ് ഫേക്ക് ഉള്ളടക്കങ്ങളും പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മാനനഷ്ടക്കേസ് നൽകും. ഗൂഗിൾ, X, മെറ്റ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സിവിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാൻ നിതിൻ ഗഡ്കരിക്ക് ബോംബെ ഹൈക്കോടതി അനുമതി നൽകി. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി ആഭ്യന്തരവകുപ്പ്. കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്നാണ് ആരോപണം. കോഴിക്കോട് മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്ന് പുറത്താക്കി. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയെയാണ് പുറത്താക്കിയത്. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് കാവ്യ. കാവ്യയുടെ സഹപ്രവർത്തകയായ അധ്യാപിക കീർത്തനയെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ പാർശ്വവൽക്കരിക്കരുതെന്നും RSS മേധാവി മോഹൻ ഭഗവത്. വിശാലമായ സാമൂഹിക ജീവിതത്തിൽ അവർക്കും കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത്തിന്റെ ഈ പ്രതികരണം. LGBTQ സമൂഹം ലോകമെമ്പാടും ഉള്ളതാണെന്നും അതിനാൽ അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ലെന്നും മോഹൻ ഭഗവത്. അയോധ്യ സംഭാവനക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. SIT ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശം. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും അന്വേഷണം തുടർന്നും നിരീക്ഷിക്കുമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി US ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെ US ആക്രമണങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. US ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് US ആക്രമണം നിർത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുക്രൈന്റെ നടപടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. ഇതോടെ US ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെന്ന ആശങ്കയും ഉയർന്നു. 2020 ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിലുള്ള ഇന്ത്യൻ കൌമാരതാരം വൈഭവ് സൂര്യവംശിയെ ഏകദിന ഫോമാറ്റിലും പരീക്ഷിക്കണമെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ താരം ഫാറൂഖ് എഞ്ചിനീയർ. 2027 ഏകദിന ലോകകപ്പിന് മുന്നോടിയായി വൈഭവിനെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് സ്ലോട്ടിൽ പരീക്ഷിക്കണമെന്നാണ് മുൻ ഇന്ത്യൻ താരത്തിന്റെ നിലപാട്. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരം ഫൈനലിൽ. 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശാണ് ഫൈനലിൽ കടന്നത്. ബുധനാഴ്ചയാണ് ഫൈനൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
10: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
11: Time check.
12: Brought to you by Ozone Cargo.
13: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഹോം 92.2 ഓഫ് എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
14: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
15: Weather update.
14: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
13: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ്
15: 67%.
14: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമുക്കറിയാലോ, നമ്മളെ എല്ലാവരെയും ഒരു തവണയെങ്കിലും, ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺ യുഗത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, അത്രയധികം സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒഫ്കോഴ്സ് സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്തവരുടെ പോലും ഫോണുകളിലേക്ക് ടെക്സ്റ്റ് മെസ്സേജസിന്റെ രൂപത്തിലാണെങ്കിൽ പോലും പലവിധങ്ങളായിട്ടുള്ള തട്ടിപ്പുകൾ പലതരത്തിലും വന്നിട്ടുണ്ടായിരിക്കാം. ഒരു തവണയെങ്കിലും ഒരു ഫിഷിംഗ് ശ്രമത്തെ അതിജീവിക്കാത്ത, അല്ലെങ്കിൽ ഫിഷിംഗ് ശ്രമത്തെ നേരിട്ടിട്ടില്ലാത്ത ഒരാൾ പോലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. എനിവേ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. അതായത്, ഈ കീശയിൽ കനവുള്ള സമയത്തെ ഈ പറഞ്ഞ പോലെയുള്ള തട്ടിപ്പുകാർക്ക് കൃത്യമായിട്ട് നമ്മളിലേക്ക് ഇടപെടൂ എന്നുള്ളൊരു സംഗതിയാണ് കേട്ടോ. അതായത്, ശമ്പള വിതരണം നടക്കുന്ന സമയങ്ങളിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ അതികഠിനമായിട്ട്, അതിതീവ്രമായിട്ട് നടക്കാറുള്ളത്, അത് വർദ്ധിക്കാറുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വലിയ വാർണിംഗ് തന്നെ തന്നിരിക്കുകയാണ് അബുദാബി പോലീസ്. പ്രത്യേകിച്ചും ഇപ്പോൾ സാലറി ടൈമൊക്കെയാണ്, ഏതാണ്ട് ഒരു മാസത്തിന്റെ അവസാനമൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ കമ്പനീസിൽ നിന്നായിട്ട് ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ സാലറീസ് കിട്ടി തുടങ്ങുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ ശമ്പള വിതരണം നടക്കുന്ന സമയങ്ങളിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ അമിതമായിട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് അബുദാബി പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പല വിധങ്ങളായിട്ടുള്ള വ്യാജ ഓഫറുകളുടെ രൂപത്തിൽ ആൻഡ് സംശയാസ്പദമായിട്ടുള്ള ലിങ്കുകളിലും ഒന്നും വീഴരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഔദ്യോഗികമായിട്ടും നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മാത്രം ഇടപാടുകൾ നടത്തണം എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് പലതും നമുക്കറിയാലോ, ഇപ്പോൾ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റുകളുടെയൊക്കെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു 3 തവണയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അത് നോക്കിയിരിക്കണം, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ എന്നുള്ളത്. സോ നമ്മൾ റിക്കറിംഗ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആപ്പ് ഉണ്ടായിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും സുഗമമായിട്ടുള്ള പരിപാടി. സോ അത് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വെബ്സൈറ്റുകൾ പലതിലും ഇപ്പോൾ ഒരു സ്ലാഷിന്റെ വ്യത്യാസത്തിൽ പോലും ആൾട്ടർനേഷൻ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണല്ലോ അത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജ പ്രോപ്പർട്ടി പരസ്യങ്ങൾ ആൻഡ് ഫേക്ക് താമസ വിസ സേവനങ്ങൾ, വ്യാജ ജോലി ഒഴിവുകൾ, വ്യാജ ലേബർ സപ്ലൈ ഓഫറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അനധികൃതമായിട്ടുള്ള ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ, അബുദാബി കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സംബന്ധിച്ച വ്യാജ വിൽപ്പന അവകാശവാദങ്ങൾ എന്നിവയിലൂടെ ഒക്കെ തന്നെ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ചിട്ട് ജാഗ്രത, ജാഗ്രത, എപ്പോഴും പറയുന്ന പോലെ ഈ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ ജാഗ്രത. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താൻ പോകുന്ന നമ്മുടെ ഉന്മാദത്തിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ദിവസം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉന്മാദം തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഷാഹി കബീറിന്റെ ഒരു വെറൈറ്റി ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. എന്തായാലും ജോസഫ് നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഉന്മാദം ഇവയൊക്കെ ചെയ്തതിനു ശേഷം, ഈ ചിത്രങ്ങളുടെയൊക്കെ ശേഷം രചയിതാവായിട്ടുള്ള ഷാഹി കബീർ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായിരിക്കും എന്നാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. ഷാഹി കബീർ പറഞ്ഞൊരു കഥ ലാലേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ആ ഒരു ചിത്രത്തിന്റെ രചനാ ജോലികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുമാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം രണ്ട് സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഉന്മാദം അദ്ദേഹം അല്ല സംവിധാനം ചെയ്തത്, സോറി നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയത്. ഇലവിഴ പൂഞ്ചിറയും റോന്തുമാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പടം. ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം റിലീസായ നമ്മുടെ ദിലീഷ് പോത്തനും റോഷൻ മാത്യു ഒക്കെ നായകന്മാരായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പടം. അപ്പോൾ അത് രണ്ടുമാണ് അവർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്ന ഒരു ലൈനപ്പാണ് മോഹൻലാൽ എന്ന താരം ഇപ്പോൾ സ്വന്തമാക്കി വെച്ചിട്ടുള്ളതെന്ന് തന്നെ പറയാം. കാരണം ഈ ദിലീ ഇപ്പോൾ ഷാഹി കബീറിൻ്റെ സിനിമ കൂടി ലൈനപ്പ് ആയതുകൊണ്ട് ചേർത്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ദിലീഷ് പോത്തൻ ചിത്രം, ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ടീമിനുള്ള സിനിമ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെടുങ്കണ്ടം മിറാക്കൽ എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാലനും അതുപോലെ മഞ്ഞുമേൽ ബോയ്സും ഒക്കെ ഒരുക്കിയ ചിദംബരത്തിൻ്റെ അടുത്ത ചിത്രത്തിലായിരിക്കും എന്നത്രേ. അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ പ്രഖ്യാപനം ഈ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെയ്ത് പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന അതിമനോഹരം ഏതാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിമനോഹരത്തിൻ്റെ സംവിധായകൻ ലാലേട്ടനെ തുടരും കൊടുത്ത തരുൺമൂർത്തി തന്നെയാണ്. ആൻഡ് മാത്രമല്ല ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് ഗസ്റ്റ് അപ്പിയറൻസ്, തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ പോകുന്ന രണ്ട് വലിയ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസുകളും കാത്തിരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഖലീഫ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ മമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഹൈ വോൾട്ടേജ് കഥാപാത്രമായിട്ട് തന്നെ ലാലേട്ടനെ കാണാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. ആൻഡ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൾ നായികയെത്തുന്ന ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ആദ്യത്തെ, സോറി, വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ ചിത്രം ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കത്തിലും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ലാലേട്ടൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ തരത്തിലും. എല്ലാ സിനിമകളിലും ഗസ്റ്റ് അപ്പിയറൻസുകളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രങ്ങളിലൂടെ ആണെങ്കിലും ഇത് മോഹൻലാൽ വുഡ് തന്നെയാണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പ്രത്യേകതരം ദഹനക്കേടിന് പറയുന്ന പേരാണ് ഡയസ്പെപ്സിയ. ഈ ഡയസ്പെപ്സിയ എന്ന ദഹനക്കേടിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വാക്കിൽ നിന്നുമാണ് പെപ്സി എന്ന ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ബ്രാൻഡിന്റെ പേരുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ, സംഭവം സത്യമാണ്. 1893 ഫാർമസിസ്റ്റായിരുന്ന കലേബ് ബ്രദാം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പാനീയം നിർമ്മിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന്റെ അന്ന് പേരായിട്ട് അദ്ദേഹം ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നത് ബ്രാഡ്സ് ഡ്രിങ്ക് എന്നുള്ളതായിരുന്നു കേട്ടോ. എന്നാൽ പിന്നീട് ഡയസ്പെപ്സിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദഹനക്കേടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഡയസ്പെപ്സിയ എന്ന ആ ഒരു സയന്റിഫിക് ടേമിൽ നിന്നും, ആ ഒരു വാക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ഡ്രിങ്കിന് പെപ്സി എന്ന് പേര് മാറ്റം വരുത്തിയത്. ഒഫീഷ്യലി ഈ പറഞ്ഞ പോലെ ഇതിന് ദഹനക്കേട് മാറ്റാനുള്ള വലിയ കഴിവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നിൽ എന്ന് ഉണ്ടെങ്കിൽ പോലും, ഈ പറഞ്ഞ പോലെ അതിനുള്ള കഴിവില്ല എങ്കിൽ പോലും, സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ കണ്ടെത്തിയ ഡ്രിങ്ക് ആയതുകൊണ്ടാണ് അവരന്ന് അതിന് ഡയസ് പെപ്സി എന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് പിന്നീട് ഡയസ് പെപ്സിയുടെ പെപ്സി മാത്രം എടുത്തിട്ട് അത് ഒഫീഷ്യൽ പേരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഗ്രീക്ക് പുരാണത്തിലെ വിജയത്തിന്റെ ദേവനായ നൈക്കിൽ നിന്നും പേര്, അല്ലെങ്കിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് നൈക്കി എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടായത്. പലരും കരുതുന്ന ഒരു കാര്യമുണ്ട്, ഈ അഡിഡാസിന്റെ ഫുൾ ഫോം ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ് എന്നാണെന്ന്. എന്നാൽ അത് തെറ്റാണ്. ആക്ച്വലി സ്ഥാപകനായിട്ടുള്ള അഡോൾഫ് ഡാസ്ലറിന്റെ അടി എന്ന അതിനകത്ത് നിന്ന് ആ ഒരു അഡോൾഫിന്റെ അടിയും ഡാസ്ലറിന്റെ ഡാസും ചേർത്തിട്ടാണ് അഡോൾഫ് ഡാസ്ലർ അതിന്റെ അഡി ഡാസ് എന്ന് പറയുന്ന ആ ഒരു സംഗതി എടുത്തിട്ടുള്ളത്. അഡി പ്ലസ് ഡാസ് ഈസ് ഈക്വൽ ടു അഡി ഡാസ്. ആൻഡ് സ്വീഡിഷ് ബ്രാൻഡായിട്ടുള്ള ഐ കെ എന്ന് മാത്രം എല്ലാവരും വിളിക്കാറുള്ളൂ. ഇതിനൊരു ഫുൾ ഫോം ഉണ്ടെന്ന് ആരും എപ്പോഴും വിചാരിച്ച് കാണത്തില്ല, പക്ഷേ ഇതിനൊരു ഫുൾ ഫോം ഉണ്ട്. അതിന്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പേരാണ്. നമ്മൾ ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, അല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറയുന്ന പോലെ കുടുംബ പേരും വീട്ടുപേരും ആൻഡ് ജന്മഗ്രാമത്തിന്റെ പേരും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വല്ലാത്ത പേരാണ് ഐക്കേണ്ടത് കേട്ടോ. ആൻഡ് അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഇൻകവർ, കാംപ്രാഡ്, എൽംടറൈറ്റ്, അഗുണ്ണറൈറ്റ്. ഇതില് ഇംഗ്വാർ എന്ന് പറയുന്നത് സ്ഥാപകന്റെ പേരാണ്. ഇംഗ്വാർ ഇസ് ദ സ്ഥാപകൻ ആൻഡ് കാംപ്രാഡ് ഇസ് ദ കുടുംബ പേര്. ആൻഡ് എൽംടറൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ ഫാമാണ്. ആൻഡ് അഗുണ്ണാഴിഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മഗ്രാമമാണ്. ഇത്രയും സംഗതി ചേർത്തിട്ടാണ് ഐക്യയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളതെന്ന്. വല്ലാത്തൊരു പരിപാടി ആയിരുന്നല്ലേ. അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ എന്തുതരം പേരായിരിക്കും ഇടുന്നത്? നിങ്ങളെ ബ്രാൻഡിന്റെ പിറകിലെ, അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ പേരിന്റെ പിറകിലെ രസകരമായിട്ടുള്ള കുറെ കഥകളുണ്ട് കേട്ടോ. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പറയാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 0

0: 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നീറ്റ് പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ്. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. അമിതാധികാര പ്രയോഗത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ താക്കീത്. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നു, പ്രക്ഷോഭകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, കേന്ദ്രത്തിനെതിരെ CJP. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ CJP പാർലമെന്റ് മാർച്ചിനെതിരെയുള്ള പോലീസ് നടപടിയിൽ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. പ്രതിഷേധമുണ്ടെന്ന് കരുതി പോലീസിന് അമിതാധികാരം ഉപയോഗിക്കാൻ ആകില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ലാത്തിചാർജിനെ അംഗീകരിക്കാൻ കഴിയില്ല. സമാധാനപരവും നിയമാനുസൃതവുമായ പ്രതിഷേധം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടയിൽ ചില സാമൂഹ്യവിരുദ്ധരും നുഴഞ്ഞുകയറിയിട്ടുണ്ട്. അതിനാൽ രാജ്യത്തൊട്ടാകെ നടപ്പാക്കാൻ കഴിയുന്ന മാർഗ്ഗനിർദ്ദേശം നൽകും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബങ്ങളും കോടതിയിൽ എത്തിയിരുന്നു. തങ്ങളുടെ വാദം കേൾക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എല്ലാ ഹർജികളും നാളെ ഒന്നിച്ച് കേൾക്കണമെന്ന് കേന്ദ്രം ആവശ്യം അറിയിച്ചു. എല്ലാ ഹർജികളിലും നാളെ വിശദമായ വാദം. പ്രതിഷേധങ്ങൾക്കും CJP രാജ്യവ്യാപക സമരത്തിനുമൊടുവിൽ നീറ്റ് പരീക്ഷാക്രമക്കേട് കേസുകൾ പരിഗണിക്കാനായി സ്ഥാപിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ആദ്യ സിറ്റിംഗ് മാറ്റിവച്ചു. CBI അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവയ്ക്കേണ്ടി വന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട കേസുകൾക്കുവേണ്ടി ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി സജ്ജീകരിച്ചിരിക്കുന്നത്. കേസുകൾ വേഗത്തിൽ തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിച്ചത്. പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ച CJP. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നാണ് പരാതി. സമരക്കാർക്കെതിരെ ഡൽഹിയിലോ പുറത്തോ കേസെടുക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. ഇതാണ് ലംഘിക്കപ്പെടുന്നത്. FIR അടിയന്തരമായി പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസ വഞ്ചനയെന്ന് CJP വക്താവ് സൌരവ് ദാസ്. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. KC വേണുഗോപാൽ MP നേതൃത്വത്തിലായിരുന്നു സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ മര്യാദ പാലിക്കണമെന്നും ഓരോ MP ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. സമാന രീതിയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലത്തോക്കുകളും മറ്റായുധങ്ങളും പോലീസ് ഉപയോഗിച്ചിട്ടും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശിച്ച് മഹുവാമൊയ്ത്ര MP രംഗത്തെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാനെ NDA MP മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷം ഗോബാക്ക് വിളികളോടെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. നീറ്റ് വിവാദത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ CJP നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ജെൻസി പ്രക്ഷോഭകരെ അധിക്ഷേപിച്ച RSS നേതാവ് TG മോഹൻദാസിനെതിരെ SFI പോലീസിൽ പരാതി നൽകി. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവനയ്ക്കെതിരെ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനാണ് DGP പരാതി നൽകിയത്. ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് സർക്കാർ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ നാളെ വോട്ടെടുപ്പ്. ശക്തമായ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് കേന്ദ്ര സർക്കാർ ബിൽ മേശപ്പുറത്ത് വച്ചത്. സഹകരിക്കണമെന്ന് ഭരണപക്ഷം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷം വഴങ്ങാതിരുന്നതോടെ സഭ ഇന്നും പ്രക്ഷുബ്ധമായി. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകളും വീഡിയോകളും ഡീപ്പ് ഫേക്ക് ഉള്ളടക്കങ്ങളും പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മാനനഷ്ടക്കേസ് നൽകും. ഗൂഗിൾ, X, മെറ്റ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സിവിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാൻ നിതിൻ ഗഡ്കരിക്ക് ബോംബെ ഹൈക്കോടതി അനുമതി നൽകി. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ DGP റിപ്പോർട്ട് തേടി ആഭ്യന്തരവകുപ്പ്. കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്നാണ് ആരോപണം. കോഴിക്കോട് മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്ന് പുറത്താക്കി. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയാണ് പുറത്താക്കിയത്. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് കാവ്യ. കാവ്യയുടെ സഹപ്രവർത്തകയായ അധ്യാപിക കീർത്തനയെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിൽ ഗുരുതര പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകൾ, ഡിജിറ്റൽ പണമിടപാടുകൾ, വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കെടുപ്പ് എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനം പര്യാപ്തമല്ലെന്ന് കോടതി. ഓഡിറ്റിനാവശ്യമായ വിവരങ്ങൾ പോലും ലഭിച്ചില്ലെന്നും 43 വർഷമായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ പാർശ്വവൽക്കരിക്കരുതെന്നും RSS മേധാവി മോഹൻ ഭഗവത്. വിശാലമായ സാമൂഹിക ജീവിതത്തിൽ അവർക്കും കൃത്യമായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മോഹൻ ഭഗവത്തിന്റെ ഈ പ്രതികരണം. LGBTQ സമൂഹം ലോകമെമ്പാടും ഉള്ളതാണെന്നും അതിനാൽ അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ലെന്നും മോഹൻ ഭഗവത്. അയോധ്യ സംഭാവനക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. SIT ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും അന്വേഷണം തുടർന്നും നിരീക്ഷിക്കുമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. രണ്ടാഴ്ചയായി നടത്തിവന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയും ഇറാനും അവസാനിപ്പിച്ചു. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി US ഇറാനിൽ ഉടനീളം ബോംബിട്ടിരുന്നു. വെള്ളിയാഴ്ചയോടെ US ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കുകയായിരുന്നു. USന്റെ ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലെ ആശങ്കയെ തുടർന്നാണ് US ആക്രമണം നിർത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കാസ്പിയൻ കടലിൽ ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. യുക്രൈന്റെ നടപടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. ഇതോടെ US ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെന്ന ആശങ്കയും ഉയർന്നു. 2020 ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിലുള്ള ഇന്ത്യൻ കൌമാരതാരം വൈഭവ് സൂര്യവംശിയെ ഏകദിന ഫോമാറ്റിലും പരീക്ഷിക്കണമെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ താരം ഫാറൂഖ് എഞ്ചിനീയർ. 2027 ഏകദിന ലോകകപ്പിന് മുന്നോടിയായി വൈഭവിനെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് സ്ലോട്ടിൽ പരീക്ഷിക്കണമെന്നാണ് മുൻ ഇന്ത്യൻ താരത്തിന്റെ നിലപാട്. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരം ഫൈനലിൽ. 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശാണ് ഫൈനലിൽ കടന്നത്. ബുധനാഴ്ചയാണ് ഫൈനൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മൈ
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
8: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ് എം.
8: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
9: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
10: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

എട്ട് മണിയൊക്കെ കഴിഞ്ഞ ഈ ഒരു സമയത്താണെങ്കിലും എവിടെയെങ്കിലും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, അന്തരീക്ഷത്തിൽ ആ ഒരു ചൂട് ഹ്യുമിഡിറ്റിയൊക്കെ അത്ര പീക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. പക്ഷേ കാലാവസ്ഥയിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും യുഎഇമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പുതിയ പാരിസ്ഥിതിക അപ്ഡേറ്റ് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്. യുഎയിലാണെങ്കിൽ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആഴ്ചയിൽ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റത്തിന് സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം കഴിഞ്ഞ വീക്കെൻഡിൽ തന്നെ നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടെമ്പറേച്ചറിലൊക്കെ നേരിയ കുറവുണ്ടാകും എന്നുള്ളതായിരുന്നു ആ ഒരു പ്രവചനം. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് പലയിടത്തും അത്യാവശ്യം മേഘാവൃതമായിട്ടുള്ളൊരു സിറ്റുവേഷനും ആൻഡ് ശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ വരും ദിവസങ്ങളിൽ, ഈ ഒരു ആഴ്ചയിൽ, ഇപ്പോൾ തിങ്കളാണ്, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അത് പലപ്പോഴും പൊടിക്കാറ്റായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുറസായ പ്രദേശങ്ങളിലും റോഡുകളിലും ഒക്കെ പൊടിപടലങ്ങൾ ഉയരുകയും ആൻഡ് അത് കാഴ്ചയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ബീച്ചിന്റെ ഭാഗങ്ങളിലും ഇത്തരത്തിൽ തിരമാലകൾ ഉയരാനും ആൻഡ് ടെമ്പറേച്ചറിൻ്റെതായിട്ടുള്ള വലിയ ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ വ്യാഴാഴ്ചയോടെ കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് മാറുമെന്നും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ചും ഈ പൊടിക്കാറ്റ് പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കുക. ആൻഡ് നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടും ഇത്തരത്തിൽ കാലാവസ്ഥാപരമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും പല പ്രതിഭാസങ്ങളും ആഗോളതാപനത്തിൻ്റെതായിട്ടുള്ള ഉൾപ്പെടെ റീസണുകൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം തന്നെ മാറി ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാലാവസ്ഥാ നിയമങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക നിയമങ്ങൾ വളരെ ശക്തമാക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ യുഎഇ നമുക്ക് വലിയൊരു മാതൃകയായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം കർശനമായിട്ടുള്ള പാരിസ്ഥിതിക നിയമങ്ങളാണ് യുഎഇ എപ്പോഴും നടപ്പിലാക്കാറുള്ളത്. ഇപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് അതുകൂടി ചേർത്ത് പറയാം, പാരിസ്ഥിതികമായിട്ടുള്ള നിയമലംഘനങ്ങളുടെ പേരിൽ യുഎഇയിൽ കർശന നടപടിയെടുത്തൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നേ. 2026 ആദ്യത്തെ 6 മാസത്തിനിടയിൽ ഏതാണ്ട് 31 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും 104 സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഒറ്റ കാരണമുള്ളൂ, പാരിസ്ഥിതിക നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട്, എൻവയോൺമെന്റലായിട്ടുള്ള ലോസ് ഇത് അതിനകത്ത് വയലേഷൻസ് വരുത്തിയതിന്റെ കാരണം കൊണ്ട് മാത്രം അത്രയധികം കമ്പനീസിനെതിരെ വരെ നിയമങ്ങൾ എടുത്തിട്ടുണ്ട്, കർശനമായിട്ടുള്ള താക്കീതുകൾ നൽകിയിട്ടുണ്ടെന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഒരു ഒരു ഒരു നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ചെറിയ മാറ്റമായി തോന്നിയേക്കാം, പക്ഷേ ഈ ചെറിയ മാറ്റങ്ങളാണ് ഭാവിയിലെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭൂമിയെ സംരക്ഷിച്ചു വെക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: മലയാളത്തിലേക്ക് വീണ്ടും ഇതാ ഒരു ഒരു ഒരു സൂപ്പർ ഹീറോ ചിത്രം കൂടി റിലീസാകാൻ വേണ്ടി പോവാണ്. റിലീസല്ല, തയ്യാറെടുക്കുകയാണ്. റിലീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഐ എം സോറി അബൌട്ട് ദാറ്റ്. ഇപ്പൊ എന്തായാലും നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഒരു ഓണക്കാലത്ത് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് നിവിൻ പോളി, ദുൽഖർ പൃഥ്വിരാജ് ഈ ത്രയത്തിന് നടുവിലായിരിക്കുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഫെസ്റ്റീവ് സീസണാണ്. ഒരു ഫെസ്റ്റീവ് സീസണിൽ ഇത്രയധികം മലയാള സിനിമകൾ മാത്രമല്ല കൂടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണെങ്കിലും അങ്ങ് ഹോളിവുഡിൽ നിന്നും സ്പൈഡർമാൻ ടോം ഹോളണ്ടിന്റെ, അവഞ്ചേഴ്സിന്റെ, മാർവലിന്റെ സ്പൈഡർമാൻ ഉൾപ്പെടെ രംഗത്ത് ഇറങ്ങുന്നുണ്ട്. ഒപ്പം യശണ്ണന്റെ ടോക്സിക് ഇറങ്ങുന്നുണ്ട്. പിന്നെ വിസ്മയ മോഹൻലാലിന്റെ പടമുണ്ട്. അങ്ങനെ കുറെ സിനിമകളുമായിട്ട് ഈ ഒരു ഓണക്കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഓഫീസിൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും. മെയിൻലി ഖലീഫയ്ക്കും ബെത്ലഹേം കുടുംബ യൂണിറ്റിനും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ ആം ഗെയിമിനും നടുവിലായിരിക്കും മത്സരമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ആദ്യം ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഓഫ് കോഴ്സ് നിവിൻ പോളിയുടെ ഒരു അഷ്വേർഡ് ഹിറ്റ് ലിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഒരു അതിലൊരു ഒരു സൂപ്പർ വിന്നിങ് കോംബോ ആണ്, അല്ലെങ്കിൽ ഒരു കിടിലൻ കോംബിന് ഒരു ഇക്വേഷൻ ആണെന്ന് തന്നെ പറയാം. കുടുംബം, അല്ലെങ്കിൽ അതിനകത്തൊരു ചെറിയ പ്രണയം, അതും നിവിൻ പോളി, ഇവർ മൂന്നുപേരും ചേർന്ന് കഴിഞ്ഞാൽ, അതും സംവിധായകനായിട്ട് പ്രേമലവും തണ്ണീർമത്തനും ഒക്കെ ചെയ്ത ഗിരീഷയുടെ ആകുമ്പോഴത്തേക്കും പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ശരിക്കും ആ ഒരു പടം വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിവിൻ പോളി ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഗംഭീര സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രം. ആൻഡ് ദാറ്റ് ഇസ് മൾട്ടിവേഴ്സ് മന്മഥൻ. ഈ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന പേരൊക്കെ കൂടുതലും കേട്ടിട്ടുണ്ടാവുക മാർവലിന്റെ അവഞ്ചേഴ്സ് സിനിമകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ മാർവലില് തന്നെ ലോകത്തിന്റെ പകുതി ഭാഗം നശിപ്പിച്ചതിന് ശേഷം വില്ലനായിട്ടുള്ള താനോസിനെ പിന്നീട് കൊല്ലണം, അല്ലെങ്കിൽ നശിപ്പിക്കണം, ഈ മരിച്ചുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള അയൺമാൻ മച്ചാനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയും എല്ലാവരും ചേർന്നിട്ട് ഒപ്പിച്ചു വരുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ ഉണ്ട്. ഈ അവഞ്ചേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിന്റെ പരിപാടിയിൽ അത്ര ഫെമിലിയർ ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇതൊക്കെ പുതിയ പേരുകളായിരിക്കും. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് ആക്ച്വലി സിനിമകൾ കാണുന്നവർക്ക് ഈ പറഞ്ഞ പോലെ സൂപ്പർ ഹീറോ സിനിമകൾ, അല്ലെങ്കിൽ ആ ഒരു ഫ്രറ്റേണിറ്റിയിൽ വരുന്ന പടങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകളൊന്നായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ച്. അപ്പോൾ ഈ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഉണ്ടാക്കുന്ന കോലാഹലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവങ്ങളാണ്. അപ്പോൾ അതുപോലൊരു പരിപാടിയാണ് മലയാളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അതും നിവിൻ പോളി ആയിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ്. അതാണ് മൾട്ടിവേഴ്സ് മന്മഥൻ. നിവിൻ പോളിയെ നായകനാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ്. ആദിത്യൻ ചന്ദ്രശേഖറാണ് അദ്ദേഹമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ്റെ 80%-ഓളം ജോലികൾ തീർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന പ്ലൂട്ടോ ആണ് ഇപ്പോൾ റിലീസ് ആവാൻ വേണ്ടി പോകുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ അൽതാഫ് സലീം ഒരു അന്യഗ്രഹ ജീവിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ അറിയത്തുള്ളൂ. എന്തായാലും നിവിൻ പോളി ഒരു സൂപ്പർ ഹീറോ ആയിട്ട്, അതും ഈ മൾട്ടിവേഴ്സ് പാരലൽ യൂണിവേഴ്സ് പരിപാടിയൊക്കെ വരുന്നൊരു പടം, സയൻസ് ഫിക്ഷൻ പടം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്
1: ഉണ്ട്. Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തൂറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.
8: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.
2: നമ്മളെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ ഏറ്റവും മികച്ചൊരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അത്രമാത്രം പ്രാപ്തിയുള്ള റീൽസ് കൂടുതലായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് വരുന്നത് രാത്രി നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും. അത്തരം റീലുകളിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു ദിവസം ആരംഭിക്കുന്ന സമയത്ത്, ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നാണ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നേരെ കൈ ഫോണിലേക്ക് നീളുക, ഫോൺ എടുക്കുക, ആൻഡ് റാൻഡംലി സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് തുടങ്ങുക എന്നുള്ള പരിപാടി. അതൊരിക്കലും ചെയ്യരുതെന്നുള്ളത് ഞാനും പേഴ്സണലി ആ ഒപ്പീനിയൻകാരനാണ് കേട്ടോ. നമ്മൾ ഉറക്കം കഴിഞ്ഞാൽ, കണ്ണു തുറന്നു കഴിഞ്ഞാൽ, ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നേരെ ഫോൺ എടുക്കുക. ഫോണിലൂടെ റാൻഡംലി നമ്മൾ അറിയുന്നത് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ തന്നെ അത് ദിവസത്തിന്റെ തന്നെ ഒരു ഒരു ഫലത്തെ അത് നിർണ്ണയിക്കാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. സോ അതിനെക്കുറിച്ച് അത്യാവശ്യം ബോധേഡായിരിക്കണം. എന്തായാലും ഇതിന്റെ ഒരു സയന്റിഫിക് വേർഷൻ എന്താണെന്ന് ഞാൻ പറയാം. കണ്ണു തുറക്കുന്ന സമയത്ത് ഫോണിൽ കൈ എത്തുന്നത് അത് വെറുതെ അങ്ങനെ അങ്ങ് കൈ എത്തുന്നതല്ല എന്നാണ് പറയുന്നത്. രാവിലെ അലാറം അടിച്ച ഉടൻ അല്ലെങ്കിൽ കണ്ണു തുറക്കുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ഫോണിലേക്ക് കൈ നീട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ഇതൊരു മോശം ശീലമോ വെറുമൊരു ഫോൺ അഡിക്ഷനോ മാത്രമല്ല എന്നാണ് പല മനഃശാസ്ത്ര പഠനങ്ങളും ഒക്കെ പറയുന്നത്. അതായത് എഴുന്നേറ്റ ഉടനെ നമ്മൾ ഫോൺ നോക്കുമ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് പൊതുവേ ഉയർന്ന ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ളവരാണ് അത്തരത്തിൽ നോക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ജാഗ്രത പുലർത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർ ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അത്ര ദിവസത്തിന്റെ നിയന്ത്രണം കൈവിടാതെ സൂക്ഷിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു ഫോമോ ഒക്കെ ഉള്ളവർക്ക് അതുകൊണ്ടാണ് തലച്ചോറ് നമ്മളെ കൊണ്ട് അറിയാതെ ഫോൺ എടുപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റും എന്നാണ് പല മനഃശാസ്ത്ര വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സ്വയം ചിന്തിക്കാനും നമ്മുടെ പല ആക്ടിവിറ്റീസും, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപാട് നമ്മൾ ആദ്യം ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു ഡേ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. സോ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി, പല്ലൊക്കെ തേച്ച്, ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്, അതിനുശേഷം ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം പതിയെ ഫോണിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള, നമുക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും എന്നാണ് പറയുന്നത്. എനിവേ, എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞ് എല്ലാവരെയും ഉറക്കാൻ വേണ്ടി പോവാണ്. സോ എന്തായാലും നമുക്ക് നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും. അതാ
2: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
6: 859 at 055-6-4-8-9.
8: Home 92.FM. Home is a link.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.